നമസ്കാരം. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201, മിഥുനം 8, ജൂൺ 22, തിങ്കളാഴ്ച. ആദ്യമായി സുപ്രഭാതം.

0: സുപ്രഭാതം.
1: നിങ്ങൾ കേട്ടത് സുപ്രഭാതം. അടുത്തതായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഒ എൻ വി കുറിപ്പ് രചിച്ച് സ്റ്റീവി സംഗീതം പകർന്ന് കെ എസ് ചിത്രയും ശരത്തും ചേർന്ന് ആലപിച്ച റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അവതരണ ഗാനം.

0: നിങ്ങൾ കേട്ടത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അവതരണ ഗാനം. അടുത്തതായി സദ്വചനം.
1: സദ്വചനം നൽകുന്നത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.
2: ചെറുതിലാണ് ദൈവാനുഗ്രഹമുള്ളത്. ചെറുതിനെ മറക്കരുത്. ചെറുതിനെ കാണുന്ന ഒരു ദൈവമുണ്ട്. കൊറോണ കാലത്തിന് മുമ്പ് മനുഷ്യൻ വലിപ്പത്തിൽ ഒത്തിരി ശ്രദ്ധിച്ചു. ഉള്ളിൽ ഒന്നുമില്ലാത്തതുകൊണ്ട് പുറമേ അത് വീടായി, വാഹനമായി, ആഭരണങ്ങളായി, വസ്ത്രങ്ങളായി ഒക്കെ ജീവിതങ്ങളെ കാഴ്ച ബംഗ്ലാവുകളാക്കിയതുപോലെ സ്വയം വലിയവരാവാൻ ശ്രമിക്കുന്ന അനേകരെ നാം കണ്ടിട്ടുണ്ട്, നാം കാണുന്നു. ഒരുപക്ഷെ നാമും അങ്ങനെയുള്ളവരിൽ ഒരാളായിരിക്കാം. ഉള്ളിൽ പൊള്ളയായ പാത്രമേ ശബ്ദമുണ്ടാക്കുകയുള്ളൂ എന്ന് നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടുണ്ട്. നിറഞ്ഞതിനെ ശബ്ദമുണ്ടാക്കാൻ പറ്റില്ല, നിശബ്ദമായതിന് മാത്രമേ കൂവിക്കരയാൻ സാധിക്കത്തുള്ളൂ. ഒരു വേള ഭണ്ണാരത്തിൽ വലിയ തുകകൾ നിക്ഷേപിച്ചവർ യേശുതമ്പുരാൻ അതൊക്കെ കണ്ടല്ലോ എന്ന് അഭിമാനിച്ച് തലയുയർത്തി അഭിനന്ദനങ്ങൾ കേൾക്കാൻ ചെവി കൂർപ്പിച്ച് നിന്നപ്പോൾ അതാ ഗുരു ഒരു വചനം ഉരുവിടുന്നു. അവിടേക്ക് കടന്നു വന്ന വിധവയായ ഒരു പാവപ്പെട്ട സ്ത്രീ ആരോരും കാണാതെ രണ്ട് ചെമ്പിൻ തുട്ടുകൾ ആ ഭണ്ണാരത്തിൽ നിക്ഷേപിച്ചു. അത് കണ്ട് ദൈവമായ യേശുതമ്പുരാൻ പറഞ്ഞു, ഇവൾ അമൂല്യമായ സംഭാവനയാണ് ചെയ്തിരിക്കുന്നത്. മറ്റുള്ളവരെല്ലാം തങ്ങളുടെ ഉള്ളായ്മയിൽ നിന്ന് തങ്ങൾക്ക് സാധിക്കുന്നത് അവരിട്ടു, എന്നാൽ ഈ വിധവയാകട്ടെ തനിക്കുള്ളതെല്ലാം. കുഞ്ഞുണ്ണിമാഷ് പാടുന്നുണ്ട്, എന്നെ എൻ തലയിൽ പേറി നടക്കുക നിമിത്തമായി എനിക്ക് വീഴ്ച പറ്റുന്ന ഇതെല്ലാ ദിക്കിലും എപ്പോഴും. വളരെ മനോഹരമായ കാര്യമാണ്, എന്നെ എൻ തലയിൽ പേറി നടക്കുക നിമിത്തമായി എനിക്ക് വീഴ്ച പറ്റുന്ന ഇതെല്ലാ ദിക്കിലും എപ്പോഴും. പണ്ടേ പൂർവികർ പറയുമായിരുന്നു, എള്ളു ചോരുന്നതറിഞ്ഞാലേ തേങ്ങ ചോരുന്നതറിയൂ എന്ന്. ചെറുതിനെ നിസാരമാക്കരുത്. ചെറിയ തെറ്റുകൾ തിരുത്തപ്പെടാതെ പോയാൽ അത് വലിയ വിപത്തായിരിക്കും. ചെറിയ നല്ല തുടക്കങ്ങളാണ് വലിയ സംരംഭങ്ങളായി പരിണമിക്കപ്പെടുന്നത്. ചെറുതിന്റെ വലിപ്പം ഗ്രഹിക്കുമ്പോഴാണ് ഒരുവൻ ജ്ഞാനം ഉള്ളവനായിട്ട് തീരുന്നത്. ദൈവം മനുഷ്യനായപ്പോൾ പുൽക്കൂട്ടിൽ ജനിച്ചു. കീറത്തുണിയിൽ പ്രപഞ്ച സൃഷ്ടാവ് പൊതിയപ്പെട്ടു. ജനിച്ച വീടിന്റെ പേരിലും കുടുംബത്തിന്റെ സൽപ്പേരിലും നേടിയെടുത്ത വിജയങ്ങളുടെയും ഒക്കെ പേരിലോ മെനഞ്ഞെടുക്കുന്ന ജാടകളിലൂടെ മനുഷ്യൻ ജീവിക്കുമ്പോൾ അവനൊരിക്കലും പക്വമതിയാവുന്നില്ല. ഒരാള് പോലും നമ്മുടെ മുമ്പിൽ ചെറുതാവാൻ നാം അനുവദിക്കാൻ പാടില്ല. അത് നമ്മുടെ പാപ്പരത്വമാണ്. നമ്മുടെ മുമ്പിൽ ആരെങ്കിലും ചെറുതാവുന്നുണ്ട് എങ്കിൽ അത് നമ്മുടെ കാഴ്ചപ്പാട് അതിൻ്റെ കുറവാണ്. ഒരു പിഞ്ചു കുഞ്ഞു പോലും നമ്മുടെ മുമ്പിൽ ചെറുതാവുന്നില്ല എന്ന് വരുന്നത് എത്രയോ വലിയ സന്തോഷമാണ്. വിശുദ്ധ ബെനഡിക്ട് എന്ന് പറയുന്ന പരിശുദ്ധൻ പറയുന്നു, ജീവിതത്തിലെ ഏറ്റവും വലിയ മൂല്യം അത് എളിമയാണ്, നിസാരതയാണ്, താൻഭാവമില്ലായ്മയാണ് എന്ന്. അത് സംസാരത്തിലെ, ചിന്തയിലെ, പ്രവൃത്തിയിലെ. അപ്പം ഇങ്ങനെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും താൻ പോരുമ ഒട്ടുമില്ലാതാവുമ്പോൾ നമ്മൾ വലിയവരായിട്ടാണ് രൂപാന്തരപ്പെടുക. ഈ വലിയ മനോഭാവം നമ്മുടെ ജീവിതത്തിന് കൂട്ടാവട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
1: സദ്വചനം നൽകിയത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.
0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇനി ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: 6:10 ദേവരാഗം, 6:30 സോപാന സംഗീതം, 6:45 ആകാശവാണി വാർത്തകൾ, 6:55 ലോക്കൽ ജോബ്സ്, 7:00 ഗ്രീറ്റിംഗ് കാർഡ്സ്, 8:05 ഇന്നത്തെ പത്രവിശേഷം, 8:15 മൊഴിമുത്ത്, 9:00 സദ്വചനം, 10:00 കരിയർ കോമ്പസ്, 11:00 നിയമവേദി, 12:30 ആകാശവാണി വാർത്തകൾ, 12:45 ലോക്കൽ ജോബ്സ്, 12:50 ആകാശവാണി വാർത്തകൾ, 1:00 രുചിക്കൂട്ട്, 11:15 ചമയം, 11:30 ഗ്രാമഫോൺ, 2:30 മെഡിടോക്ക്, 3:00 പോപ്കോൺ, 4:00 റേഡിയോ കഫേ, 6:00 ദേവരാഗം, 6:30 ആകാശവാണി വാർത്തകൾ, 6:45 ലോക്കൽ ജോബ്സ്, 7:00 സോങ്സ് ഓൺ ഡിമാൻഡ്, 8:15 രുചിക്കോട്ട്, 8:30 ചമയം, 8:45 ഓർമ്മ, 9:30 നിലാമഴ, 10:00 സ്വീറ്റ് ഡ്രീംസ്.

ഭക്തരുടെ മനസ്സിൽ ആഘോഷത്തിന്റെ നേതൃത്വത്തിലേക്കുന്നു ദേവസ്തുതികൾ. പരമ്പരാഗത വിശ്വാസ പ്രമാണങ്ങൾക്കും ജ്യോതിഷ കൽപ്പനകൾക്കും വിധേയമായി ചിട്ടപ്പെടുത്തിയ ദേവസ്തുതികളിൽ സോപാന സംഗീത ശാഖ ക്ഷേത്രകലകളിൽ പ്രത്യേക സ്ഥാനം അലങ്കരിക്കുന്നു. ഈശ്വരനോടുള്ള അടങ്ങാത്ത ഭക്തിയും അഭിവാഞ്ചിയും വിശ്വാസവുമാണ് സോപാന സംഗീതത്തിന്റെ അടിസ്ഥാന ശില. ശിവകുമാർ അമൃതകല ആലപിക്കുന്ന സോപാന സംഗീതം.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ബ്രിക്സ് ദേശീയ പതിനാറാം കേരള നിയമസഭയുടെ ഒന്നാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ബജറ്റിന്മേൽ പൊതുചർച്ച രാവിലെ തുടങ്ങും. കൃഷിവകുപ്പിന്റെ കർഷകസഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഉറുഗ്വേ കേപ്പ് വർദ്ദ മത്സരം സമനിലയിൽ. ന്യൂസിലാന്റ് ഇപ്പോൾ ഈജിപ്തിനെ നേരിടുന്നു. വാർത്തകൾ വിശദമായി. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ രണ്ടു ദിവസത്തെ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 11 അംഗരാജ്യങ്ങളിലെ സുരക്ഷാ മേധാവികൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അധ്യക്ഷനാകും. ഇന്ത്യ, ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, UAE രാജ്യങ്ങളിലെ ഉപദേഷ്ടാക്കളാണ് പങ്കെടുക്കുക. ലോകം നേരിടുന്ന പാരമ്പര്യേതര സുരക്ഷാ വെല്ലുവിളികൾ എന്ന വിഷയത്തിലാണ് സമ്മേളനത്തിന്റെ ചർച്ചകൾ കേന്ദ്രീകരിക്കുക. ദേശീയ സുരക്ഷാ ഭീഷണികളുടെ സ്വഭാവം, സുരക്ഷാ അപകട സാധ്യതകളിൽ പുതിയ സാങ്കേതിക വിദ്യകളുടെ പങ്ക് എന്നിവയെക്കുറിച്ചും സമ്മേളനം ചർച്ച ചെയ്യും. ഈ വർഷം 4-ാം തവണയാണ് ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന ബ്രിക്സ് സമ്മേളനം ചേരുന്നത്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ആകാശവാണി പത്മ അവാർഡ് ജേതാക്കളുടെ പ്രവർത്തനത്തെയും ജീവിതത്തെയും കുറിച്ച് ആകാശവാണിയിലെ ജനങ്ങളുടെ പത്മ എന്ന പരമ്പര ഇന്നും നാളെയുമായി രാവിലെ 9:30 ഹിന്ദിയിലും ഇംഗ്ലീഷിലും പ്രക്ഷേപണം ചെയ്യും. അന്താരാഷ്ട്ര യോഗദിനത്തെ ആഗോള ആഘോഷമാക്കിയവരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ക്ഷേമത്തിനും നല്ല ആരോഗ്യത്തിനും എല്ലാ രാഷ്ട്രങ്ങളിലെയും ആളുകൾ യോഗയിലൂടെ ഒരുമിക്കുന്നത് പ്രോത്സാഹജനകമാണെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വരും കാലങ്ങളിൽ യോഗയെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ഈ ദിനം പ്രചോദനമേകുമെന്ന് നരേന്ദ്രമോദി പ്രത്യാശ പ്രകടിപ്പിച്ചു. തമിഴ്നാട്ടിലെ തിരുവള്ളൂരിലെ സമുദ്രോൽപ്പന്ന കയറ്റുമതി യൂണിറ്റിൽ അമോണിയ വാതക ചോർച്ചയുണ്ടായി 7 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദുഃഖമറിയിച്ചു. ചികിത്സയിൽ കഴിയുന്നവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്ന് പ്രാർത്ഥിക്കുന്നതായി ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ച പുതുക്കിയ ബജറ്റിന്മേൽ ഇന്ന് പൊതുചർച്ച ആരംഭിക്കും. മറ്റന്നാൾ വരെ 3 ദിവസമാണ് പൊതുചർച്ച. ഈ മാസം 25 മുതൽ 28 വരെ സഭ ചേരില്ല. 29-30 തീയതികളിൽ ബജറ്റ് ധനാഭ്യർത്ഥനകളെ സംബന്ധിച്ച ചർച്ചയും വോട്ടെടുപ്പും നടത്തും. July 1 ധനവിനിയോഗ ബിൽ പാസാക്കിയ ശേഷം 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം അവസാനിക്കും. ഇന്ന് ലോക മഴക്കാട് ദിനം. മഴക്കാടുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുകയും അവയെ സംരക്ഷിക്കുന്നതിന് കൂട്ടായ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ദിനാചരണ ലക്ഷ്യം. ദി ഫോറസ്റ്റ് വിത്തിൻ യു എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. സംസ്ഥാന കൃഷിവകുപ്പിന്റെ കർഷകസഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. മന്ത്രി T.സിദ്ദിഖ് തിരുവനന്തപുരം കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിന്റെ കാർഷിക പാരമ്പര്യത്തെയും ഞാറ്റുവേല അധിഷ്ഠിത കൃഷി സംസ്കാരത്തെയും പുതുതലമുറയിലേക്ക് പകർന്നു നൽകുന്നതിനൊപ്പം ഗുണമേന്മയേറിയ നടീൽ വസ്തുക്കൾ കർഷകർക്ക് ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. സംസ്ഥാനത്തെ നിപ നിയന്ത്രണ വിധേയമെന്ന് മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് അറിയിച്ചു. നിലവിൽ ക്വാറന്റൈനിൽ കഴിയുന്ന ആർക്കും രോഗലക്ഷണം ഇല്ലെന്നും സമ്പർക്ക പട്ടികയിൽപ്പെട്ട എല്ലാവരുടെയും സാമ്പിൾ ഫലം നെഗറ്റീവാണെന്നും അദ്ദേഹം പറഞ്ഞു. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ ഇന്നലെ പുതുതായി ആരും ഉൾപ്പെട്ടിട്ടില്ല. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിൽ തുടരുകയാണ്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റി ഡിവിഷൻ 5 49 വീടുകൾ ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശിച്ചു. ഡെങ്കിപ്പനിക്ക് കാരണമാകുന്ന ഇഡീസ് കൊതുകുകളുടെ പ്രജനനം തടയേണ്ടത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സുപ്രധാനമാണെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. സംസ്ഥാന വ്യാപകമായി ആരംഭിച്ച ഡ്രൈഡേക്ക് തിരുവനന്തപുരം കവടിയാർ ജവഹർ നഗറിലെ വീടും പരിസരവും ശുചിയാക്കിയതിനുശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വീടുകളിലും പരിസരങ്ങളിലും നിർബന്ധമായും ശുചീകരണം നടത്തുകയാണ് ഡ്രൈഡേ ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് 7 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. 1 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് മാവൂർ സ്വദേശി 54-കാരിയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. കോഴിക്കോട്ടും തിരുവനന്തപുരത്തും 2 വീതവും തൃശൂർ, മലപ്പുറം, വയനാട് എന്നിവിടങ്ങളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ വർഷം ഇതുവരെ 216 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. 6 പേരാണ് രോഗം ബാധിച്ച് മരിച്ചത്.
ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് ഇന്നലെ 169 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 180 പേരാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്ന് 14 ഗ്രാം MDMA-യും 8 കിലോയിലധികം കഞ്ചാവും 3 ഗ്രാമോളം ഹാഷിഷ് ഓയിലും ഹെറോയിനും കഞ്ചാവ് ചെടിയും പിടിച്ചെടുത്തു. സംസ്ഥാനത്ത് ഇതുവരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ 3393 3646 പേരാണ് അറസ്റ്റിലായത്. 1706 ഗ്രാം MDMA-യും 318 കിലോയിലധികം കഞ്ചാവും ഇതുവരെ പിടികൂടി. സംസ്ഥാനത്തെ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് 2nd അലോട്ട്മെന്റ് പ്രകാരം ഇന്ന് രാവിലെ 10 മുതൽ നാളെ വൈകിട്ട് 5 വരെ പ്രവേശനം നേടാം. 3rd അലോട്ട്മെന്റ് 28 പ്രസിദ്ധീകരിക്കും. 29-30 തീയതികളിൽ പ്രവേശനം നേടാം. ജൂലൈ 6 ക്ലാസുകൾ ആരംഭിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഫ്ലോറിഡയിൽ ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എച്ചിൽ

0: മത്സരത്തിൽ സൗദി അറേബ്യയെ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് മറികടന്ന് മുൻ ലോക ചാമ്പ്യന്മാരായ സ്പെയിൻ ലോകകപ്പിന്റെ നോക്കൌട്ട് റൌണ്ടിലേക്ക് മുന്നേറി. ഇന്ന് പുലർച്ചെ നടന്ന മറ്റൊരു മത്സരത്തിൽ കേപ്പ് വെർദെ കരുത്തരായ ഉറൂഗ്വേയെ സമനിലയിൽ പിടിച്ചതോടെ കൂടിയാണ് സ്പെയിൻ റൌണ്ട് ഓഫ് 32 ഉറപ്പാക്കുന്നത്. അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ സൗദിക്കെതിരെ സമ്പൂർണ്ണ ആധിപത്യം പുലർത്തിയ സ്പെയിന് വേണ്ടി സൂപ്പർ താരം ലെമീൻ യമാൽ ഗോൾ വേട്ടയ്ക്ക് തുടക്കമിട്ടു. ഒയർ സബാലിന്റെ വകയായിരുന്നു മറ്റ് 2 ഗോളുകൾ. 4-ാം ഗോൾ സൗദി താരത്തിന്റെ സെൽഫ് ഗോളായിരുന്നു. മുൻ ലോക ചാമ്പ്യന്മാരായ ഉറൂഗ്വേയ്ക്കെതിരെ ആദ്യം ഗോളടിച്ച് മുന്നിലെത്തിയ കേപ്പ് വെർദെ പിന്നീട് 2-1 പിന്നിലായെങ്കിലും യൂറോയുടെ പരിധി 2-2 സമനില പിടിക്കുകയായിരുന്നു. ഗ്രൂപ്പിൽ അവസാന മത്സരത്തിൽ സൗദിക്കെതിരെ ജയിച്ചാൽ കേപ്പ് വെർദെക്ക് നോക്കൌട്ട് റൌണ്ടിലേക്ക് മുന്നേറാൻ കഴിയും. ഗ്രൂപ്പ് ജിയിൽ ബെൽജിയത്തിനെതിരെ ഇറാൻ നേടിയ സമനില അവരുടെ ഗോൾ കീപ്പർ അലി റസയുടെ മിന്നും പ്രകടനത്തിലും മികവിലാണ്. ഇറാൻ ഗോൾ മുഖത്ത് വട്ടമിട്ട് പറന്ന ബെൽജിയം മുന്നേറ്റക്കാരെ വീറുറ്റ പ്രതിരോധത്തിലൂടെ പിടിച്ചുകെട്ടി അലി റസ ലോസ് ആഞ്ചലസ് സ്റ്റേഡിയത്തിന്റെ താരമായി മാറി. 2-ാം പകുതിയിൽ ഡിഫൻഡർ നദാൻ എൻഗോയ്ക്ക് ചുവപ്പ് കാർഡ് ലഭിച്ചതിനെ തുടർന്ന് 10 പേരുമായാണ് ബെൽജിയം മത്സരം പൂർത്തിയാക്കിയത്.
1: ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലാന്റ് ഇപ്പോൾ ഈജിപ്തിനെ നേരിടുകയാണ്. ഗ്രൂപ്പ് നേരിടും. ചൈനയിലെ ഷാവോക്സിംഗിൽ 2-ാം ഏഷ്യൻ റിലേ ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 4x100 മീറ്റർ റിലേയിൽ ഇന്ത്യക്ക് സ്വർണം. ശ്രഭാനി നന്ദ, എസ് എസ് സ്നേഹ, സുദേഷ്ണ ശിവശങ്കർ, തമന്ന എന്നിവരടങ്ങിയ സംഘമാണ് വിജയം നേടിയത്. മാഞ്ചസ്റ്ററിൽ വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 158 റൺസ് എടുത്തു. 159 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ദക്ഷിണാഫ്രിക്ക 5 പന്തുകൾ ബാക്കി നിൽക്കെ 4 വിക്കറ്റ് നഷ്ടത്തിൽ 161 റൺസ് എടുത്തു. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി കീം പ്രവേശന പരീക്ഷാ ഫലം ഉച്ചകഴിഞ്ഞ് പ്രഖ്യാപിക്കും. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ മന്ത്രി റോജിയം ജോൺ ആണ് ഫലം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. വിനോദസഞ്ചാര കേന്ദ്രമായ കണ്ണൂർ പൈതൽമലയിലെ കാപ്പിമല മഞ്ഞപ്പുല്ലിൽ ഇടിമിന്നലേറ്റ യുവതി മരിച്ചു. ചെറുപുഴ കൊല്ലാടയിലെ അഞ്ജു മാത്യുവാണ് മരിച്ചത്. മറ്റൊരാൾക്കും പരിക്കേറ്റു. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. കോട്ടയം പാല

0: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോ ബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് മിയോ പ്രീമിയം ഫാമിലി സലൂൺ മഞ്ഞാടി തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122 9745611122. എല്ലാ പാരിസ് മിയോ പ്രീമിയം ഫാമിലി സലൂൺ മഞ്ഞാടി തിരുവല്ല.
2: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റു കൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരും നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടും. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70. പഴയത് മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്കാ എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 7872773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
0: Ready Macfast 90.4 Time Check
1: 7 o'clock.

ഗുഡ് മോർണിംഗ്. നമസ്കാരം. ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളോടൊപ്പം ആർ ജെ അമൃത കാർത്തിക. അപ്പോൾ ഇതാ നല്ലൊരു പ്രഭാതം, നല്ലൊരു രാവിലെ അല്ലേ നമുക്ക് മുന്നിൽ ഇങ്ങനെ എത്തിയിരിക്കുകയാണ്. ഒരു തണുത്ത പ്രഭാതം. എന്തായാലും ഇവിടെ ഇന്നലെ നല്ല മഴയൊക്കെ ആയിരുന്നു. രാവിലെയും മഴ പെയ്യാനുള്ള സാധ്യതകളൊക്കെ ഇങ്ങനെയുണ്ട്, അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ നല്ലൊരു തണുത്ത പ്രഭാതത്തിൻ്റെ ആശംസകൾ കൂടി ഞാൻ നിങ്ങൾക്ക് നേരുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഗ്രീറ്റിംഗ് കാർഡ്സിൽ നിങ്ങൾക്ക് വിളിക്കാം നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്കുള്ള ആശംസകൾ അറിയിക്കാനായിട്ട്. ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി, അങ്ങനെ അങ്ങനെ സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്ന നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്കുള്ള ആശംസകൾ കതോരം എത്തിക്കാനായിട്ട് മറക്കാതെ തന്നെ വിളിച്ചോളൂ കേട്ടോ. വിളിക്കുന്ന നമ്പർ 04 6927303333, 0469 2730333. ഒപ്പം നമ്മുടെ വാട്സപ്പ് നമ്പർ ഉണ്ട്, 9495730333, 9495730333. അപ്പോൾ നമ്മുടെ ആശംസകളും പാട്ടുകളും വിശേഷങ്ങളും വിശ്വാസവും ഒക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു മണിക്കൂർ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഈ ഒരു ദിവസത്തെ ഏറ്റവും മനോഹരമാക്കിക്കൊണ്ട് പോകാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അത് മറ്റുള്ളവർ വിചാരിച്ചാൽ നടക്കില്ല, നമ്മൾ തന്നെ അല്ലേ അതിന് തയ്യാറെടുക്കണം. നമ്മുടെ മനസ്സാണ് എങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഇരിക്കും അല്ലേ ഒരു ദിവസം എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത്. അപ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ കൊണ്ടുപോകാൻ കഴിയട്ടെ. അതുപോലെ നമുക്കറിയാം ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകതകളുണ്ട് അല്ലേ. ഇന്ന് June 22, എന്തല്ലേ ഒരു മാസം ഇനി ഇപ്പൊ കഴിയാൻ കുറച്ച് നാളും കൂടി ഉള്ളൂ. അപ്പോൾ അടുത്ത മാസം തുടങ്ങുകയാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു June 22 പ്രത്യേകത എന്ന് പറഞ്ഞാൽ, എല്ലാ വർഷവും June 22 ലോക മഴക്കാട് ദിനം, അതായത് വേൾഡ് റെയിൻ ഫോറസ്റ്റ് ഡേ എന്ന് പറയുന്നത്. ഭൂമിയിലെ കാലാവസ്ഥ സന്തുലിതമാക്കുന്നതിലും ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിലും മഴക്കാടുകൾ വഹിക്കുന്ന പ്രധാന പങ്കിനെ കുറിച്ച് അവബോധം വളർത്താനാണ് ഈ ഒരു ദിനം ആചരിക്കുന്നത്. ഓക്കെ, അപ്പോൾ June 22 എന്ന് പറയുന്നത് വേൾഡ് റെയിൻ ഫോറസ്റ്റ് ഡേ, അതായത് ലോക മഴക്കാട് ദിനമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ചില ദിവസങ്ങളിലുണ്ട്. അപ്പോൾ നമ്മൾ പറയാറില്ലേ ഓരോ ദിവസവും ഇങ്ങനെ കടന്നു പോയല്ല, ചില ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പം എല്ലാ ദിവസങ്ങളും നമ്മളിപ്പോൾ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുമോ ഇങ്ങനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു ഈ ഒരു ദിവസത്തിന് എന്ന് ചിന്തിച്ചു പോകും അല്ലേ. അതാണ്, എല്ലാ ദിവസങ്ങളും എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകത ഉണ്ടാവും. ഇന്ന് ലോക മഴക്കാട് ദിനമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ മെസ്സേജിലേക്ക് പോകാം. ഇന്ന് ഗ്രീറ്റിംഗ് കാർഡ്സിൽ ആരാണ് ആദ്യം മെസ്സേജ് അയച്ചിരിക്കുന്നത് എന്ന് നോക്കാം. ഗുഡ് മോർണിംഗ് റേഡിയോ മൈക്ക് ഫാസ്റ്റ്. അനുകരണമല്ല ജീവിതം, അതൊരു പഠനമാണ്. നാം എന്ത് പഠിച്ചുവോ അത് പ്രാബല്യത്തിൽ വരുത്തുമ്പോഴാണ് ജീവിതം നമ്മുടെ നിയന്ത്രണത്തിൽ വരുന്നത്. സ്വന്തം തനിമ മറച്ചുവെച്ച് വേറെന്തോ ആയിത്തീരാൻ അല്ലെങ്കിൽ മറ്റാരെയോ അനുകരിക്കാൻ വിഫല ശ്രമം നടത്തുന്നവർക്ക് ജീവിതം ഒരു നാടകം മാത്രമായി ഒടുങ്ങുന്നു. യഥാർത്ഥ ജീവിതത്തെ അഭിമുഖീകരിക്കാൻ അവർക്ക് കഴിയാതെ പോകുന്നു. എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ശുഭദിനം നേർന്നുകൊണ്ട് പി വി മുഹമ്മദ്, വടക്കേ വാവനൂർ. യെസ്, നമ്മൾ നമ്മളായിട്ട് തന്നെ ഇരിക്കുക അല്ലേ, അതല്ലേ. ഓക്കെ, അപ്പോൾ മുഹമ്മദേട്ടൻ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. നല്ല ദിവസങ്ങളാവട്ടെ. അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. വാശി വേണം വ്യക്തിയോടല്ല ജീവിതത്തോട്. വെട്ടിവീഴ്ത്താനല്ല, നട്ടുവളർത്താൻ സ്നേഹം, കരുണ, ദയ, വാത്സല്യം ഇവയോടൊക്കെ. ഇന്ന് വിശേഷ ദിവസം ആഘോഷിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ശുഭദിനാശംസകൾ പി കെ വേണുഗോപാൽ നായർ കിടങ്ങറ. ഓക്കെ, വേണുഗോപാൽ ചേട്ടന്റെ മെസ്സേജാണ് നമ്മൾ വായിച്ചത്. വേണുഗോപാൽ ചേട്ടനും ഫാമിലിക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് നമ്മൾ ഗ്രീറ്റിംഗ് കാർഡ്സിൽ ഫസ്റ്റ് സോങ്ങിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈയൊരു പാട്ട് തീരുമ്പോഴേക്കും നമുക്ക് നോക്കാം ഇന്ന് ആശംസകൾ അറിയിക്കാനായിട്ട് ഇന്ന് വിളിക്കുന്നത് ആരാണ് എന്നുള്ളത്. ഓക്കെ, കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ரேடியோ மக்ஃபாஸ்ட் 90.4 நாட்டுக்காருக்கு கூட்டாய்.
1: ഓരോ ദേശത്തിനും ഒരു കഥയുണ്ട്. കാലം പറഞ്ഞുപോയ കഥ, മറന്നുപോയ വഴികളിലും പേരുകളിലും ഇപ്പോഴും ജീവിക്കുന്ന കഥ. ആ ചരിത്രത്തിന്റെ കഥ തേടി, തിരുവല്ലയുടെ പൈതൃകവും പൗരാണിക സ്മരണകളും തേടി, നാം ജീവിക്കുന്ന മണ്ണിന്റെ ഓർമ്മകൾ അറിയാൻ, നമ്മുടെ നാളെയെ കൂടുതൽ മനസ്സിലാക്കാൻ തിരുവല്ലയുടെ സാമൂഹികവും സാംസ്കാരികവുമായ ചരിത്ര രൂപീകരണങ്ങളെ സമഗ്രമായി അടയാളപ്പെടുത്തുന്ന അക്കാദമിക സെമിനാർ തിരുവല്ലവാഴ്, ജൂൺ 27 ശനിയാഴ്ച ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആംഫി തിയേറ്ററിൽ വെച്ച് കാഴ്ച ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ ചരിത്ര സെമിനാർ നടത്തപ്പെടുന്നു. ചരിത്ര സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു ദേശത്തിന്റെ കഥ തേടിയുള്ള ഈ യാത്രയിൽ നമുക്കൊരുമിക്കാം. തിരുവല്ലവാഴ്, 7-1.
2: ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചിൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122, 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല.
1: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു PS ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ.
1: പഴയത് മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തു സൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: ഓക്കെ, അപ്പതാ നമ്മുടെ സമയം 7 മണി കഴിഞ്ഞ് 16 മിനിറ്റും 30 സെക്കൻഡും ആയിട്ടുണ്ട് കേട്ടോ. ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെ ആർജി അമൃത കാർത്തിക. നെക്സ്റ്റ് കോളർ അല്ല, നമ്മുടെ ഫസ്റ്റ് കോളർ എത്തിയിരിക്കുകയാണ്. ആ ഫസ്റ്റ് കോളർ എന്ന് ഞാൻ എടുത്തു പറയണം എന്നുണ്ടെങ്കിൽ അതിനൊരു കാര്യമുണ്ട്, നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഗുഡ് മോർണിംഗ്. ഹലോ
1: അമൃത.
0: ഹായ്, നമസ്കാരം രഘുചേട്ടാ.
1: നമസ്കാരം.
0: എന്തൊക്കെയുണ്ട്? ഞാൻ വിചാരിച്ചു നമ്മുടെ എന്നത്തെയും പോലെ അനിൽ ചേട്ടനാണെന്ന്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞ എന്നത്തെയും പോലെ ഒരു പ്രത്യേകതയുണ്ട്, അത് കേട്ട് തന്നെ അറിയാമെന്ന്. ഓക്കെ, അപ്പം പെട്ടെന്ന് ഇങ്ങനെ നമ്പർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അത് അനിൽ ചേട്ടനാകാൻ സാധ്യതയുണ്ടെന്ന്. സാധാരണ എപ്പോഴും ഉദ്ഘാടകൻ അദ്ദേഹമാണല്ലോ. ഓക്കെ, അപ്പൊ രഘുചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. എന്താണ് ഇന്നത്തെ വിശേഷം കേക്കട്ടെ. ഓ അടിപൊളി, അപ്പൊ നല്ലൊരു സന്തോഷ ദിവസമാണ് അല്ലേ. എന്താ മകളുടെ പേരെന്താണ്? ജോജി. ഓക്കെ, അപ്പോ രേഷ്മയ്ക്കും ജോജിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. ഇനിയും സന്തോഷത്തോടെ സമാധാനത്തോടെ ഈ ഒരു ജീവിതം, ഈ ഒരു ലൈഫ് ആഘോഷമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പൊ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി രണ്ടു പേർക്കും നേരുകയാണ്, ഞങ്ങളുടെ അന്വേഷണം അറിയിച്ചേക്കാം. ഓക്കെ, രഘുചേട്ടനും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഇത്രയുള്ളോ? ഓക്കെ ചേട്ടാ. ഓക്കെ, അപ്പൊ നമ്മുടെ രഘുചേട്ടനായിരുന്നു ഇന്നത്തെ ഗ്രീറ്റിംഗ് കാർഡ്സ് ഉദ്ഘാടകൻ രഘുചേട്ടൻ. രഘുചേട്ടന്റെ മകളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആശംസകളും പ്രാർത്ഥനകളും ഒക്കെ അവർക്ക് നേരാം. അടുത്ത മെസ്സേജിലേക്ക് പോകാം. അടുത്ത മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് നമ്മുടെ നാരായണൻ ചേട്ടനാണ്. അനുഭവങ്ങളാണ് ജീവിതത്തിലെ ഏറ്റവും മികച്ച പാഠപുസ്തകം. ചില സങ്കടങ്ങളും പ്രയാസങ്ങളും കാലം നമുക്ക് സമ്മാനിക്കുന്നത് നമ്മളെ തോൽപ്പിക്കാനല്ല, മറിച്ച് ഒരിക്കലും ഒരിടത്തും തോൽക്കാതിരിക്കാൻ വേണ്ടിയാണ്, അടുത്തറിയാൻ വേണ്ടിയാണ്, ചുറ്റുമുള്ളവരെ പഠിക്കാൻ വേണ്ടിയാണ്. സുപ്രഭാതം, ശുഭദിനം. ഇന്ന് വിശേഷ ദിവസം ആഘോഷിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും നാരായണൻ നായരുടെ ശുഭദിനാശംസകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നാരായണൻ ചേട്ടാ, നാരായണൻ ചേട്ടൻ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് കേട്ടോ. ഈ അനുഭവങ്ങളെ കുറിച്ച് പറയുമ്പോൾ സത്യമാണ് അല്ലേ, ചില അനുഭവങ്ങളാണ് നമ്മളെ പല കാര്യങ്ങളും പഠിപ്പിക്കുന്നത്. എന്നാൽ അനുഭവങ്ങൾ നമ്മൾ പറയാറുണ്ട്, എത്ര അനുഭവം വന്നാലും പഠിക്കാത്തവരും ഉണ്ട്. അപ്പോൾ അനുഭവങ്ങളെ പാഠങ്ങളാക്കി മുന്നോട്ട് കൊണ്ടുപോകുക, നമ്മുടെ ജീവിതം സക്സസ് ആവും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. ആ സീറ്റ് കൊണ്ടുപോയി, പോയി അപ്പൊ വന്നിരുന്നു, കോള് വന്നിരുന്നു അല്ലേ. ആ അപ്പൊ എനിക്ക് തെറ്റിയതല്ല. ഓക്കെ, അപ്പൊ ആ സീറ്റ് പോയി, ഇനിയും കുറച്ച് നോക്കാം. ഓക്കെ, അപ്പൊ അനിൽ ചേട്ടാ പറയൂ, ഇന്ന് ആശംസ ആർക്കാണ്?
1: ഞങ്ങളുടെ ഗ്രൂപ്പിലെ പൊന്നു.
0: ആരാണ്? ആരാണ്?
1: പൊന്നു. പൊന്നു. പൊന്നു.
0: പൊന്നു. ഓക്കെ.
1: ഹാപ്പി ബർത്ത്ഡേ നേരുന്നു. അതുപോലെ ഞങ്ങളെ മിന്നാമിനി കൂട്ട ഗ്രൂപ്പിലെ പൊന്നമ്മ ചേച്ചി, അറിയാറുണ്ടോ പൊന്നമ്മ ചേച്ചി? നാട്ടിൽ വരുവാണ് ചേച്ചി. അതെ,
0: മിന്നാമിന്നി കൂട്ടത്തിലെ കൂട്ടം ഗ്രൂപ്പിലെ പൊന്നമ്മച്ചേച്ചി, അഡ്മിൻ പൊന്നമ്മച്ചേച്ചി നാട്ടിലെത്തുന്നു. അതല്ല, കഴിഞ്ഞ ദിവസം മഴവില്ലെന്നല്ലായിരുന്നു ആ ഗ്രൂപ്പിന്റെ പേര്? കിങ്ങിണി ചേച്ചി. അത് വേറെ ഗ്രൂപ്പ്. എന്റെ ദൈവമേ അനിൽ ചേട്ടാ, ഇതെല്ലാം കൂടെ എങ്ങനെ ബാലൻസ് ചെയ്യുന്നു? മഴവില്ല്, മിന്നാമിന്നി, ചങ്ക്സ്, അങ്ങ് പോവാ അങ്ങ്.
1: എന്തായാലും
0: ആണല്ലേ, കൊള്ളാം. മിന്നാമിന്നി ഗ്രൂപ്പിന്റെ അഡ്മിൻ മിന്നാമിന്നി അല്ലേ? ആ അല്ല, ഇതിപ്പൊ മിന്നാമിന്നിയിലെ ചേച്ചിയുടെ കാര്യല്ലേ പറഞ്ഞേ?
1: ഓക്കെ,
0: അപ്പൊ ഞാൻ പറഞ്ഞോട്ടെ. മിന്നാമിന്നി ഗ്രൂപ്പിന്റെ അഡ്മിൻ പ്രിയപ്പെട്ട പൊന്നമ്മ ചേച്ചി, പൊന്നമ്മ ചേച്ചിക്ക് എല്ലാവിധ അല്ല ആശംസകളും നേരുന്നു. വരികയാണ്, ഇങ്ങോട്ട്
1: വരികയാണ്.
0: ആ പൊന്നു ചേച്ചി, പൊന്നു ചേച്ചി എന്ന് പറയുന്നത് ബർത്ത്ഡേ. ഓക്കെ, അപ്പൊ പൊന്നു ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും രണ്ടു പേർക്കും നേരുകയാണ്. ഞങ്ങളുടെ അന്വേഷണം അറിയിക്കുക, ഇനി ഒരുപാട് ജന്മദിനങ്ങൾ ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അതുപോലെ അനിൽ ചേട്ടനും എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. നല്ല നല്ല ദിവസങ്ങളാവട്ടെ കേട്ടോ.
1: പിന്നെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും, അമൃത കാർത്തിക്കുട്ടിക്കും, ദേവക്കുട്ടിക്കും, നിങ്ങളുടെ റേഡിയോ
0: ശരി ശരി, എനിക്ക് ആ പേരുകളൊക്കെ കേട്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. മഴവില്ലെ മിന്നാമിന്നെ, ഓക്കെ
1: എന്റെ
0: ദൈവമേ. ശരി ശരി, അപ്പൊ ഓക്കെ ചേട്ടാ. അനിൽ ചേട്ടനാണ് കേട്ടോ വിളിച്ചത്, ആശംസകൾ അറിയിച്ചത്. ഇനി അടുത്ത മെസ്സേജ് ഇതാ എത്തിയിരിക്കുന്നു. സുലഭ ചേച്ചി, യെസ് സുലഭ ചേച്ചിയുടെ ഒരു ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പിക്ചർ മെസ്സേജാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പൊ സുലഭ ചേച്ചി, സുലഭ ചേച്ചിക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. നെക്സ്റ്റ് നമ്മുടെ സുലൈ ചേട്ടൻ, ആടി ഉലയുന്ന മരത്തെ വീഴാതെ പിടിച്ചുകെട്ടാൻ അതിനേക്കാൾ ഉറപ്പുള്ള മറ്റൊരു മരം വേണം. മനസ്സും അതുപോലെയാണ്, ആടി ഉലയുമ്പോൾ സ്നേഹത്തിന്റെ ഉറപ്പുള്ള വടം കൊണ്ട് തന്നിലേക്ക് ചേർത്ത് വലിച്ചുകെട്ടാൻ തയ്യാറുള്ള ഒരു മനുഷ്യൻ ഒപ്പമുണ്ടാകണം. അങ്ങനെ ഒരാളെ കണ്ടെത്താൻ ചിലപ്പോൾ ഒരുപാട് നമ്മൾ അലയേണ്ടി വരും. ചിലപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അങ്ങനെ ഒരാൾ നമ്മളിലേക്ക് കടന്നു വന്നു എന്നും വരാം. ഓക്കെ, അപ്പോൾ ശുഭദിനം നേരുന്നു സുലയാനിക്കോൾ. തീർച്ചയായിട്ടും അല്ലെ, നമ്മളോടൊപ്പം നമ്മുടെ സന്തോഷത്തിനും സങ്കടത്തിനും ഒക്കെ, അല്ല സന്തോഷത്തിൽ മാത്രം കൂടെ ചേരുന്ന ആളുകളല്ല, നമ്മുടെ നമുക്കൊരു സങ്കടം വന്നാലും നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു ഒരു ഒരു കട്ട കൂട്ടുകാരൻ ഉണ്ടെങ്കിൽ, നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളുണ്ടെങ്കിൽ നമുക്ക് എന്തൊരാശ്വാസമാണ് അല്ലേ. അപ്പോൾ സുലൈ ചേട്ടാ, സുലൈ ചേട്ടൻ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. നല്ല ദിവസങ്ങളാവട്ടെ. അടുത്ത മെസ്സേജ് അഷ്റഫ് ചേട്ടനാണ്. സുപ്രഭാതം. പലരും മൗനത്തെ കൂട്ടുപിടിക്കുന്നത് മിണ്ടാൻ വാക്കുകളൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കാൻ വയ്യാഞ്ഞിട്ടാണ്. അകപ്പെട്ടു പോകുന്ന സൗഹൃദങ്ങൾക്കും സാഹചര്യങ്ങൾക്കും അപ്പുറത്തേക്ക് വരാൻ ആർക്കും സാധിക്കില്ല. ഇന്ന് വിശേഷ ദിനങ്ങളിൽ ആഘോഷിക്കുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ 1000 ആശംസകൾ നേരുന്നു. ടി അഷ്റഫ് വെസ്റ്റ് കൈപ്പുറം. അഷ്റഫ് ചേട്ടാ, അഷ്റഫ് ചേട്ടനും നല്ലൊരു ദിവസത്തിന്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സമയം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിളിക്കാം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കുള്ള ആശംസകൾ അറിയിക്കാനായിട്ട്. ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക് വിളിക്കുന്ന നമ്പർ 0429273333. അപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പർ ഉണ്ട്, 9495730333. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു പാട്ട് കേട്ടിട്ട് വീണ്ടും ഓടിയെത്താം. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ഫാസ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

നമുക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

0: 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.
1: അമ്മതൻ മണിക്കുട്ടൻ
2: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ഇഷ്ടം പദ്ധതിയിൽ ലഭ്യമായ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ പീഡിയാട്രിക് വിഭാഗത്തിൽ മാത്രം ലഭിക്കുന്ന സേവനങ്ങൾക്കും മരുന്നുകൾക്കുമുള്ള ബിൽ തുക എത്രയായിരുന്നാലും രോഗികൾ ആവശ്യപ്പെടുന്ന ഇളവ് ലഭ്യമാക്കുന്നു. അടിയന്തര ചികിത്സയ്ക്ക് അതിലെല്ലാ സഹായവുമായി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. കനം കുറഞ്ഞ പൊരിക്കങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചിൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122, 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല.
3: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
4: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൂർ.
0: സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: അങ്ങനെ ഗ്രീറ്റിംഗ് കാർഡ്സിൽ ദാ നമ്മളോടൊപ്പം അടുത്ത കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
1: ഹലോ, ഗുഡ് മോർണിംഗ് അമ്രോ.
0: ഗുഡ് മോർണിംഗ് സിറാജേട്ടാ.
1: എന്തൊക്കെയാണ് വിശേഷങ്ങള്?
0: വിശേഷം എന്താ? ഹാപ്പി ആയിട്ടിരിക്കുന്നു. അവിടെ എന്തുണ്ട് വിശേഷം?
1: ഇവിടെ അതെ, ഹാപ്പി ആയിട്ടിരിക്കുന്നു.
0: സന്തോഷം കേട്ടതില്.
1: ലോക മഴക്കാട് ദിനല്ലേ?
0: അതെ അതെ.
1: ഭൂമിയുടെ ഹരിത ഹൃദയ തുടിപ്പുകളാണല്ലോ ഓരോ മഴക്കാടുകളും.
0: തീർച്ചയായിട്ടും.
1: കോടമഞ്ഞണിഞ്ഞ വൻമരങ്ങളും പച്ചപ്പട്ടുടുത്ത താഴ്വാരകളും സദാ പെയ്യുന്ന മഴത്തുള്ളികളുടെ താളവും നിറഞ്ഞ പ്രകൃതിയുടെ സ്വന്തം കാവ്യമാണ് ഓരോ മഴക്കാടുകളും. അപ്പൊ ഒരു വയനാട്ടുകാരൻ എന്ന നിലയ്ക്ക് ഇതൊക്കെ കുറച്ചൊക്കെ ആസ്വദിക്കാനും അനുഭവിക്കാനൊക്കെ എനിക്ക് സാധിച്ചു. അപ്പോ ഈ മഴക്കാട് ദിന ആശംസകൾ എല്ലാ കൂട്ടുകാർക്കും നേരുന്നു. പിന്നെ ഞാൻ ഇന്ന് വിശേഷ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും അമൃതർക്കും ഒക്കെ നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ആശംസിക്കുന്നു.
0: താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. അപ്പോ ചേട്ടനും അതേപോലെ തന്നെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് ഒപ്പം ചേട്ടന്റെ ഫാമിലിക്ക് കേട്ടോ. മുന്നോട്ട് ഏറ്റവും മനോഹരമായ ദിവസങ്ങളാവട്ടെ. ഓക്കെ, ശരി. വയനാട്ടിൽ നിന്നും നമ്മുടെ സിറാജേട്ടനാണ് വിളിച്ചത്, ആശംസകൾ എല്ലാവർക്കും അറിയിച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ടൊരു മെസ്സേജ് വന്നിരിക്കുന്നു നമ്മുടെ വിജി ചേച്ചിയുടെ. വിജി ചേച്ചിക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് നേരുകയാണ്. അടുത്ത കോളർ ഉണ്ട്. ഗുഡ് മോർണിംഗ്.
2: ഹലോ, ഗുഡ് മോർണിംഗ്. നമസ്കാരം.
0: ഓ, ഗുഡ് മോർണിംഗ് രാജപ്പൻ ചേട്ടാ, പറയൂ. എന്തോ
2: ഒറ്റ ശ്വാസത്തിന്
0: അങ്ങ് പറഞ്ഞതാണോ? ഓക്കെ, പറയൂ ചേട്ടാ. ഇന്ന് ആശംസ ആർക്കാണ്?
2: ഇന്ന് ആശംസ പ്രത്യേക ആശംസകൾ പോലും നമ്മുടെ ശ്രോതകളെ ആഘോഷിക്കുന്ന ഒരു
0: ആഘോഷിക്കുന്നവർക്ക്
2: കാണുമല്ലോ. അപ്പൊ അവർക്ക് എല്ലാ വളർത്തി ഇരിക്കട്ടെ ഇന്നത്തെ ആശംസ.
0: ഓക്കെ,
2: പിന്നെ അമൃതയ്ക്ക് ഇരിക്കട്ടെ.
0: താങ്ക് യു ചേട്ടാ, താങ്ക് യു, താങ്ക് യു. അപ്പൊ രാജപ്പൻ ചേട്ടൻ പറഞ്ഞതുപോലെ രാജപ്പൻ ചേട്ടനും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് ചേട്ടനും ഫാമിലിക്ക് കേട്ടോ. നല്ല ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള ദിവസങ്ങൾ ആവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓക്കെ,
2: ഓക്കെ.
0: നമ്മുടെ രാജപ്പൻ ചേട്ടനാണ് പാലപ്പുറയിൽ നിന്ന് വിളിച്ച് ആശംസകൾ അറിയിച്ചത്. അടുത്ത മെസ്സേജ് ഷംസുദ്ദീൻ ചേട്ടന്റെ മെസ്സേജ് ആണ്. ഗുഡ് മോർണിംഗ് എല്ലാ അവതാരകർക്കും, എല്ലാ റേഡിയോ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഷംസുദ്ദീൻ ചേട്ടൻ. ഷംസുദ്ദീൻ ചേട്ടനും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. മുന്നോട്ട് നല്ല ദിവസങ്ങളാവട്ടെ. ചിന്തകളെ സൂക്ഷിക്കുക, കാരണം നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ വാക്കുകൾ. വാക്കുകൾ സൂക്ഷിക്കുക, കാരണം നിങ്ങളുടെ വാക്കുകളാണ് നിങ്ങളുടെ പ്രവൃത്തി. പ്രവർത്തനങ്ങളെ സൂക്ഷിക്കുക, കാരണം നിങ്ങളുടെ പ്രവൃത്തിയാണ് നിങ്ങളുടെ ശീലങ്ങൾ. ശീലങ്ങളെ സൂക്ഷിക്കുക, കാരണം നിങ്ങളുടെ ശീലങ്ങളാണ് നിങ്ങളുടെ സ്വഭാവം. സ്വഭാവത്തെ സൂക്ഷിക്കുക, കാരണം അതാണ് നിങ്ങളുടെ ജീവിതം നിർണയിക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കും വിശേഷങ്ങൾ ആഘോഷിക്കുന്നവർക്കും ഒക്കെ അമൃതകുട്ടിക്കും ദീപകുട്ടിക്കും അപർണകുട്ടിക്കും നല്ലൊരാശംസയും നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മിനി ചേച്ചി, മിനി റജി ചുമത്ര, മിനി ചേച്ചിയുടെ ഈ ഒരു മെസ്സേജ് കേട്ടോ. മിനി ചേച്ചി, മിനി ചേച്ചിക്കും മുന്നോട്ട് നല്ല ദിവസങ്ങളാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അടുത്ത കളറുണ്ട്. ഗുഡ് മോർണിംഗ്. നമസ്കാരം.
3: നമസ്കാരം.
0: നമസ്കാരം.
3: ഞാനാ ജീവൻ.
0: ഓ, ജീവൻ ചേട്ടാ ഇവിടെ ഉണ്ടല്ലേ?
3: ഇന്ത്യയിലുണ്ട്.
0: ഇന്ത്യയിലുണ്ട്. ഓക്കെ, എന്താണ് പുതിയ വിശേഷങ്ങള്?
3: ഒരു വിശേഷമില്ല.
0: ആ ഇല്ല,
3: ഒരു പോണോ?
0: എന്തോ
3: അമ്പലത്തിലേക്ക് പോകുന്നു.
0: അമ്പലത്തിലേക്ക് പോകുന്നു. അപ്പൊ രാവിലെ അമ്പലത്തിലൊക്കെ തൊഴുത് അല്ലെ, മനസ്സിനെയൊക്കെ ഒന്ന് ശാന്തമാക്കി. ഓക്കെ, അപ്പൊ ഇന്ന് ആശംസ.
3: ഇവിടേക്ക് വരുമ്പോഴല്ലേ ഇങ്ങനെ തൊഴാനൊക്കെ പറ്റുള്ളൂ, അപ്പൊ ഡെയിലി പോയി തൊഴാ.
0: ഓ ശരി ശരി ചേട്ടാ, ശരിക്കും സ്ഥലം എവിടെയാണ്?
3: നാഗ്പൂർ.
0: നാഗ്പൂർ. ഓക്കെ, അല്ല ഇപ്പം ഇവിടെ എവിടെയാണ്? നാട്ടിൽ എവിടെയാണ്? നാട്ടിൽ
3: തൃശ്ശൂർ.
0: തൃശ്ശൂർ ആണല്ലേ. ഓക്കെ. ഓ,
3: കസിൻ ഇടയ്ക്ക് വിളിക്കാറുണ്ട്, സുനിൽ കുമാർ. ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം പാട്ട്.
0: അതെ അതെ അതെ അതെ, അറിയാം അറിയാം അറിയാം. പിന്നെ പ്രത്യേക ആശംസകളും ഒക്കെ അറിയിക്കാറുണ്ട് ഇവിടെ, മനസ്സിലായി. അപ്പോ പറയൂ ചേട്ടാ, ഇന്ന് ആശംസ ആർക്കാണ്?
3: ഇന്ന് ആശംസ ആർക്ക്? ഇന്നലെ ഇതല്ലായിരുന്നു നമ്മുടെ സംഗീത ഇതല്ലായിരുന്നു എല്ലാവർക്കും?
0: അതെ അതെ അതെ. ഓക്കെ,
3: എല്ലാവർക്കും വേണ്ടി അതെ, സംഗീതത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരു പ്രത്യേക ആശംസകൾ.
0: ഓക്കെ,
3: ഇന്ന് ഇന്ന് ബർത്ത്ഡേയും വിവാഹ വാർഷികം എല്ലാവർക്കും കൂടി.
0: ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്.
3: ഫസ്റ്റ് കോളി തന്നെ കിട്ടേ ചെയ്തു, അതൊരു ലക്കി.
0: അതാണ് അതാണ്. അപ്പൊ ഇന്നത്തെ ദിവസം, ഇന്ന് മാത്രമല്ല മുന്നോട്ടുള്ള എല്ലാ ദിവസങ്ങളും ഏറ്റവും മനോഹരമാക്കാനായിട്ട്, ഭംഗിയാക്കാനായിട്ട്, ആഘോഷമാക്കാനായിട്ട് സാധിക്കട്ടെ കേട്ടോ. അടിപൊളിയാവട്ടെ. ഓക്കെ ചേട്ടാ, എല്ലാ ആശംസകളും. അപ്പൊ നമ്മുടെ ജീവൻ ചേട്ടനാണ് കേട്ടോ വിളിച്ചത്, ആശംസകൾ അറിയിച്ചത്. അപ്പോ ജീവൻ ചേട്ടനും നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളും ആശംസകളും ഒക്കെ നേരാം. ഇനി അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ലിസി ചേച്ചിയാണ്. മനസ്സിന്റെ അവസ്ഥയാണ് ഓരോ ദിവസത്തിന്റെയും ഗുണമേന്മ നിശ്ചയിക്കുന്നത്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു, ശുഭദിനം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ലിസി ചേച്ചി ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ലിസി ചേച്ചി, ലിസി ചേച്ചിക്കും ശുഭദിനം നേരുകയാണ് കേട്ടോ. നല്ല ദിവസങ്ങളാണ്.

0: സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോട് കൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
0: കനം കുറഞ്ഞ പൊരികങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചിൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോ ബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122. 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല.
3: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
4: പഴയത് മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തു സൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 78 2773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: യെസ്, അപ്പതാ നമുക്ക് നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ്സിൽ അടുത്ത കളർ എത്തിയിരിക്കുകയാണ്. ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്. ഈ ഒരു ഗുഡ് മോർണിംഗ് കേൾക്കുമ്പോഴേ കണ്ണുമടച്ച് പറയാം, നമ്മുടെ രാമനാഥൻ ചേട്ടൻ അല്ലേ? അടുത്ത തൃശൂർക്കാരൻ. പറയൂ ചേട്ടാ, എന്താണ് ഇന്നത്തെ വിശേഷം? കേക്കട്ടെ. അടിപൊളി.
3: എനിക്ക് ഇവിടെ കുറെ മലയാളി സുഹൃത്തുക്കളുണ്ട്. ആ മലയാളി സുഹൃത്തുക്കളിൽ ഒരാളായ മൾട്ടി ടാലന്റഡ് ഒരു യൂട്യൂബറാണ്. അവർക്ക് നമ്മുടെ റേഡിയോനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അവരൊക്കെ ശ്രോതാക്കളാണേ.
2: ഓക്കെ.
3: പാലക്കാട്.
2: പേരെന്താണ്?
3: രജനി.
2: രജനി. ഓക്കെ.
3: രജനി ഫ്രം പാലക്കാട്. ഈസ് റിയലി മൾട്ടി ടാലന്റഡ്.
2: ഓക്കെ.
3: ആളുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ റേഡിയോയിലൂടെ കാനഡയിലുള്ള രജനി ചേച്ചി വിഷസ് കേൾക്കുന്നത്. അപ്പൊ എന്തായാലും മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ഫോർ രജനി. ഓക്കെ. പിന്നെ എല്ലാ ശ്രോതാക്കൾക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഹാവ് എ വണ്ടർഫുൾ ഡേ.
2: ഓക്കെ ചേട്ടാ. അപ്പോ നമ്മുടെ രജനി ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഇനിയും ഒരുപാട് ഒരുപാട് ഒരുപാട് ജന്മദിനങ്ങൾ ആഘോഷിക്കാൻ സാധിക്കട്ടെ. ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളും സമൃദ്ധിയും പിന്നെ ഒരു ആഘോഷമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഞങ്ങളുടെ അന്വേഷണം അറിയിച്ചേക്ക. ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ. രാമനാഥൻ ചേട്ടനും ഫാമിലിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു കേട്ടോ. ഓക്കെ.
3: ശരി.
2: ഓക്കെ. നമ്മുടെ രാമനാഥൻ ചേട്ടനാണ് കേട്ടോ വിളിച്ചത്. അപ്പോ രാമനാഥൻ ചേട്ടൻ്റെ അടുത്തൊരു ഫ്രണ്ട് രജനി ചേച്ചി. രജനി ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ നമ്മുടെ ആശംസകളൊക്കെ രജനി ചേച്ചിക്കും നേരാം. യെസ്. അപ്പോ അടുത്ത മെസ്സേജ് ഇതാ എത്തിക്കഴിഞ്ഞു. ഇവിടെ രാജപ്പൻ ചേട്ടന്റെ മെസ്സേജ് ആണ്. ഒരാളുടെ തെറ്റുകൊണ്ട് നമുക്ക് നമ്മളോട് തോന്നുന്ന വികാരമാണ് ദേഷ്യം. നമ്മൾ എന്തിനു ദേഷ്യപ്പെട്ടു എന്ന് മാത്രമേ എല്ലാവരും അന്വേഷിക്കുകയുള്ളൂ. എന്നാൽ എന്തിനാണ് ദേഷ്യപ്പെട്ടത് എന്നും ആരും ചിന്തിക്കാറില്ല. ശുഭചിന്തകൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മെസ്സേജാണ് അയച്ചിരിക്കുന്നത് രാജപ്പൻ ചേട്ടൻ. രാജപ്പൻ ചേട്ടാ, രാജപ്പൻ ചേട്ടനും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് കേട്ടോ. ഓക്കെ. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ആബിദ ആണ്. ആബിദ. വിധി തരുന്ന മുറിവുകൾക്ക് പ്രകൃതി തരുന്ന ഏക ഔഷധമാണ് മറവി. വിധി നമ്മെ കരയിക്കുമ്പോൾ ആ കണ്ണീര് തുടയ്ക്കാൻ കാലം മറവിയെ കാവൽ നിർത്തുന്നു. നഷ്ടപ്പെടുത്തുന്നത് വിധിയാണെങ്കിൽ അതിനെ അതിജീവിപ്പിക്കുന്നത് മറവിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു ഒരു മെസ്സേജാണ് ആബിദ അയച്ചിരിക്കുന്നത്. ആബിദയ്ക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. നല്ല മനോഹരമായ ദിവസങ്ങളാവട്ടെ മുന്നോട്ട് എന്ന് ആശംസിക്കുന്നു കേട്ടോ. അടുത്ത മെസ്സേജ്, ശുഭദിനം. കോപത്തിന്റെ ഒരു നിമിഷം ക്ഷമിക്കാൻ പഠിച്ചാൽ ദുഃഖത്തിന്റെ 1000 നിമിഷങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഹായ് അമൃത കാർത്തിക്കുട്ടി, ഗുഡ് മോർണിംഗ്. ദീപക്കുട്ടി, അപ്പൂസ്കുട്ടി, റേഡിയോ ഫാമിലി, ഗുഡ് മോർണിംഗ്. അതുപോലെ സ്റ്റേഡിയം ചേച്ചിമാരെ ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാണ്, ആരെയാണ്, എന്താണ് അനിൽ ചേട്ടൻ പറഞ്ഞത് മനസ്സിലായില്ല. അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. ഗുഡ് മോർണിംഗ് അമൃതക്കുട്ടി, ഇന്ന് ബർത്ത്ഡേ ആൻഡ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന എല്ലാവർക്കും നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റലിന്റെ ബിനോയ് വൈദ്യന്റെ വക നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഏറ്റവും സുന്ദരമായ കാഴ്ചകളിൽ ഒന്ന് പ്രഭാതമാണ്. അതിൽ മനോഹരമാണ് സൗഹൃദങ്ങൾ. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത്. ബിനോയ്, അദ്ദേഹത്തിനും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് കേട്ടോ. മുന്നോട്ട് മനോഹരമായ ദിവസങ്ങളാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അടുത്ത കോളർ ഉണ്ട്. ഗുഡ് മോർണിംഗ്.
4: മോർണിംഗ്.
2: മോർണിംഗ്. ഇതാരാണ്? മിനി ചേച്ചി.
4: ആരും വിളിച്ചില്ലെന്ന് പറയുന്ന കേട്ട്.
2: ആരും
4: ശബ്ദം കേട്ടില്ലെന്ന് അനിലിന് പരാതി വേണ്ടല്ലോ.
2: സ്ത്രീ ശബ്ദം കേട്ടില്ലെന്ന പരാതി. ആ പറഞ്ഞോളൂ. ആ അതെ, അതിനെ സ്ത്രീ സ്ത്രീജനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് മിനി ചേച്ചി. ആ പറഞ്ഞു.
4: ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവർക്കും ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കും എല്ലാവർക്കും നല്ലൊരു ആശംസ.
2: ഓക്കെ. പിന്നെ
4: പിന്നെന്താ അനിൽ പറഞ്ഞൊരു രഘുചേട്ടന്റെ മോഡ കണ്ട വെഡിങ് ആനിവേഴ്സറി.
2: അതെ അതെ.
4: അതും പിന്നെ രജനി ചേച്ചി. രജനി. എല്ലാവർക്കും നല്ലൊരു ആശംസ.
2: ഓക്കെ ചേച്ചി. അപ്പൊ മിനി ചേച്ചിക്ക് ഒരിക്കൽ കൂടി ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു കേട്ടോ. ഓക്കെ. അപ്പൊ അങ്ങനെ മിനി ചേച്ചിയാണ് വിളിച്ചത്, ആശംസകൾ അറിയിച്ചത്. അടുത്ത മെസ്സേജ് നമ്മുടെ ഷീബ ചേച്ചിയുടേതാണ്. ഗുഡ് മോർണിംഗ് അമൃതക്കുട്ടി, ഞാൻ ഷീബ കുമരകം. ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ആശംസകൾ നേരുന്നു. സ്കൂളിലേക്ക് പോകാൻ തയ്യാറാകുന്ന ദിയയ്ക്കും ഡിയോണിനും സഹൃദവാണി കൂട്ടുകാർക്കും അമ്പിളിക്കും പ്രേമ ബാബുരാജിനും ചക്രക്കുട്ടി സിന്ധുവിനും നദീറ മലപ്പുറത്തിനും കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു കിടുകിടുക്കാച്ചി ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഷീബ ചേച്ചിയുടെ മെസ്സേജ് ഇതാ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഷീബ ചേച്ചിക്കും ഡിയോണും ഡിയോണിനും അങ്ങനെ ഫാമിലിക്ക് എല്ലാവർക്കും ആശംസകളും പ്രാർത്ഥനകളും ഞങ്ങൾ നേരുകയാണ് കേട്ടോ. ഓക്കെ, അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. ഗുഡ് മോർണിംഗ്, ഹാവ് എ ഹാപ്പി ഡേ. അഭിനയിക്കാതെ ജീവിക്കുക, ആശ്രയിക്കാതെ സ്നേഹിക്കുക, അപ്പം അനിക്കാതെ സംസാരിക്കുക. മനോജ് ഇരവി പേരൂർ. മനോജേട്ടാ, മനോജേട്ടന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് കേട്ടോ. അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. രഘുചേട്ടന്റെ മകൾക്കും ഹസ്ബൻഡിനും വിവാഹ വാർഷിക ആശംസകൾ നേരുന്നു. മോളെ, എന്റെ മോൻ ലിബിൻ മാത്യുവിന്റെ ബർത്ത്ഡേക്ക് പ്രാർത്ഥന ആശംസകൾ നേരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ലിസി ചേച്ചിയാണ് കേട്ടോ. ലിസി ചേച്ചി, ആഹാ, അങ്ങനെ ഒരു വലിയ വിശേഷമുണ്ടല്ലേ. അപ്പം ലിബിൻ മാത്യുവിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. ഇനിയും ഒരുപാട് ജന്മദിനങ്ങൾ ആഘോഷിക്കാൻ സാധിക്കട്ടെ, ഒരുപാട് ഒരുപാട് ഉയർച്ചകൾ ജീവിതത്തിൽ ഉണ്ടാവട്ടെ ലിബിന് എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഒപ്പം തന്നെ ലിസി ചേച്ചിക്കും ഫാമിലിക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. അടുത്ത കോളർ ഉണ്ട്. ഗുഡ് മോർണിംഗ്.
0: ഗുഡ്
2: മോർണിംഗ് ലീല ചേച്ചി.
0: തൊണ്ടയ്ക്കൊരു കഫത്തിന്റെ ശല്യം.
2: കഫത്തിന്റെ ശല്യം അല്ലേ? ആ ഓക്കെ, പറയൂ, ഇന്ന് ആശംസ ആർക്കാണ്?
0: ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവർക്കും പിന്നെ എല്ലാവർക്കും നമ്മുടെ കാതോരം കുടുംബത്തിനും സൗഹൃദവാണി കുടുംബത്തിനും നമ്മുടെ മലപ്പുറം മുത്തിനും എല്ലാവർക്കും
2: എല്ലാവർക്കും നല്ലൊരു ആശംസ അല്ലേ.
0: കുട്ടിക്കും അൽപ്പന്റെ കുട്ടിക്കും ശോഭയ്ക്കും ദീപയ്ക്കും എല്ലാവർക്കും നല്ലൊരു
2: ഓക്കെ ചേച്ചി. അപ്പൊ ലീല ചേച്ചി, ലീല ചേച്ചിക്കും ഫാമിലിക്കും ഞങ്ങളുടെ വകയും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു കേട്ടോ.
0: താങ്ക് യു.
2: ഓക്കെ, നമ്മുടെ ലീല ചേച്ചിയാണ് വിളിച്ചത്, ആശംസകൾ അറിയിച്ചത് കേട്ടോ. ലില്ലിക്കുട്ടി ചേച്ചിയുടെ ഒരു മെസ്സേജ് ഉണ്ട്. സമയം വഴി കാണിച്ചു തരുന്നു, ക്ഷമ നമ്മെ താങ്ങി നിർത്തുന്നു, കൃതജ്ഞത മനസ്സ് നിറയ്ക്കുന്നു, സേവനം ജീവിതത്തെ അർത്ഥവത്താക്കുന്നു, ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ലില്ലിക്കുട്ടി ചേച്ചിയുടെ ഈ ഒരു മെസ്സേജ്. ലില്ലിക്കുട്ടി ചേച്ചി, ചേച്ചിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ഇതാ നമ്മുടെ ഇന്നത്തെ ഗ്രീറ്റിംഗ് കാർഡ്സ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. സമയം 7 മണി കഴിഞ്ഞ് 54 മിനിറ്റും 32 സെക്കൻഡും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവർക്കും സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ അറിയിക്കുന്നു. നദീർത്തയുടെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. നമ്മെ അറിയുന്നവർ പലരും ഉണ്ടായേക്കാം, പക്ഷേ നമ്മെ മനസ്സിലാക്കുന്നവർ കുറച്ചു പേരേ ഉണ്ടാവൂ. മനുഷ്യത്വമാണ് സമ്പത്തിനേക്കാൾ മികച്ചു നിൽക്കുക. നല്ല മുഖമുള്ള മനുഷ്യരെ അല്ല, നല്ല മനസ്സുള്ളവരെയാണ് നമ്മൾ ചേർത്ത് നിർത്തേണ്ടത്. സ്നേഹത്തോടെ ശുഭദിനം നേരുന്നു. എന്റെ അമൃതമോൾക്കും പ്രിയപ്പെട്ട എല്ലാ റേഡിയോ കൂട്ടുകാർക്കും എന്റെ കാതോരം കൂട്ടുകാർക്കും അനിൽ പറഞ്ഞവർക്കും വെഡിങ് ആനിവേഴ്സറി ഉള്ള രഘുചേട്ടന്റെ മകൾക്കും ഇന്ന് വിശേഷ ദിവസമുള്ളവർക്കും ഗുഡ് മോർണിംഗ്, രാമനാഥൻ പറഞ്ഞ രജനിക്കും എല്ലാവർക്കും പ്രാർത്ഥനയുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. സിന്ധുക്കുട്ടിക്കും ഷീബയ്ക്കും ലില്ലിക്കുട്ടി ചേച്ചിക്കും വിജയമ്മ ചേച്ചിക്കും മോഹൻ ചേട്ടനും ഒരു കിടുക്കാച്ചി ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നദീർത്ത ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നദീർത്തയ്ക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. ഓക്കെ, മുന്നോട്ട് നല്ല ദിവസങ്ങളാവട്ടെ. അപ്പൊ നമ്മുടെ ലിബിൻ മാത്യു, ലിസ്റ്റീച്ചിയുടെ മകൻ ലിബിൻ മാത്യുവിന്റെ ഒരു ഫോട്ടോ ഒക്കെ ഇതാ ഇവിടെ അയച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് യെസ്. അപ്പൊ നമുക്ക് അടുത്തൊരു ലാസ്റ്റ് ലക്കി കോളർ എത്തിയിട്ടുണ്ട്, അത് ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ് അമൃതക്കുട്ടിയെ, ഞാൻ വീണ,
2: എങ്ങനെ സാധിക്കുന്നു വീണ ഈ ഒരു. ഓക്കെ വീണ, പറഞ്ഞോളൂ ആശംസ.
5: ഇന്ന് വാർഷികം ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ആശംസ നേരുന്നു. ഒപ്പം ജഗചേട്ടന്റെ മകൾക്കും നല്ലൊരു പിറന്നാളിന് ആശംസകൾ കൊടുക്കുന്നു.
2: ഓക്കെ ഓക്കെ, ഇത്രയേ ഉള്ളോ?
5: അത്ര തന്നെ. അനിൽചേട്ടൻ പറഞ്ഞവർക്കും സ്ത്രീശബ്ദം കേൾക്കുന്നില്ല എന്ന് പറഞ്ഞില്ല, അന്നേരം നടന്ന്
2: വിളിക്കുകയാണോ ഒരു സ്ത്രീശബ്ദം ഒന്ന് കേൾപ്പിക്കാൻ? പക്ഷെ അതിനു മുമ്പ് രണ്ട് സ്ത്രീകൾ എത്തി. ഓക്കെ, അപ്പോ വീണ, വീണയ്ക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു കേട്ടോ. ഓക്കെ വീണ, മുന്നോട്ട് നല്ല ദിവസങ്ങളാവട്ടെ. ഓക്കെ, അപ്പൊ നമ്മുടെ വീണയാണ് വിളിച്ചത്, എല്ലാവർക്കുമുള്ള ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇന്നത്തെ പത്രവിശേഷങ്ങളിലൂടെ വീണ്ടും ഒത്തുചേരാം. ഇത്രയും നേരം ഗ്രീറ്റിംഗ് കാർഡ്സിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ആർ ജെ അമൃത കാർത്തിക. എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു. നല്ലത് കാണാനും നല്ലത് കേൾക്കാനും നല്ലത് പ്രവർത്തിക്കാനും നല്ലത് ചിന്തിക്കാനും എല്ലാവർക്കും സാധിക്കട്ടെ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ഓരോ ദേശത്തിനും ഒരു കഥയുണ്ട്. കാലം പറഞ്ഞുപോയ കഥ, മറന്നുപോയ വഴികളിലും പേരുകളിലും ഇപ്പോഴും ജീവിക്കുന്ന കഥ. ആ ചരിത്രത്തിന്റെ കഥ തേടി, തിരുവല്ലയുടെ പൈതൃകവും പൗരാണിക സ്മരണകളും തേടി, നാം ജീവിക്കുന്ന മണ്ണിന്റെ ഓർമ്മകൾ അറിയാൻ, നമ്മുടെ നാളെയെ കൂടുതൽ മനസ്സിലാക്കാൻ തിരുവല്ലയുടെ സാമൂഹികവും സാംസ്കാരികവുമായ ചരിത്ര രൂപീകരണങ്ങളെ സമഗ്രമായി അടയാളപ്പെടുത്തുന്ന അക്കാദമിക സെമിനാർ തിരുവല്ലവാഴ്, ജൂൺ 27 ശനിയാഴ്ച ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആംഫി തിയേറ്ററിൽ വെച്ച് കാഴ്ച ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ ചരിത്ര സെമിനാർ നടത്തപ്പെടുന്നു. ചരിത്ര സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു ദേശത്തിന്റെ കഥ തേടിയുള്ള ഈ യാത്രയിൽ നമുക്കൊരുമിക്കാം. തിരുവല്ലവാഴ്, 7-1.
2: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ 1 മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000-20. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല. ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ പേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.
1: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ
1: റേഡിയോ മെക്ഫാസ് 90.4 FM. ഇന്നത്തെ പത്രവിശേഷങ്ങൾ.
2: നമസ്കാരം. ഇന്നത്തെ പത്രവിശേഷങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ആർ ജെ അമൃത കാർത്തിക. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ പത്തനംതിട്ട ജില്ലയിൽ സ്ഥിര താമസക്കാരായ ന്യൂനപക്ഷ വിഭാഗത്തിലെ വനിതകൾക്ക് സ്വയം തൊഴിൽ വായ്പയും പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസ വായ്പയും നൽകുന്നു. 55 വരെ പ്രായമുള്ള വനിതകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനും വായ്പ അനുവദിക്കും. ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിൽ വരുന്ന ചീരകുന്ന്, മുരണി, കാവനാൽക്കടവ്, തേക്കട, ഐക്കുഴി എന്നീ ട്രാൻസ്ഫോമറുകളുടെ പരിധിയിൽ തിങ്കളാഴ്ച രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ വൈദ്യുതി മുടങ്ങും. വെണ്ണിക്കുളം ഇരുവിപേരൂർ റോഡിലെ ഓടകൾ വൃത്തിയാകുന്നതിനാൽ തിങ്കളാഴ്ച മുതൽ വാഹന ഗതാഗതം നിയന്ത്രിക്കുമെന്ന് PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ആംബുലൻസ് സേവനത്തിന്റെയും ഓൺലൈൻ ഭക്ഷണ വിതരണത്തിന്റെയും മറവിൽ മയക്കുമരുന്ന് വിറ്റാൽ കർശന നടപടിയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചില ഓൺലൈൻ ഭക്ഷണ വിതരണ കമ്പനികളിലെ ജോലിക്കാരെയും രോഗിയില്ലാതെ ശബ്ദം മുഴക്കിപ്പോകുന്ന ആംബുലൻസുകളിലെ ഡ്രൈവർമാരെയും ഉപയോഗിച്ച് മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നതായി പരാതിയുണ്ട്. ഇതിനെയും ആവർത്തിച്ചാൽ നടപടിയുണ്ടാകും. ഓപ്പറേഷൻ തൂഫാനിൽ ഒരു തരത്തിലും ഒത്തുതീർപ്പുണ്ടാകില്ല. പോലീസ് സമർത്ഥമായി മയക്കുമരുന്ന് വ്യാപനം തടയുന്നുണ്ട്. പ്രതികളെ പിടികൂടിയാൽ ആരുടെയും ശുപാർശ പരിഗണിക്കില്ല. 17 ദിവസത്തിനിടെ സംസ്ഥാനത്ത് 15 കോടിയോളം വില വരുന്ന മയക്കുമരുന്ന് പിടിച്ചെടുത്തെന്നും അദ്ദേഹം പറഞ്ഞു. മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ റെഗുലർ കോഴ്സ് പ്രവേശനത്തിന് 28 നടത്തുന്ന പ്രവേശന പരീക്ഷയുടെ ഹാൾ ടിക്കറ്റ് വെബ്സൈറ്റ് മുഖേന അപേക്ഷകരുടെ ലോഗിൻ വഴി ഡൌൺലോഡ് ചെയ്യാം. ബാച്ചലർ ഓഫ് ഡിസൈൻ കോഴ്സിന്റെ പ്രവേശന പരീക്ഷയുടെ ഹാൾ ടിക്കറ്റും ഇതേ രീതിയിൽ ഡൌൺലോഡ് ചെയ്യാം. ഷിഗല്ല ബാധിച്ച് കോഴിക്കോട് ചികിത്സയിലായിരുന്ന സ്ത്രീ മരിച്ചു. സംസ്ഥാനത്ത് 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട്ടും തിരുവനന്തപുരത്തും 2 പേർക്ക് വീതവും തൃശൂർ, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗബാധ. ടിക്കറ്റ് റിസർവേഷൻ ശേഷി ഓഗസ്റ്റോടെ 5 ഇരട്ടി വർദ്ധിപ്പിക്കാൻ റെയിൽവേ. ഇതിനുള്ള സാങ്കേതിക സൌകര്യങ്ങൾക്കായി 1,000 കോടി രൂപ വകയിരുത്തി. മിനിറ്റിൽ 32,000 റിസർവേഷൻ എന്നത് 1.5 ലക്ഷമാക്കും. AI സഹായത്തോടെയാണ് ഇത്. റെയിൽവേയുടെ പാസഞ്ചർ റിസർവേഷൻ സർവീസ് അടിസ്ഥാനമാക്കിയാണ് ടിക്കറ്റ് കൌണ്ടറുകളും ബുക്കിംഗ് ആപ്പുകളും IRCTC വെബ്സൈറ്റും പ്രവർത്തിക്കുന്നത്. PRC സമഗ്ര പരിഷ്കരണം 1986 ശേഷം ആദ്യമായാണ്. IRCTC സൈറ്റും അടുത്ത മാസം പുതുക്കും. വെയിറ്റിംഗ് ലിസ്റ്റിലെ ടിക്കറ്റ് കൺഫേം ആകാനുള്ള സാധ്യതയിൽ 94% കൃത്യത വരുത്തും. തൽക്കാൽ ബുക്കിംഗ് ആധാർ OTP അധിഷ്ഠിതമാക്കിയതോടെ അനധികൃത ബുക്കിംഗുകൾ നടത്തിയിരുന്ന 3 കോടിയോളം യൂസർ ഐഡികൾ നീക്കം ചെയ്യാനായി. ഒരു വർഷത്തിനിടെ 12,819 ഇമെയിൽ ഡൊമൈനുകളും തടഞ്ഞു. 2002 റെയിൽവേ ഓൺലൈൻ റിസർവേഷൻ ആരംഭിച്ചത്. നിലവിൽ 88% ബുക്കിംഗും ഓൺലൈനാണ്. ഇതുകൊണ്ട് പരിഹാരമാകുന്നത് ബുക്കിംഗ് കൂടുന്ന സമയങ്ങളിലെ സെർവർ തകരാറുകൾ, പ്രോസസ്സിംഗ് കാലതാമസം, തൽക്കാൽ ടിക്കറ്റുകൾക്ക് ചാറ്റ്ബോട്ടുകൾ ഉപയോഗിച്ചത് തൽക്ഷണം കൂട്ട ബുക്കിംഗ്, ക്യാപ്ചർ കോഡിലെ അവ്യക്തത, വെയിറ്റിംഗ് ലിസ്റ്റിലെ അനിശ്ചിതത്വം. പനിയും പകർച്ചവ്യാധിയും പടരുന്ന സാഹചര്യത്തിൽ പരിസര ശുചിത്വം ഉറപ്പാക്കാനുള്ള നടപടിയുമായി ആരോഗ്യവകുപ്പ്. ഡെങ്കിപ്പനി വ്യാപനത്തിന് തടയിടാൻ ഡ്രൈഡേ ആചരണം ഫലപ്രദമാക്കാൻ മന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ ഗൃഹസന്ദർശനത്തിനിറങ്ങിയാണ് ബോധവൽക്കരണം നടത്തിയത്. സംസ്ഥാനത്തെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ ആരോഗ്യവകുപ്പ് ജീവനക്കാരും ആശാപ്രവർത്തകരും ഇന്നലെ വീടുകളിൽ സന്ദർശനം നടത്തി. മഴ ശക്തിപ്പെടുന്നതോടെ ഡെങ്കിപ്പനി കേസുകളിൽ വർധനവുണ്ടാകുമെന്ന ആരോഗ്യ വിദഗ്ധരുടെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണിത്. വെള്ളിയാഴ്ചകളിൽ സംസ്ഥാനത്തെ സ്കൂളുകളിലും ശനിയാഴ്ചകളിൽ സർക്കാർ ഓഫീസുകളിലും ഞായറാഴ്ചകളിൽ വീടുകളിലുമാണ് ഡ്രൈ ഡേ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. വമ്പന്മാരായ ജർമ്മനിക്കെതിരെ ആദ്യ പകുതിയിൽ ലീഡ് ചെയ്യുകയും 2 പകുതിയുടെ ഇഞ്ചുറി ടൈമോളം സമനില പിടിക്കുകയും ചെയ്ത ഐവറി കോസ്റ്റിന് നാടകീയ തോൽവി. കഴിഞ്ഞ രാത്രി ടൊറന്റോ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 1-2 ഗോളുകൾക്കാണ് ജർമ്മനി ജയം കണ്ടത്. ആദ്യ മത്സരത്തിൽ ഹോളണ്ടിനോട് 2-2 സമനിലയിൽ പിരിയേണ്ടി വന്ന ജപ്പാൻ രണ്ടാം മത്സരത്തിൽ ആഫ്രിക്കൻ രാജ്യമായ ടുണീഷ്യയെ മറുപടിയില്ലാത്ത 4 ഗോളുകൾക്ക് തകർത്ത് 2 റൌണ്ടിലേക്കുള്ള സാധ്യതകൾ വർദ്ധിപ്പിച്ചു. ആദ്യ മത്സരത്തിൽ സ്വീഡനോട് 5-1 തോറ്റിരുന്ന ടുണീഷ്യ പുറത്താകലും ഉറപ്പിച്ചു. വെറും 11 പന്തുകളിൽ അർദ്ധ സെഞ്ചുറിയിലെത്തി ചരിത്രം കുറിച്ച വൈഭവ് സൂര്യവംശിയുടെ മികവിൽ ശ്രീലങ്കയിൽ നടന്ന ത്രിരാഷ്ട്ര ഏകദിന പരമ്പരയിൽ കിരീടം നേടി ഇന്ത്യ എ ഫൈനലിൽ ശ്രീലങ്ക എ 66 റൺസിനാണ് ഇന്ത്യ എ തോൽപ്പിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ എ നിശ്ചിത 50 ഓവറിൽ 377-9 എന്ന സ്കോർ ഉയർത്തി. ലങ്കയുടെ മറുപടി 311 അവസാനിച്ചു. ഇത്രയും പ്രധാന വാർത്തകൾ ശ്രോതാക്കളിലേക്ക് എത്തിച്ചുകൊണ്ട് ഇന്നത്തെ പത്രവിശേഷങ്ങളിൽ നിന്ന് ഇവിടെ പറയുന്നു ആർ ജെ അമൃത കാർത്തിക. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമീസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: ഹായ്, ഹലോ, നമസ്കാരം. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്, കൂടെയുള്ളത് ദീപ. എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ ആദ്യം തന്നെ അറിയിക്കുന്നു. വാക്കുകൾക്ക് വാളിനേക്കാൾ ശക്തിയുണ്ടെന്ന് പറയാറുണ്ടല്ലേ, കേട്ടിട്ടില്ലേ? അതുകൊണ്ട് തന്നെ മനുഷ്യൻ സംസാരിക്കുമ്പോൾ വിവേകത്തോടെ സംസാരിക്കണം. ഒരു നല്ല വാക്ക് എപ്പോഴും നമ്മുടെയൊക്കെ ഹൃദയം സന്തോഷിപ്പിക്കും. പക്ഷേ ഒരു തെറ്റായ വാക്കോ ജീവിതം മുഴുവനും മുറിപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ടാണ് എപ്പോഴും സംസാരിക്കുമ്പോൾ ചിന്തിച്ച് സംസാരിക്കണമെന്ന് പറയുന്നതും. ചിന്തിച്ച് സംസാരിക്കുന്ന ഒരാൾ എപ്പോഴും നല്ല നല്ല ബന്ധങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ചിന്തിക്കാതെ സംസാരിക്കുന്നവനോ ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് വിവേകമുള്ള വാക്കുകളാണ് മനുഷ്യന്റെ വ്യക്തിത്വത്തിന്റെ അടയാളം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നമ്മുടെ മൊഴിമുത്തിൽ നല്ല പാട്ടുകളൊക്കെ കേൾക്കാനുള്ള സമയമാണ്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ്, അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.
3: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
4: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗമുണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഒരു മനുഷ്യനെ തിരിച്ചറിയാൻ പല വഴികളുണ്ടല്ലേ. പക്ഷെ പല വഴികളുണ്ടെങ്കിലും ആ ആള് സംസാരിക്കുന്ന വാക്കുകൾ തന്നെയാണ് ഏറ്റവും വലിയ അടയാളം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിവേകത്തോടെ സംസാരിക്കുന്ന ഒരാൾക്കും എവിടെയും ബഹുമാനമുണ്ട്. കാരണം എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം അതാണ് കേട്ടോ, നല്ല വാക്കുകളെ ഹൃദയങ്ങൾ കൂട്ടിച്ചേർക്കുകയുള്ളൂ, അശ്രദ്ധമായ വാക്കുകൾ ഹൃദയങ്ങളെ അകറ്റും. നമ്മൾ വളരെ ദേഷ്യത്തിൽ ഒന്നും ചിന്തിക്കാതെ ചില സമയത്ത് ചില കാര്യങ്ങൾ പറയും. അങ്ങനെ ഒന്നും നമ്മൾ മനസ്സിൽ വെച്ചിട്ട് പറയുന്നതാവില്ല. പക്ഷെ ദേഷ്യത്തിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ ആ ഒരു വാക്കുകൊണ്ട് ചിലപ്പോൾ തകരുന്നത് വർഷങ്ങളായിട്ടുള്ള ചില ബന്ധങ്ങൾ വരെയാകും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, വാക്കുകൾക്ക് ആയുധങ്ങളേക്കാൾ മൂർച്ചയുണ്ട് എന്ന്. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

സംസാരം അത് ആരംഭിക്കുന്നതിന് മുൻപ് ചിന്തിക്കുക. അത് വലിയൊരു കാര്യമാണ് കേട്ടോ. എപ്പോൾ സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം, എത്ര സംസാരിക്കണം, ഇതൊക്കെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾക്കും സൗമ്യതയും ഹൃദയത്തിന് കരുണയും സംസാരത്തിന് വിവേകവും ഉണ്ടാവും. കാരണം മനോഹരമായിട്ടുള്ള വാക്കുകളാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ അലങ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് സംസാരിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം നമ്മളൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി, നമ്മുടെ വാക്കുകൾ മറ്റൊരാളുടെ മനസ്സിൽ വെളിച്ചമാകണോ.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: അങ്ങനെ നമ്മൾ മൊഴിമുത്തിലേക്ക് വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. നമ്മൾ നല്ല രീതിയിൽ വിദ്യാഭ്യാസം ചെയ്യണം അല്ലേ. പഠനം എന്ന് പറയുന്നത് മനുഷ്യനെ അറിവുള്ളതാക്കാനുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഉപാധിയാണ്. പക്ഷെ വിവേകമുള്ള വാക്കുകൾ അവനെ മഹത്തായ മനുഷ്യനാക്കുകയും ചെയ്യും. നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ നമുക്കത് തിരിച്ചെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ളത് പൈസ കൊടുത്ത് നമുക്ക് വാങ്ങാനും സാധിക്കും. പക്ഷെ വാക്കുകൾ അതൊരിക്കലും തിരികെ എടുക്കാനാവില്ല. അത് നല്ല വാക്കാണെങ്കിലും മോശം വാക്കാണെങ്കിലും. ഇപ്പോൾ ഒരാൾ നമ്മളെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ വേറെ എന്ത് അംഗീകാരം കിട്ടുന്നതിലും വലുതായിരിക്കും അതല്ലേ. നമ്മൾ മറക്കുകയില്ല. സെയിം തന്നെയാണ് മോശം വാക്ക് പറഞ്ഞാലും. അത് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വേദന നിറയ്ക്കുന്ന കാര്യമായിരിക്കും. ഒരു നിമിഷത്തെ ആവേശത്തിൽ പറയുന്ന വാക്കുകൾ ഒരാളുടെ മനസ്സിൽ ജീവിതകാലം മുഴുവനും മുറിവായി തീരാം. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

അങ്ങനെ മുഴുമുത്തലേക്ക് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ചിലപ്പോൾ നമ്മൾ പറയാറില്ല, നമുക്ക് അത്രയും ശരീരത്തിന് സുഖമില്ലാണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ അടുത്ത് വന്ന ഒരാൾ സംസാരിക്കുക, നമ്മൾ ഒരു അദ്ദേഹം ഇരിക്കുന്ന സമയമെങ്കിലും നമ്മളുടെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറും, അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ മാറും. ചിലർ പറയാറില്ല, നീ ഒന്ന് സംസാരിച്ചാൽ മതി, അല്ലെങ്കിൽ നമുക്കൊരു വിഷമമുള്ള സമയത്ത് നമ്മൾ ഒരാളെ ഫോൺ ചെയ്യുകയാണ്, നമുക്ക് ആശ്വാസം കിട്ടും എന്ന് ഉറപ്പുള്ള ഒരാളെ ഫോൺ ചെയ്ത് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിനൊരു സമാധാനമാണ്. അതാണ് ഈ നല്ല വാക്കുകൾ എപ്പോഴും മരുന്ന് പോലെയാണെന്ന് പറയുന്നത്. അത് ദുഃഖമുള്ള മനസ്സിന് എപ്പോഴും ആശ്വാസമായിരിക്കും, ചീത്ത വാക്കുകളോ വിഷം പോലെയായിരിക്കും, അത് ബന്ധങ്ങളെയും സന്തോഷങ്ങളെയും ഒക്കെ നശിപ്പിക്കും. കുറച്ച് സംസാരിച്ചാൽ മതി, നമ്മൾ ഒരുപാടൊന്നും സംസാരിക്കേണ്ട, കുറച്ച് സംസാരിച്ചാലും ആ പറയുന്നത് അർത്ഥമുള്ളതും ഹൃദയസ്പർശിയുമായ വാക്കുകളാവണമെന്ന് മാത്രം. പിന്നെ ചില സമയത്ത് നമ്മൾ പറയില്ലേ, മൗനം എന്ന് പറയുന്നത് വളരെ നല്ലതാണ്, മൗനം വേണ്ടിടത്ത് മൗനം പാലിക്കുക, വാക്കുകൾ വേണ്ടിടത്ത് നല്ല വാക്കുകളും. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ ആരെയും വേദനിപ്പിക്കാതിരിക്കട്ടെ. മനുഷ്യന്റെ യഥാർത്ഥ സൗന്ദര്യം എന്ന് പറയുന്നത് മുഖത്തിലല്ല, അവരുടെ സംസാര ശൈലിയിലാണ്. അങ്ങനെ എല്ലാവർക്കും ആവാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മുഴുമുത്തിൽ നിന്ന് യാത്ര പറയുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് കൂടെ ഉണ്ടായിരുന്നത് ദീപ കേട്ടുകൊണ്ടേ ഇരിക്കുക റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ കാവ്യ സഞ്ചാരം.

0: 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.
1: അമ്മതൻ മണിക്കുട്ടൻ
0: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്റ്റോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിന്നനൂർ.
0: സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം. ജിയോ ഏജൻസീസ്, മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70. ഓരോ ദേശത്തിനും ഒരു കഥയുണ്ട്. കാലം പറഞ്ഞുപോയ കഥ, മറന്നുപോയ വഴികളിലും പേരുകളിലും ഇപ്പോഴും ജീവിക്കുന്ന കഥ. ആ ചരിത്രത്തിന്റെ കഥ തേടി, തിരുവല്ലയുടെ പൈതൃകവും പൗരാണിക സ്മരണകളും തേടി, നാം ജീവിക്കുന്ന മണ്ണിന്റെ ഓർമ്മകൾ അറിയാൻ, നമ്മുടെ നാളെയെ കൂടുതൽ മനസ്സിലാക്കാൻ തിരുവല്ലയുടെ സാമൂഹികവും സാംസ്കാരികവുമായ ചരിത്ര രൂപീകരണങ്ങളെ സമഗ്രമായി അടയാളപ്പെടുത്തുന്ന അക്കാദമിക സെമിനാർ തിരുവല്ല വാഴ, June 27 ശനിയാഴ്ച, ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആംഫി തിയേറ്ററിൽ വെച്ച് കാഴ്ച ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ ചരിത്ര സെമിനാർ നടത്തപ്പെടുന്നു. ചരിത്ര സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു ദേശത്തിന്റെ കഥ തേടിയുള്ള ഈ യാത്രയിൽ നമുക്കൊരുമിക്കാം. തിരുവല്ല വാഴ, 7-1.
2: റേഡിയോ മെക്ഫാസ്റ്റ് 90.4. ടൈം സെൻ 9 o'clock.
3: സദ്വചനം നൽകുന്നത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.
4: ചെറുതിലാണ് ദൈവാനുഗ്രഹമുള്ളത്, ചെറുതിനെ മറക്കരുത്. ചെറുതിനെ കാണുന്ന ഒരു ദൈവമുണ്ട്. കൊറോണ കാലത്തിന് മുമ്പ് മനുഷ്യൻ വലുപ്പത്തിൽ ഒത്തിരി ശ്രദ്ധിച്ചു. ഉള്ളിൽ ഒന്നുമില്ലാത്തതുകൊണ്ട് പുറമേ അത് വീടായി, വാഹനമായി, ആഭരണങ്ങളായി, വസ്ത്രങ്ങളായി ഒക്കെ ജീവിതങ്ങളെ കാഴ്ച ബംഗ്ലാവുകളാക്കിയതുപോലെ സ്വയം വലിയവരാവാൻ ശ്രമിക്കുന്ന അനേകരെ നാം കണ്ടിട്ടുണ്ട്, നാം കാണുന്നു. ഒരുപക്ഷെ നാമും അങ്ങനെയുള്ളവരിൽ ഒരാളായിരിക്കാം. ഉള്ളിൽ പൊള്ളയായ പാത്രമേ ശബ്ദമുണ്ടാക്കുകയുള്ളൂ എന്ന് നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടുണ്ട്. നിറഞ്ഞതിനെ ശബ്ദമുണ്ടാക്കാൻ പറ്റില്ല, നിശബ്ദമായതിനു മാത്രമേ കൂവിക്കരയാൻ സാധിക്കത്തുള്ളൂ. ഒരു വേള ഭണ്ണാരത്തിൽ വലിയ തുകകൾ നിക്ഷേപിച്ചവർ, യേശുതമ്പുരാൻ അതൊക്കെ കണ്ടല്ലോ എന്ന് അഭിമാനിച്ച് തലയുയർത്തി അഭിനന്ദനങ്ങൾ കേൾക്കാൻ ചെവി കൂർപ്പിച്ച് നിന്നപ്പോൾ അതാ ഗുരു ഒരു വചനം ഉരുവിടുന്നു. അവിടേക്ക് കടന്നു വന്ന വിധവയായ ഒരു പാവപ്പെട്ട സ്ത്രീ ആരോരും കാണാതെ 2 ചെമ്പിൻ തുട്ടുകൾ ആ ഭണ്ണാരത്തിൽ നിക്ഷേപിച്ചു. അത് കണ്ട് ദൈവമായ യേശുതമ്പുരാൻ പറഞ്ഞു, ഇവൾ അമൂല്യമായ സംഭാവനയാണ് ചെയ്തിരിക്കുന്നത്. മറ്റുള്ളവരെല്ലാം തങ്ങളുടെ ഉള്ളായ്മയിൽ നിന്ന് തങ്ങൾക്ക് സാധിക്കുന്നത് അവരിട്ടു, എന്നാൽ ഈ വിധവയാകട്ടെ തനിക്കുള്ളതെല്ലാം. കുഞ്ഞുണ്ണിമാഷ് പാടുന്നുണ്ട്, എന്നെ എൻ തലയിൽ പേറി നടക്കുക നിമിത്തമായി എനിക്ക് വീഴ്ച പറ്റുന്ന ഇതെല്ലാ ദിക്കിലും എപ്പോഴും. വളരെ മനോഹരമായ കാര്യമാണ്, എന്നെ എൻ തലയിൽ പേറി നടക്കുക നിമിത്തമായി എനിക്ക് വീഴ്ച പറ്റുന്ന ഇതെല്ലാ ദിക്കിലും എപ്പോഴും. പണ്ടേ പൂർവികർ പറയുമായിരുന്നു, എള്ള് ചോരുന്നതറിഞ്ഞാലേ തേങ്ങ ചോരുന്നതറിയൂ എന്ന്. ചെറുതിനെ നിസാരമാക്കരുത്. ചെറിയ തെറ്റുകൾ തിരുത്തപ്പെടാതെ പോയാൽ അത് വലിയ വിപത്തായിരിക്കും. ചെറിയ നല്ല തുടക്കങ്ങളാണ് വലിയ സംരംഭങ്ങളായി പരിണമിക്കപ്പെടുന്നത്. ചെറുതിന്റെ വലിപ്പം ഗ്രഹിക്കുമ്പോഴാണ് ഒരുവൻ ജ്ഞാനം ഉള്ളവനായിട്ട് തീരുന്നത്. ദൈവം മനുഷ്യനായപ്പോൾ പുൽക്കൂട്ടിൽ ജനിച്ചു, കീറത്തുണിയിൽ പ്രപഞ്ച സൃഷ്ടാവ് പുതിയപ്പെട്ടു. ജനിച്ച വീടിന്റെ പേരിലും കുടുംബത്തിന്റെ സൽപ്പേരിലും നേടിയെടുത്ത വിജയങ്ങളുടെയും ഒക്കെ പേരിലോ മെനഞ്ഞെടുക്കുന്ന ജാടകളിലൂടെ മനുഷ്യൻ ജീവിക്കുമ്പോൾ അവനൊരിക്കലും പക്വമതിയാവുന്നില്ല. ഒരാള് പോലും നമ്മുടെ മുമ്പിൽ ചെറുതാവാൻ നാം അനുവദിക്കാൻ പാടില്ല. അത് നമ്മുടെ പാപ്പരത്വമാണ്. നമ്മുടെ മുമ്പിൽ ആരെങ്കിലും ചെറുതാവുന്നുണ്ട് എങ്കിൽ അത് നമ്മുടെ കാഴ്ചപ്പാട് അതിൻ്റെ കുറവാണ്. ഒരു പിഞ്ചു കുഞ്ഞു പോലും നമ്മുടെ മുമ്പിൽ ചെറുതാവുന്നില്ല എന്ന് വരുന്നത് എത്രയോ വലിയ സന്തോഷമാണ്. വിശുദ്ധ ബെനഡിക്ട് എന്ന് പറയുന്ന പരിശുദ്ധൻ പറയുന്നു, ജീവിതത്തിലെ ഏറ്റവും വലിയ മൂല്യം അത് എളിമയാണ്, നിസാരതയാണ്, താൻഭാവമില്ലായ്മയാണ് എന്ന്. അത് സംസാരത്തിലെ, ചിന്തയിലെ, പ്രവൃത്തിയിലെ. അപ്പം ഇങ്ങനെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും താൻ പോരുമ ഒട്ടുമില്ലാതാവുമ്പോൾ നമ്മൾ വലിയവരായിട്ടാണ് രൂപാന്തരപ്പെടുക. ഈ വലിയ മനോഭാവം നമ്മുടെ ജീവിതത്തിന് കൂട്ടാവട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
3: സദ്വചനം നൽകിയത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ഓരോ ദേശത്തിനും ഒരു കഥയുണ്ട്. കാലം പറഞ്ഞുപോയ കഥ, മറന്നുപോയ വഴികളിലും പേരുകളിലും ഇപ്പോഴും ജീവിക്കുന്ന കഥ. ആ ചരിത്രത്തിന്റെ കഥ തേടി, തിരുവല്ലയുടെ പൈതൃകവും പൗരാണിക സ്മരണകളും തേടി, നാം ജീവിക്കുന്ന മണ്ണിന്റെ ഓർമ്മകൾ അറിയാൻ, നമ്മുടെ നാളെയെ കൂടുതൽ മനസ്സിലാക്കാൻ തിരുവല്ലയുടെ സാമൂഹികവും സാംസ്കാരികവുമായ ചരിത്ര രൂപീകരണങ്ങളെ സമഗ്രമായി അടയാളപ്പെടുത്തുന്ന അക്കാദമിക സെമിനാർ തിരുവല്ലവാഴ്, ജൂൺ 27 ശനിയാഴ്ച ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആംഫി തിയേറ്ററിൽ വെച്ച് കാഴ്ച ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ ചരിത്ര സെമിനാർ നടത്തപ്പെടുന്നു. ചരിത്ര സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു ദേശത്തിന്റെ കഥ തേടിയുള്ള ഈ യാത്രയിൽ നമുക്കൊരുമിക്കാം. തിരുവല്ലവാഴ്, 7-1.
2: തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്തെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.
1: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, TK റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 7872773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: സീറോ ഡെലിവറി
3: യെസ്. അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
4: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
3: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
4: ഫോൺ 7012586661.
2: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
5: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
6: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: ஆசியோஸ் காலேஜ் ஃபார் அட்வான்ஸ் ஸ்டடீஸ் ஆட்டோனமஸ் காலேஜ் திருவல்லா. மேக்ஃபாஸ்ட் காலேஜிலே விவித கோர்ஸுகளிலேக்குள்ள அட்மிஷன் ஆரம்பிச்சிருக்கிறது. மலங்கர சுரியானி கத்தோலிக்க சபா திருவல்ல அதிரூபத மேனேஜ்மெண்டின் கீழிலுள்ள ஸ்தாபனம். NAC A+, UGC 2F, DSIR அக்ரெடிட்டேஷன், AICTE அங்கீகாரத்தோடையும் மிகச்ச பிளேஸ்மெண்டோடு கூடியும் மகாத்மா காந்தி சர்வகலாசாலையுடைய கீழில் NIRF ராங்கோடு பிரவர்த்திக்கிற கேரளத்திலே பிரசஸ்த வித்யாபியாச ஸ்தாபனம். MBA, MCA, MSc விஷயங்களில் கழிஞ்ഞ 25 வருஷங்களுக்கிடையில் 200 റാങ്കുകൾ. നാഷണൽ സൈബർ ഡിഫൻസ് റിസോഴ്സ് സെന്ററായും സർവകലാശാല ഗവേഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. MBA, MCA, MSW, MSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ്, MSc ബയോടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക്സ് എന്നീ കോഴ്സുകളിലേക്ക് 2026 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷന് വേണ്ടി www.macfast.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. മാക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ് തിരുവല്ല. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000-20. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
2: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്, കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: റേഡിയോ മെക്ഫസ് 90.4 ടൈം ചെക്ക്.
1: 10 o'clock.
2: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൌകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
3: ഡോക്ടർ കെ എം ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
0: Career Compass. Career Compass.
3: നമസ്കാരം, റേഡിയോ മെക്ഫാസ്റ്റ് 90.4 കരിയർ കോമ്പസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ആർജി അമൃത കാർത്തിക്. ഇന്ന് കരിയർ കോമ്പസിൽ നമ്മൾ എടുത്തിരിക്കുന്ന വിഷയം പ്ലാന്റ് ടിഷ്യൂ കൾച്ചറിനെ കുറിച്ചാണ്. അപ്പൊ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിക്കുന്നത് തിരുവല്ല മാക്ഫാസ്റ്റ് ഓട്ടോണോമസ് കോളേജിലെ ബയോസയൻസ് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഉണ്ണിമായ മിസ്സാണ്. മിസ്സിനെ ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടെ കരിയർ കോമ്പസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം മിസ്സേ.
4: നമസ്കാരം അമൃത.
3: മിസ് നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു പ്ലാൻ ടിഷ്യൂ കൾച്ചർ. എനിക്ക് തോന്നുന്നു ഇതിനെക്കുറിച്ച് ഈ ഇപ്പോ ഈ ഒരു കാലഘട്ടത്തിൽ ആളുകളൊക്കെ കൂടുതലായി അറിഞ്ഞു വരുന്നതേ ഉള്ളൂ എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മാക്ഫാസ്റ്റ് കോളേജിൽ എത്രത്തോളം ഇതിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ അറിയാൻ ആഗ്രഹമുള്ളവരുമുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം അല്ലേ. ആദ്യം തന്നെ ചോദിച്ചോട്ടെ, നമ്മുടെ സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ ഈ ഒരു പ്ലാൻ ടിഷ്യൂ കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതൊന്ന് പറയാമോ?
4: പ്ലാൻ ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത് സാധാരണയായി ഒരു ചെടിയുടെ ചെറിയ ഒരു ഭാഗം എടുത്ത് അത് ലാബിൽ ഒരു പ്രത്യേക ന്യൂട്രിയന്റ് മീഡിയം വളർത്തുന്നത് വഴി ആ ഭാഗം ഒരു പൂർണ്ണ ചെടിയായി വളരുന്ന പ്രക്രിയയാണ്.
3: സിമ്പിൾ ആയിട്ട് അല്ലേ പറഞ്ഞ. ഓക്കെ, നമ്മള് പ്ലാൻ ടിഷ്യൂ കൾച്ചർ എന്നൊക്കെ പറയുമ്പോ അയ്യോ എന്തോ അല്ലേ ഒരു വലിയൊരു സംഭവമായിട്ട് നമുക്ക് തോന്നാറുണ്ട്. ഇത് സംഭവം തന്നെയാണ് എങ്കിൽ പോലും ഇത്രയും സിമ്പിൾ ആയിട്ട് മിസ് അത് പറഞ്ഞു തന്നു. ഇനി മിസ് നമ്മുടെ ചെടിയുടെ ടിഷ്യൂ എന്ന് പറഞ്ഞു, അപ്പോൾ ഏതൊക്കെ ഭാഗത്ത് നിന്നാണ് ഈ ഒരു ടിഷ്യൂ കിട്ടുന്നത്?
4: ഒരു സസ്യത്തിന്റെ ചെറിയ ഭാഗം, അതേതുമാവാം, ഉദാഹരണത്തിന് ഇല, തണ്ട് അല്ലെങ്കിൽ വേര്, ഇതുപോലുള്ള ചെറിയ ഭാഗങ്ങൾ ഉപയോഗിച്ച് ലാബിൽ ശുചിത്വപരമായ സാഹചര്യത്തിൽ ന്യൂട്രിയന്റ് മീഡിയ പുതിയ ചെടികളെ വളർത്തുന്ന ശാസ്ത്രീയ രീതിയാണ് പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ.
3: ഓക്കെ, നമുക്കറിയാം ഇതിനകത്തൊക്കെ ചില ചില വേർഡ്സ് ഒക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ സാധാരണ ഒരാൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകണം എന്നില്ല. അപ്പൊ ഒരു ന്യൂട്രിയന്റ് മീഡിയ എന്നുള്ളൊരു വേർഡ് വന്നില്ലേ, അപ്പൊ എന്താണ് ഈ ന്യൂട്രിയന്റ് മീഡിയ?
4: ന്യൂട്രിയന്റ് മീഡിയ എന്ന് പറയുമ്പോൾ സസ്യങ്ങൾ വളരുന്ന ഒരു മീഡിയം, ആ ഒരു മീഡിയത്തില് ന്യൂട്രിയൻസ് എല്ലാം അടങ്ങിയിട്ടുണ്ട്. സാധാരണയായി ചെടികള് മണ്ണിൽ വളരുമ്പോ മണ്ണിൽ നിന്നാണ് ന്യൂട്രിയൻസ് എല്ലാം വലിച്ചെടുക്കുന്നത്. അതിന് പകരം ഇവിടെ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടൊരു ന്യൂട്രിയന്റിന്റെ ഒരു മീഡിയ തയ്യാറാക്കി കൊടുക്കുകയാണ്. അപ്പോൾ പ്ലാന്റ് സ്വാഭാവികമായിട്ടും അത് എന്ത് ചെയ്യും, വലിച്ചെടുത്തോളും. അതിനായിട്ടുള്ള പോഷകങ്ങൾ, വൈറ്റാമിനുകൾ, പഞ്ചസാര, ഹോർമോണുകൾ എന്നിവ ചേർത്ത പ്രത്യേക വളർച്ചാ മാധ്യമത്തെയാണ് ന്യൂട്രിയൻ മീഡിയ എന്ന്
3: പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെയുള്ള ഒരു സംശയമാണ് നമ്മൾ ഈ ടിഷ്യൂ കൾച്ചർ ലാബുകളിൽ നമ്മുടെ സസ്യങ്ങളെ ഗ്ലാസ് ബോട്ടിലുകളിലാണ് വളർത്തുന്നത്, അതിന്റെ ഒരു കാരണം എന്താ?
4: അമൃത, ഗ്ലാസ് ബോട്ടിലുകൾ ശുചിത്വമായ അന്തരീക്ഷം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ പോഷകങ്ങൾ, വൈറ്റമിനുകൾ, ഹോർമോണുകൾ എന്നിവ ചേർത്ത് സസ്യങ്ങളുടെ രോഗബാധ ഇല്ലാതെയുള്ള വളർത്തലിനെ സഹായിക്കുന്നു. അതിനാലാണ് നമ്മൾ കൂടുതലായിട്ടും ഈ ബോട്ടിൽ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ബോട്ടിൽ മാത്രമല്ല, നമ്മൾക്ക് ടെസ്റ്റ് ട്യൂബ്, പെട്രി പ്ലേറ്റ്, ബാക്കിയുള്ള ജാം ബോട്ടിൽസ്, ഏത് വിധേനയും നമ്മളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മൾക്ക് ഈ സസ്യങ്ങളെ വളർത്തുന്ന ബോട്ടിൽ തീരുമാനിക്കാൻ പറ്റുന്നതാണ്.
3: ഓക്കെ ഓക്കെ. മിസ് എന്റെ അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇത് ടെക്നിക്കലായിട്ടൊക്കെ പഠിച്ചവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണോ? ഞാനിത് ചോദിക്കാൻ കാരണം ഇത് സാധാരണക്കാരിലോട്ട് എത്തിക്കാൻ നമുക്ക് എങ്ങനെ പറ്റും? ഇത് സാധാരണക്കാർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണോ?
4: സാധാരണക്കാർക്കും ഇത് ചെയ്യാൻ സാധിക്കും. കാരണം ഇത് പൂർണ്ണമായും ഒരു ലാബിലുള്ളൊരു കാര്യമാണ്. ലാബ് അടിസ്ഥാനപ്പെടുത്തി എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്റ്റെറൈൽ കണ്ടീഷൻ കൊടുക്കണം, അതായത് ക്ലീൻ ആയിട്ടുള്ള ഒരു സാഹചര്യം. അതേപോലെ തന്നെ ന്യൂട്രിയൻ മീഡിയ നമ്മൾക്ക് തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ അതിന് ശരിയായ ഒരു താപനിലയുമുണ്ട്. ആയതിനാൽ നമ്മൾക്ക് ഇതൊരു ടെക്നിക്കൽ അറിവ് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കോളേജിൽ, നമ്മളുടെ മാക്ഫസ് കോളേജിൽ തന്നെ ഈ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ട്രെയിനിങ് സെഷൻസിലൂടെ. അത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോസയൻസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ MSc ബയോടെക് കുട്ടികളുണ്ട്, നമ്മൾക്ക് എം എസ് സി ബയോ ഇൻഫോർമാറ്റിക്സ് കുട്ടികളുണ്ട്. ഇവരൊക്കെ ഈ പരിശീലനം ലഭിച്ചതിനാൽ ഇവർക്കൊക്കെ ഇതിന്റെ ഒരു ടെക്നിക്കൽ അറിവ് കൂടെയുണ്ട്.
3: അപ്പൊ നമ്മുടെ കുട്ടികൾ ഇതൊക്കെ ചെയ്യാറുണ്ടോ കോളേജിൽ?
4: ഉറപ്പായിട്ടും നമ്മളുടെ കുട്ടികൾക്ക് പ്ലാന്റ് ടിഷ്യൂ കൾച്ചറിനെ പറ്റി സ്ഥിരമായിട്ട് ചെയ്യുന്നതിനാൽ നല്ല അറിവാണ് അവർക്ക് ഇതിൽ ലഭിച്ചിട്ടുള്ളത്. അവരിപ്പോൾ എല്ലാവരും തന്നെ സ്കിൽഡ് ആയിരിക്കുകയാണ്.
3: മിസ്, നമുക്ക് മാക്ഫാസ് കോളേജിൽ ടിഷ്യൂ കൾച്ചർ റിസർച്ച് ചെയ്യാൻ സാധിക്കുമോ?
4: ഉറപ്പായിട്ടും സാധിക്കും. മാക്ഫാസ് കോളേജിലെ ബയോ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് ടിഷ്യൂ കൾച്ചറൽ റിസർച്ച് നടത്താൻ സാധിക്കും.
3: ഓക്കെ, ഇനി ബയോ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ ഏതെല്ലാം കോഴ്സുകളാണ് ഉള്ളത്, ഏതൊക്കെ റിസർച്ച് സാധ്യതകളും ബയോ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ട് എന്നുള്ളതും കൂടി ഒന്ന് പറഞ്ഞു തരാമോ?
4: നമ്മൾക്ക് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോ സയൻസ് നൽകുന്ന കോഴ്സുകൾ എം എസ് സി ബയോടെക്നോളജി, എം എസ് സി ബയോ ഇൻഫോർമാറ്റിക്സ് എന്നിവയാണ്. അതുപോലെ തന്നെ റിസർച്ച് സാധ്യതകൾ നമ്മൾക്ക് ധാരാളമുണ്ട്. അത് ബയോ കെമിസ്ട്രിയിലാണെങ്കിലും മൈക്രോ ബയോളജിയിലാണെങ്കിലും പ്ലാന്റ് ടിഷ്യൂ കൾച്ചറിലാണെങ്കിലും ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകളിലാണെങ്കിലും നമുക്ക് ഇവിടെ റിസർച്ച് ചെയ്യാൻ
3: സാധിക്കും അല്ലേ? എം എസ് സി ബയോടെക്നോളജി, ബയോ ഇൻഫോ കോഴ്സൊക്കെ പഠിക്കാൻ ആർക്കൊക്കെയാണ് സാധിക്കുക? ഇനി കുറച്ചും കൂടി ഞാൻ സിമ്പിളായിട്ട് ചോദിച്ചാൽ, ഏതൊക്കെ ബിരുദമുള്ള വിദ്യാർത്ഥികൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റും?
4: നമ്മൾക്ക് സയൻസിൽ ഒരു ബിരുദമുണ്ടെങ്കിൽ നമ്മൾക്ക് എം എസ് സിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. എടുത്തു പറയുകയാണെങ്കിൽ ബോട്ടണി, സോളജി, ബയോകെമിസ്ട്രി, ബയോടെക്നോളജി, ബയോ ഇൻഫോർമാറ്റിക്സ്, കെമിസ്ട്രി, ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, പിന്നെ ബോട്ടണി ആൻഡ് ബയോടെക്നോളജി ഡബിൾ മെയിൻ ഉള്ള ആൾക്കാർക്ക് ഉൾപ്പെടെ നമ്മളുടെ എം എസ് സി ബയോടെക്നോളജി, എം എസ് സി ബയോ ഇൻഫോർമാറ്റിക്സ് കോഴ്സിന് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്.
3: മിസ്സിന്റെ ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാടിൽ ഒരുപാട് കുട്ടികൾ ഇതിനായിട്ട് വരുന്നുണ്ടോ, മുന്നോട്ട് വരുന്നുണ്ടോ ഇത് പഠിക്കാനായിട്ട്?
4: ഉറപ്പായിട്ടും, ഉറപ്പായിട്ടും.
3: മിസ്സിനെ എനിക്ക് അവസാനമായിട്ട് ചോദിക്കാനുള്ളത്, നമ്മുടെ മാക്ഫാസ്റ്റ് കോളേജിൽ ഏതൊക്കെ രീതിയിൽ ഈ ഒരു കോഴ്സിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും?
4: ഈ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാൻ സാധാരണയായി നമ്മുടെ മാക്ഫസ് കോളേജിന്റെ തന്നെ വെബ്സൈറ്റ് ആയിട്ടുള്ള www.macfas.org സന്ദർശിച്ച് ഓൺലൈൻ ആയിട്ട് തന്നെ അപേക്ഷിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നേരിട്ട് കോളേജിലെത്തി അഡ്മിഷൻ ഓഫീസിൽ അഡ്മിഷൻ ഫോം വാങ്ങി ആവശ്യമായ രേഖകൾ നൽകി അതിനോടുകൂടി
3: അപേക്ഷിക്കാനായിട്ട് പറ്റും. അപ്പൊ തീർച്ചയായിട്ടും ഇതുപോലുള്ള കോഴ്സുകളിലേക്കൊക്കെ ഒരുപാട് കുട്ടികൾ മുന്നോട്ട് വരട്ടെ അല്ലെ. പ്രത്യേകിച്ച് പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ പോലുള്ള അല്ലെ, നമ്മള് എനിക്ക് തോന്നുന്നു ആളുകൾക്കിടയിൽ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് അല്ലെ ഭാവിയിലൊക്കെ ഇതിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, കുട്ടികളൊക്കെ മുന്നോട്ട് വരട്ടെ. ഓക്കെ, താങ്ക് യു മിസ്. എന്തായാലും പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ എന്ന ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നതിന് താങ്ക് യു സോ മച്ച്.
4: താങ്ക് യു അമൃത.
3: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കരിയർ കോമ്പസിൽ ഇന്ന് പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിച്ചത് തിരുവല്ല മാക്ഫാസ്റ്റ് ഓട്ടോണമസ് കോളേജിലെ ബയോ സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഉണ്ണിമായ. മിസ്സിന് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് കരിയർ കോമ്പസിൽ നിന്നും വിട പറയുന്നു ആർ ജെ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: കൊച്ചി 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: ഓരോ ദേശത്തിനും ഒരു കഥയുണ്ട്. കാലം പറഞ്ഞുപോയ കഥ, മറന്നുപോയ വഴികളിലും പേരുകളിലും ഇപ്പോഴും ജീവിക്കുന്ന കഥ. ആ ചരിത്രത്തിന്റെ കഥ തേടി, തിരുവല്ലയുടെ പൈതൃകവും പൗരാണിക സ്മരണകളും തേടി, നാം ജീവിക്കുന്ന മണ്ണിന്റെ ഓർമ്മകൾ അറിയാൻ, നമ്മുടെ നാളെയെ കൂടുതൽ മനസ്സിലാക്കാൻ തിരുവല്ലയുടെ സാമൂഹികവും സാംസ്കാരികവുമായ ചരിത്ര രൂപീകരണങ്ങളെ സമഗ്രമായി അടയാളപ്പെടുത്തുന്ന അക്കാദമിക സെമിനാർ തിരുവല്ല വാഴ്. ജൂൺ 27 ശനിയാഴ്ച ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആംഫി തിയേറ്ററിൽ വെച്ച് കാഴ്ച ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ ചരിത്ര സെമിനാർ നടത്തപ്പെടുന്നു. ചരിത്ര സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു ദേശത്തിന്റെ കഥ തേടിയുള്ള ഈ യാത്രയിൽ നമുക്കൊരുമിക്കാം. തിരുവല്ല വാഴ് 7-1.
1: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ലക്ഷ്മി സിൽക്സ് തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: Zero delivery.
3: Yes.
2: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
2: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 701258666
2: Zero delivery. Everything starts from zero.

0: ബ്രേക്ക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ഓട്ടോണമസ് കോളേജ്, തിരുവല്ല. ബ്രേക്ക്ഫാസ്റ്റ് കോളേജിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ, തിരുവല്ല അതിരൂപത മാനേജ്മെന്റിന് കീഴിലുള്ള സ്ഥാപനം. NAC A+, UGC 2F, DSIR അക്രഡിറ്റേഷൻ, AICTE അംഗീകാരത്തോടെയും മികച്ച പ്ലേസ്മെന്റോടുകൂടിയും മഹാത്മാഗാന്ധി സർവകലാശാലയുടെ കീഴിൽ NIRF റാങ്കോട് പ്രവർത്തിക്കുന്ന കേരളത്തിലെ പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനം. MBA, MCA, MSc വിഷയങ്ങളിൽ കഴിഞ്ഞ 25 വർഷങ്ങൾക്കിടയിൽ 200 റാങ്കുകൾ. നാഷണൽ സൈബർ ഡിഫൻസ് റിസോഴ്സ് സെന്ററായും സർവകലാശാല ഗവേഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. 4 ഓണേഴ്സ് ബിരുദങ്ങളായ BCom, BCA, BSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷുറൻസ് എന്നീ കോഴ്സുകൾ കൂടാതെ ഈ വർഷം മുതൽ BSc സൈക്കോളജിയിലേക്കും 2026 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷനു വേണ്ടി www.macfast.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. മാക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ഓട്ടോണമസ് കോളേജ്, തിരുവല്ല.
1: പുഷ്പകിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്നു സ്പർശം. വാഹന അപകടങ്ങളിൽ പരിക്കുപറ്റി ചികിത്സയിൽ കഴിയുന്നവർക്കായി പുഷ്പഗിരി ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിന്റെ കീഴിൽ ജനറൽ വാർഡിൽ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നു. എമർജൻസിക്കായി 9444767472. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകൾ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാം. സ്കൂൾ വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ. മോളെ, ചോറ് റെഡിയായിട്ടുണ്ട് കേട്ടോ.
1: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

0: എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം മധുരഗീതങ്ങൾ. റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
1: 11 o'clock.

0: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: ഓരോ ദേശത്തിനും ഒരു കഥയുണ്ട്. കാലം പറഞ്ഞുപോയ കഥ, മറന്നുപോയ വഴികളിലും പേരുകളിലും ഇപ്പോഴും ജീവിക്കുന്ന കഥ. ആ ചരിത്രത്തിന്റെ കഥ തേടി, തിരുവല്ലയുടെ പൈതൃകവും പൗരാണിക സ്മരണകളും തേടി, നാം ജീവിക്കുന്ന മണ്ണിന്റെ ഓർമ്മകൾ അറിയാൻ, നമ്മുടെ നാളെയെ കൂടുതൽ മനസ്സിലാക്കാൻ തിരുവല്ലയുടെ സാമൂഹികവും സാംസ്കാരികവുമായ ചരിത്ര രൂപീകരണങ്ങളെ സമഗ്രമായി അടയാളപ്പെടുത്തുന്ന അക്കാദമിക സെമിനാർ തിരുവല്ലവാഴ്, ജൂൺ 27 ശനിയാഴ്ച ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആംഫി തിയേറ്ററിൽ വെച്ച് കാഴ്ച ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ ചരിത്ര സെമിനാർ നടത്തപ്പെടുന്നു. ചരിത്ര സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു ദേശത്തിന്റെ കഥ തേടിയുള്ള ഈ യാത്രയിൽ നമുക്കൊരുമിക്കാം. തിരുവല്ലവാഴ് 7-1.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: വെരിക്കോസ് വെയിന് എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
4: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ് വെയിൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോട് കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ് മാക്ഫാസ്റ്റ് 2026-27 അധ്യയന വർഷത്തേക്കുള്ള MSc ബയോടെക്നോളജി കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. ജനിതക എഞ്ചിനീയറിംഗ്, ബയോ ഇൻഫോർമാറ്റിക്സ്, പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ, ഇൻഡസ്ട്രിയൽ ബയോടെക്നോളജി തുടങ്ങിയ നവീന മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പരിശീലനവും ഗവേഷണ അവസരവും ലഭ്യമാകും. യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാം, പരിമിത സീറ്റുകൾ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കും ഓൺലൈൻ അപേക്ഷയ്ക്കുമായി ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ കോളേജ് ഓഫീസുമായി ബന്ധപ്പെടുക. മാക്ഫാസ്റ്റ്, മാർ അതനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ്, തിരുവല്ല.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, OBG, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: തിരുവല്ലയിലെ പ്രശസ്ത സ്വയംഭരണ സ്ഥാപനമായ മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് മാക്ഫാസ്റ്റ് 2026-27 അധ്യയന വർഷത്തേക്കുള്ള എം എസ് സി ബയോ ഇൻഫോർമാറ്റിക്സ് കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. ജീനോമിക്സ്, പ്രോട്ടിയോമിക്സ്, ഡാറ്റ അനാലിസിസ്, ബയോ ഇൻഫോർമാറ്റിക്സ് ടൂളുകൾ, കമ്പ്യൂട്ടേഷണൽ ബയോളജി തുടങ്ങിയ നവീന മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പരിശീലനവും ഗവേഷണ അവസരങ്ങളും ലഭ്യമാകും. യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാം, പരിമിത സീറ്റുകൾ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കും ഓൺലൈൻ അപേക്ഷയ്ക്കുമായി മാക്ഫാസ്റ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ കോളേജ് ഓഫീസുമായി ബന്ധപ്പെടുക. മാക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ഓട്ടോണമസ് കോളേജ്, തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
3: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയ ഇല്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: പഴയത് മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തു സൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 7872773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: കൊച്ചി തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിൻടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.
1: റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ മംഗോളിയ ദക്ഷിണ കൊറിയ സന്ദർശനത്തിന് തുടക്കമായി. പകർച്ചവ്യാധി പ്രതിരോധം സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത് സംബന്ധിച്ച് ഉടൻ തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ന് ഓസ്ട്രിയയെ നേരിടും. വാർത്തകൾ വിശദമായി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ മംഗോളിയ ദക്ഷിണ കൊറിയ സന്ദർശനത്തിന് തുടക്കമായി. മംഗോളിയൻ വിദേശകാര്യമന്ത്രിയുമായി ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. ഈ മാസം 24-25 തീയതികളിൽ ദക്ഷിണ കൊറിയ സന്ദർശിക്കുന്ന അദ്ദേഹം കൊറിയൻ വിദേശകാര്യമന്ത്രിയുമായും ചർച്ച നടത്തും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പകർച്ചവ്യാധികൾ കാരണമുള്ള മരണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തുനിന്ന് മുഹമ്മദ് റിയാസാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. പകർച്ചവ്യാധി പ്രതിരോധത്തിന് സർക്കാരുമായി സഹകരിക്കാൻ പ്രതിപക്ഷം തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞു. മഴക്കാല പൂർവ്വ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ സർക്കാരിന് കഴിഞ്ഞില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. എന്നാൽ പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാൻ എല്ലാ മുൻകരുതൽ നടപടിയും സ്വീകരിച്ചതായും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ആരോഗ്യവകുപ്പ് ശക്തമായ ഏകോപന സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. പ്രതിദിന നിരീക്ഷണവും മാനസിക ആരോഗ്യ പിന്തുണയും ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു.
1: രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ ശക്തിപ്പെടുത്തുക എന്നതാണ് സർക്കാരിന്റെ പ്രധാന സമീപനം. പകർച്ചവ്യാധി നിയന്ത്രണത്തിന്റെ ഭാഗമായി രോഗനിരീക്ഷണ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ആശുപത്രി തലത്തിലും സമൂഹ തലത്തിലും ശക്തമായ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചു വരുന്നു.
0: സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത് സംബന്ധിച്ച് എത്രയും വേഗം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നത് തുടരും. സ്ത്രീ സുരക്ഷാ പെൻഷൻ സംബന്ധിച്ച് തീരുമാനം എടുത്തിട്ടില്ലെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ സ്വകാര്യ ആശുപത്രികളും സർക്കാർ ആശുപത്രികളും പങ്കാളികളാകുമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രിയദർശിനി സ്ത്രീ സൌജന്യ യാത്രാ പദ്ധതിയിൽ കെഎസ്ആർടിസി ഓർഡിനറി ബസ്സുകളെ സിറ്റി ഫാസ്റ്റാക്കി മാറ്റിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സൌജന്യ യാത്രയ്ക്ക് ചെലവാകുന്ന പണം സർക്കാർ നൽകുമെന്നും കെഎസ്ആർടിസിയെ സ്വയം പര്യാപ്തമാക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു.
2: ഒരു മാസത്തിനുള്ളിൽ ആദ്യത്തെ ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കിയപ്പോ ഒരു ബസ് പോലും ഒരു ഓർഡിനറി ബസ് പോലും ഫാസ്റ്റാക്കി മാറ്റിയിട്ടില്ല. കള്ളപ്രചരണമാണ്. കെഎസ്ആർടിസിയിലെ ഓർഡിനറി ബസ്സിന് യാത്ര ചെയ്യാൻ അനുവാദം കൊടുത്തപ്പോൾ 800 കോടിയോളം രൂപയാണ് സംസ്ഥാന സർക്കാർ കെഎസ്ആർടിസിക്ക് കൊടുക്കാൻ പോകുന്നത്. അത് കണ്ടെത്തി കൊടുക്കുകയും അതോടൊപ്പം കെഎസ്ആർടിസിയെ സ്വയം പര്യാപ്തമാക്കുകയും ചെയ്യും.
0: സംസ്ഥാനത്ത് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി അനൂപ് ജേക്കബ്. നെല്ല് സംഭരണത്തിനുള്ള വായ്പാ പരിധി 11,000 കോടി രൂപയിൽ നിന്ന് 16,000 കോടി രൂപയാക്കി ഉയർത്തി. മില്ല് ഉടമകളുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും മന്ത്രി സഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. സംസ്ഥാനത്ത് കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. മന്ത്രി ടി സിദ്ദിഖ് തിരുവനന്തപുരം കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഉദ്ഘാടനം നിർവഹിക്കും. കേരളത്തിന്റെ കാർഷിക പാരമ്പര്യവും ഞാറ്റുവേല അധിഷ്ഠിത കൃഷി സംസ്കാരവും പുതുതലമുറയിലേക്ക് പകർന്നു നൽകുകയും ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ കർഷകർക്ക് ലഭ്യമാക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയിൽ എംഎസ്എംഇകളുടെ സ്വാധീനം ഏറെ വലുതെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ സഞ്ജയ് മൽഹോത്ര. അന്താരാഷ്ട്ര എംഎസ്എംഇ ദിനത്തോടനുബന്ധിച്ച് ആർബിഐ തിരുവനന്തപുരം റീജിയണൽ ഓഫീസ് കൊച്ചിയിൽ നടത്തിയ ബോധവൽക്കരണ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 140-ലധികം സംരംഭകർ പരിപാടിയിൽ പങ്കെടുത്തു. കീം പരീക്ഷാ ഫലപ്രഖ്യാപനം മാറ്റിവച്ചു. സിബിഎസ്ഇ പ്ലസ് ടു പുനർ മൂല്യനിർണ്ണയത്തിന് ശേഷമുള്ള മാർക്ക് കൂടി ഉൾപ്പെടുത്താൻ സമയം നീട്ടി നൽകണമെന്ന വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അഭ്യർത്ഥനയെ തുടർന്നാണ് നടപടി. ഇത് സംബന്ധിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28-ന്. ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ മൈ ജിഒവി, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1-800-117-800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. പാലക്കാട് വണ്ടിത്താവളത്ത് ഡെങ്കിപ്പനി ബാധിച്ച് അംഗനവാടി ഹെൽപ്പർ മരിച്ചു. പെരുമാറ്റി കാര്യകുളം സ്വദേശി ഗീതയാണ് മരിച്ചത്. ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. ഫിഫ ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ന് ഓസ്ട്രിയയെ നേരിടും. രാത്രി 10:30 മത്സരം. ഇന്ന് രാവിലെ നടന്ന ഉറുഗ്വേ കേപ്പ് വെർദെ മത്സരം ഇരു ടീമും 2 ഗോൾ വീതം അടിച്ച് സമനിലയിൽ പിരിഞ്ഞു. മറ്റൊരു മത്സരത്തിൽ ന്യൂസിലാന്റിനെ 1-3 ഈജിപ്റ്റ് പരാജയപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഴ ലഭ്യതയിലെ കുറവ് പാലക്കാട് ജില്ലയിലെ കാർഷിക മേഖലയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കാലവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ജില്ലയിൽ 90% മഴ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: മതിയായ മഴ ലഭിക്കാതെയാണ് ജില്ലയിൽ മകീരിയം ഞാറ്റുവേല അവസാനിക്കുന്നത്. ജൂൺ 8 മുതൽ ഇന്നുവരെ 186 മില്ലിമീറ്റർ മഴ പ്രതീക്ഷിച്ചിരുന്ന സ്ഥലത്ത് 16 മില്ലിമീറ്റർ മഴ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. മഴക്കുറവ് ഏറ്റവും ബാധിച്ചിരിക്കുന്നത് നെൽകർഷകരെയാണ്. ഒന്നാം വിള കൃഷിയിറക്കിയ കർഷകർ ആശങ്കയിലാണ്. നെൽകൃഷി കൂടുതലുള്ള നെന്മാറ, ചിറ്റൂർ മേഖലകളിലാണ് കൂടുതൽ മഴക്കുറവ് ഉണ്ടായിരിക്കുന്നത്. ജില്ലയിൽ ഇത്തവണ വേനൽ മഴയും കാര്യമായി ലഭിച്ചിരുന്നില്ല.
0: രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 387 പോയിന്റ് ഉയർന്ന് 77,193-ലും നിഫ്റ്റി 113 പോയിന്റ് നേട്ടത്തിൽ 24,126-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 320 രൂപ വർദ്ധിച്ച് 1,07,440 രൂപയും ഗ്രാമിന് 13,430 രൂപയുമാണ് ഇന്നത്തെ വില. പ്രശസ്ത സംഗീതജ്ഞൻ ആലപ്പുഴ കെ എസ് ശ്രീകുമാറിന്റെ അനുസ്മരണ പരിപാടികൾ ഇന്ന് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കും. സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രിമാർ, സാംസ്കാരിക പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. കടലുണ്ടി തീവണ്ടി അപകടം നടന്ന് 1/2 നൂറ്റാണ്ട് പിന്നിടുന്നു. ഇന്ന് വൈകിട്ട് ലെവൽ ക്രോസ് പരിസരത്ത് അനുസ്മരണ സംഗമം നടക്കും. 2001 ജൂൺ 22 ഉണ്ടായ അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളും രക്ഷാപ്രവർത്തകരും സംബന്ധിക്കും. സംസ്ഥാനത്തെ +1 2ാംഘട്ട അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള പ്രവേശന നടപടികൾക്ക് ഇന്ന് തുടക്കമായി. 2ാംഘട്ടത്തിൽ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് നാളെ വൈകിട്ട് 5 മണിവരെ പ്രവേശനം നേടാം. താഴ്ന്ന ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിക്കുന്നവർക്ക് താൽക്കാലിക പ്രവേശനമോ സ്ഥിരപ്രവേശനമോ നേടാമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസ് അറിയിച്ചു. കോട്ടയത്ത് ഭക്ഷ്യ വിഷബാധയേറ്റ് യുവാവ് മരിച്ചു. കുമരകം സ്വദേശി ജ്യോതിഷാണ് മരിച്ചത്. 42 വയസ്സായിരുന്നു. ശനിയാഴ്ച ഷാപ്പിൽ നിന്നും കൂട്ടുകാരുമൊത്ത് ഭക്ഷണം കഴിച്ചിരുന്നു. സുഹൃത്തുക്കളായ 5 പേരും ചികിത്സയിലാണ്. കോഴിക്കോട് മാവൂരിൽ ഷിഗല്ല ബാധിച്ച് സ്ത്രീ മരിച്ച സാഹചര്യത്തിൽ പ്രദേശത്ത് നിരീക്ഷണം തുടരുന്നു. ഉറവിടം കണ്ടെത്തുന്നതിനുള്ള പരിശോധനകളും ആരോഗ്യവകുപ്പ് നടത്തുന്നുണ്ട്. പ്രദേശത്തെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്തു. ഖത്തറിലെ ഗ്യാസ് പ്ലാന്റിൽ ഉണ്ടായ സ്ഫോടനത്തിൽ 54 പേർക്ക് പരിക്കേറ്റു. 18 പേരെ കാണാതായി. സ്ഫോടനത്തിന്റെ കാരണം സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. കൊച്ചി വൈപ്പിനിൽ കപ്പലിന് തീപിടിച്ചു. സ്വകാര്യ ഷിപ്പ്യാർഡിൽ അറ്റകുറ്റപ്പണിക്കെത്തിയ കപ്പലിനാണ് ഇന്ന് പുലർച്ചെ തീപിടിച്ചത്. ആളപായം ഇല്ല. തീപിടുത്തത്തെ തുടർന്ന് പ്രദേശമാകെ പുക പടർന്നിരിക്കുകയാണ്. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായ കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് യജ്ഞം സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. പദ്ധതിയുടെ 8ാം ഘട്ടം കണ്ണൂരിൽ അടുത്തമാസം 13 വരെ നടക്കും. ജില്ലാ മൃഗാശുപത്രിയുടെ നേതൃത്വത്തിൽ 113 വാക്സിനേഷൻ സ്ക്വാഡുകൾ കർഷകരുടെ വീടുകളിലെത്തി മൃഗങ്ങൾക്ക് കുത്തിവയ്പ് നൽകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ മംഗോളിയ ദക്ഷിണ കൊറിയ സന്ദർശനത്തിന് തുടക്കമായി. പകർച്ചവ്യാധി പ്രതിരോധം സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ 3,000 രൂപയാക്കുന്നത് സംബന്ധിച്ച് ഉടൻ തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ന് ഓസ്ട്രിയയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീറ്റൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.
1: കേരളത്തിൽ പകർച്ചവ്യാധി വ്യാപനം സംബന്ധിച്ച അടിയന്തര പ്രമേയം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ പുരോഗമിക്കുന്നതായി ആരോഗ്യമന്ത്രി. രാജ്യത്ത് MSMEകളുടെ സ്വാധീനം ഏറെ വലുതാണെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. നീറ്റ് യുജി പുനഃപരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ 2 ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. സമ്മേളനത്തിൽ 11 അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും. ലോകം ഇന്ന് നേരിടുന്ന പാരമ്പര്യേതര സുരക്ഷാ വെല്ലുവിളികൾ എന്ന വിഷയം യോഗം ചർച്ച ചെയ്യും. നിലവിലെ അന്താരാഷ്ട്ര സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ചും പ്രധാന ആഗോള പ്രാദേശിക വിഷയങ്ങളെക്കുറിച്ചും ബ്രിക്സ് അംഗരാജ്യങ്ങൾ കാഴ്ചപ്പാടുകൾ കൈമാറും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ മംഗോളിയൻ സന്ദർശനത്തിന് തുടക്കമായി. മംഗോളിയൻ സ്റ്റേറ്റ് സെക്രട്ടറി അദ്ദേഹത്തെ സ്വീകരിച്ചു. ഇന്ത്യ മംഗോളിയ പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഫലപ്രദമായ ഇടപെടലുകൾ നടത്തുമെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. മംഗോളിയൻ വിദേശകാര്യമന്ത്രിയുമായി അദ്ദേഹം ചർച്ച നടത്തും. ഈ മാസം 24 ദക്ഷിണ കൊറിയയിൽ എത്തുന്ന ശ്രീ ജയശങ്കർ വിദേശകാര്യമന്ത്രി ചോ ഹ്യൂണുമായും കൂടിക്കാഴ്ച നടത്തും. രാഷ്ട്രപതി ദ്രൌപദി മുർമു മധ്യപ്രദേശിലെ കുനോ ദേശീയ ഉദ്യാനം സന്ദർശിച്ചു. രാജ്യത്ത് വംശനാശം സംഭവിച്ച ചീറ്റപ്പുലിയുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനായുള്ള പ്രോജക്ട് ചീറ്റയുടെ പുരോഗതി രാഷ്ട്രപതി വിലയിരുത്തി. പാർക്കിലെ ചീറ്റ മാനേജ്മെന്റ് ഏരിയ സന്ദർശിച്ച രാഷ്ട്രപതിയോട് പദ്ധതിയുടെ സ്ഥിതിയെക്കുറിച്ച് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. ഒരു റിപ്പോർട്ട്.
2: മികച്ച ആവാസ വ്യവസ്ഥ, താരതമ്യേന കുറഞ്ഞ മനുഷ്യ ഇടപെടൽ എന്നിവയാണ് ചീറ്റ പുനരുദ്ധാരണത്തിനായി പ്രോജക്ട് ചീറ്റയുടെ കീഴിൽ കുനു ദേശീയോദ്യാനം തെരഞ്ഞെടുത്തത്. കുനു ദേശീയോദ്യാനത്തിൽ സഫാരി നടത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമു ചീറ്റകളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന സഹരിയ ഗോത്രത്തിലെ അംഗങ്ങളുമായും ചീറ്റ ട്രാക്കർമാരുമായും പ്രാദേശിക വനം ഉദ്യോഗസ്ഥരുമായും ടൂറിസ്റ്റ് ഗൈഡുകളുമായും സംവദിച്ചു. ഇന്ത്യയിൽ നിലവിൽ 52 ചീറ്റകളാണുള്ളത്. ഇതിൽ 49 കുനു ദേശീയോദ്യാനത്തിലും 3 ഗാന്ധിസാഗർ വന്യജീവി സങ്കേതത്തിലുമാണ്. 2022 പ്രോജക്ട് ചീറ്റ പദ്ധതിക്ക് തുടക്കമായത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: അതിർത്തി സുരക്ഷ, വിദേശ നയം തുടങ്ങിയ വിഷയങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ജമ്മു കശ്മീർ ലഡാക്ക് സന്ദർശനം ആരംഭിച്ചു. ശശി തരൂർ MP അധ്യക്ഷനായ സമിതി 4 ദിവസം സന്ദർശനം നടത്തും. ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധങ്ങളിലെ സമീപകാല വികാസങ്ങൾ, സിന്ധു നദീജല ഉടമ്പടി, അതിർത്തി കടന്നുള്ള ഭീകരത തുടങ്ങിയവ സമിതി പരിശോധിക്കും. ഈ മാസം 25 വരെയാണ് സന്ദർശനം. രാജ്യത്ത് MSMEകളുടെ സ്വാധീനം ഏറെ വലുതാണെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. അന്താരാഷ്ട്ര MSME ദിനത്തോടനുബന്ധിച്ച് RBI തിരുവനന്തപുരം റീജിയണൽ ഓഫീസ് MSME സംരംഭകർക്കായി കൊച്ചിയിൽ നടത്തിയ ബോധവൽക്കരണ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. MSMEകൾ ഉയർന്ന വരുമാനം മാത്രമല്ല നിരവധി തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്നുണ്ടെന്നും ശ്രീ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. 140ലധികം സംരംഭകർ പരിപാടിയിൽ പങ്കെടുത്തു. നീറ്റ് യുജി പുനഃപരീക്ഷാ ചോദ്യപേപ്പർ ടെലിഗ്രാമിൽ ചോർന്നതായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. വീഡിയോ നിർമ്മിച്ചവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് NTA വ്യക്തമാക്കി. സമഗ്രമായ സുരക്ഷയിലും നിരീക്ഷണത്തിലുമാണ് ഇന്നലെ പരീക്ഷ നടത്തിയതെന്ന് അധികൃതർ അറിയിച്ചു. ഖത്തറിലെ പ്രധാന പ്രകൃതിവാതക കയറ്റുമതി കേന്ദ്രത്തിൽ ഉണ്ടായ സ്ഫോടനത്തിൽ 54 പേർക്ക് പരിക്കേറ്റു. 18 പേരെ കാണാതായി. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ കേന്ദ്രങ്ങളിലൊന്നായ റാസ് ലഫാൻ വ്യാവസായിക മേഖലയിലാണ് സ്ഫോടനം ഉണ്ടായത്. സ്ഫോടനം സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
4: സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ കാരണം മരണങ്ങൾ വർദ്ധിക്കുന്നത് ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കിയ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തുനിന്ന് മുഹമ്മദ് റിയാസാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. അടിയന്തര പ്രാധാന്യമുള്ള വിഷയത്തെ സർക്കാർ ലാഘവത്തോടെ കാണുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. നിപ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഉണ്ടായ നടപടികൾ ശരിയായില്ലെന്നും സാഹചര്യത്തിന്റെ ഗൌരവം ഉൾക്കൊണ്ടുള്ള നടപടികളല്ല ഉണ്ടായതെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. എന്നാൽ പകർച്ചവ്യാധികൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി കെ മുരളീധരൻ മറുപടിയായി പറഞ്ഞു. മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുമെന്നും പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാൻ എല്ലാ മുൻകരുതൽ നടപടിയും സ്വീകരിച്ചിട്ടുണ്ടെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. തുടർന്ന് സ്പീക്കർ മറ്റ് സഭാ നടപടികളിലേക്ക് കടന്നു.
1: സാമൂഹ്യ സുരക്ഷാക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത് സംബന്ധിച്ച് എത്രയും വേഗം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി ബി ഡി സതീശൻ. സാമൂഹ്യ സുരക്ഷാക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നത് തുടരുമെന്നും അദ്ദേഹം നിയമസഭയിൽ അറിയിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. യുജിസി നെറ്റ് പരീക്ഷകൾക്ക് തുടക്കമായി. ഈ മാസം 30 വരെയാണ് ദേശീയ തലത്തിലുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത യോഗ്യതാ പരീക്ഷ നടക്കുക. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകൾ, വിവിധ സർവകലാശാലകളിലെ PhD പ്രവേശനം എന്നിവയ്ക്കുള്ള യോഗ്യത നിർണ്ണയിക്കുന്നതിനാണ് പരീക്ഷ. കീം പരീക്ഷാ ഫലപ്രഖ്യാപനം മാറ്റിവച്ചു. CBSE പ്ലസ് ടു പുനർമൂല്യനിർണയ പരീക്ഷാഫലം വന്നതിനെ തുടർന്ന് മാർക്ക് വിവരങ്ങൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിനുള്ള തീയതി നീട്ടണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആശങ്ക അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഫലപ്രഖ്യാപനം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 361 പോയിന്റ് ഉയർന്ന് 77164, നിഫ്റ്റി 105 പോയിന്റ് നേട്ടത്തിൽ 24118 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 320 രൂപ വർദ്ധിച്ച് 107440 രൂപയും ഗ്രാമിന് 13430 രൂപയുമാണ് ഇന്നത്തെ വില. ആഗോള അസംസ്കൃത എണ്ണവില ഇന്ന് 3% വരെ ഇടിഞ്ഞു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആദ്യ റൌണ്ട് സമാധാന ചർച്ചകൾ അവസാനിച്ചതിന് പിന്നാലെയാണ് എണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തിയത്. ഇതോടെ വിതരണത്തെക്കുറിച്ചുള്ള ആശങ്കകൾ കുറയുകയും ഇറാനിയൻ എണ്ണ കയറ്റുമതി വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷ ഉയരുകയും ചെയ്തു. ഫിഫ ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ന് ഓസ്ട്രിയയെ നേരിടും. രാത്രി 10:30 മത്സരം. ഇന്ന് രാവിലെ നടന്ന ഉറുഗ്വേ കേപ്പ് വെർദെ മത്സരം ഇരു ടീമും 2 വീതം അടിച്ച് സമനിലയിൽ പിരിഞ്ഞു. മറ്റൊരു മത്സരത്തിൽ ന്യൂസിലന്റിനെ 1-3 3 ഈജിപ്റ്റ് പരാജയപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 പരിപാടിയുടെ 135 പതിപ്പ് പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGOV നമോ ആപ്പ്, 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെ അറിയിക്കാം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SC.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. CBSE 12 ക്ലാസ് പരീക്ഷയുടെ പുനർമൂല്യനിർണയ ഫലങ്ങൾ ഘട്ടംഘട്ടമായി പ്രസിദ്ധീകരിക്കാൻ ആരംഭിച്ചു. ലഭിച്ച ആകെ അപേക്ഷകളുടെ 87%ത്തിലധികവും ഇന്നലെ പ്രഖ്യാപിച്ചതായി CBSE അറിയിച്ചു. results.digilocker.gov.in എന്ന വെബ്സൈറ്റിൽ വിശദാംശങ്ങൾ പരിശോധിക്കാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ 2 യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 11 രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി നാളെ സമ്മാനിക്കും. കേരളത്തിൽ പകർച്ചവ്യാധി വ്യാപനം സംബന്ധിച്ച് അടിയന്തര പ്രമേയം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ പുരോഗമിക്കുന്നതായി ആരോഗ്യമന്ത്രി. രാജ്യത്ത് MSME സ്വാധീനം ഏറെ വലുതാണെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. നീറ്റ് UG പുനഃപരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 8 ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്.
0: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
5: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെൻ
6: 1 o'clock. ജിയോ ഏജൻസി തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്തെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
3: റേഡിയോ മാക് ഫാസ്റ്റ് 90.4 രുചിക്കൂട്ട്, കൂടെയുള്ളത് ദീപ. ഇന്നത്തെ രുചിക്കൂട്ടൽ ഞാൻ പറയാൻ പോകുന്നത് നല്ല തേങ്ങാപ്പാലിലൊന്ന് മുട്ട മോളി നമുക്ക് ഉണ്ടാക്കിയാലോ, എഗ് മോളിയുടെ ഒരു റെസിപ്പിയാണ് പറയാൻ പോകുന്നത്. അതായത് തേങ്ങാപ്പാലിൽ ഇങ്ങനെ കുളിച്ചു കിടക്കും, അതാണ് നമ്മളുടെ ഈ ഒരു റെസിപ്പിയുടെ പ്രത്യേകത. പഴുത്ത തക്കാളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ചേർത്ത് നല്ല കൊഴുപ്പുള്ള തേങ്ങാപ്പാലിൽ വേവിച്ചെടുത്ത എഗ് മോളി, അപ്പത്തിനൊപ്പം, നൂലപ്പത്തിനൊപ്പം, ചപ്പാത്തിക്കൊപ്പം, ഇതിനൊക്കെ കഴിക്കാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പൊ ചേരുവകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. 4 മുട്ട പുഴുങ്ങിയത്, 2 സവാള, 3 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ വീതം അരിഞ്ഞത് അല്ലെങ്കിൽ ചതച്ചെടുക്കുക. തേങ്ങാപ്പാൽ 1 കപ്പ്, അത് ആദ്യം 2-ാം പാൽ വേണം. പിന്നെ 1-ാം പാൽ 1/2 കപ്പ്. തക്കാളി 1 എണ്ണം നീളത്തിൽ അരിഞ്ഞത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ നമുക്ക് കുറച്ച് മസാല കൂട്ട് വേണം, കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പു, ആവശ്യത്തിന് വെളിച്ചെണ്ണ, കറിവേപ്പില, ഉപ്പ്. ഇത്രയാണ് നമുക്ക് ഈ എഗ് മോളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ചേരുവകൾ. 4 മുട്ട, സവാള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി, തേങ്ങാപ്പാല്, 1-ാം പാലും 2-ാം പാലും വേണം. പിന്നെ തക്കാളി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മസാലക്കൂട്ട്, പട്ട, ഏലക്ക, ഗ്രാമ്പു, വെളിച്ചെണ്ണ, കറിവേപ്പില, ഉപ്പ്. അപ്പൊ ആദ്യം നമ്മളൊരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ പട്ടയും ഏലക്കയും ഗ്രാമ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ടാലും മതി. നമ്മൾ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ അതിന്റെ സത്ത് കുറച്ച് സമയം എടുക്കുമല്ലോ ഇതൊന്ന് ആയി വരാനായിട്ട്. അപ്പൊ നമ്മളൊന്ന് ചതച്ചെടുക്കുക. പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി സവാളയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക. സവാള ബ്രൗൺ കളർ ആവരുത്, ഒന്ന് സോഫ്റ്റ് ആയ മതി. സാധാരണ നമ്മൾ നല്ല ബ്രൗൺ കളർ ആവുമ്പോഴാണ് എടുക്കുന്നത്, പക്ഷെ നമ്മൾ എഗ് മോളിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരുപാട് സവാള ഇങ്ങനെ കരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നമുക്കറിയാലോ അതൊന്ന് സോഫ്റ്റ് ആയാൽ മതി. ഇനി ഇതിലേക്ക് പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കുക. അത് കഴിഞ്ഞിട്ട് തക്കാളി ചേർത്തിട്ട് കുറച്ച് സമയം, അതായത് തക്കാളി ഒന്ന് വാടി വരുന്ന ടൈം ആകുമ്പോഴേക്കും, ആദ്യം എപ്പോഴും നമ്മൾ 2-ാം പാലാണല്ലോ ഒഴിച്ചു കൊടുക്കുന്നത്, അപ്പൊ ആദ്യം 2-ാം പാൽ ഒഴിക്കാം. 2-ാം പാൽ ഒഴിച്ച് ഇത് ചെറുതായിട്ട് തിളച്ചു വരുമ്പോഴേക്കും പുഴുങ്ങി പകുതിയാക്കി മുറിച്ച് മുട്ടകളുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് ഈ 2-ാം പാലിൽ കിടന്ന് നന്നായിട്ട് കുറുകി വരുമ്പോഴേക്കും നമ്മൾ ഈ 1-ാം പാല് ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ചിട്ടൊന്ന് ജസ്റ്റ് ചൂടാക്കിയാൽ മതി, സ്റ്റൗ അപ്പം തന്നെ ഓഫ് ചെയ്തേക്കണം. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും മുകളിലൊന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അപ്പം ചപ്പാത്തിക്കൊക്കെ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം ഇതുപോലെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള എഗ് മോളി എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ആയിരിക്കും. സാധാരണ നമ്മൾ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കാറുണ്ട്, പക്ഷെ ഇതുപോലെ തേങ്ങാപ്പാലിൽ കിടന്നിട്ടല്ലെങ്കിൽ നല്ല കുറുകിയ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമ്മളൊരു മുട്ട ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് വേറെ ആയിരിക്കും. ഒന്നാമത് നമ്മൾ തേങ്ങാപ്പാലിൽ എന്ത് കറി വെച്ചാലും അതിന്റെ ടേസ്റ്റ് ബാക്കിയുള്ള മസാലകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരിക്കും അല്ലേ. അപ്പൊ അതുപോലെ തന്നെയാണിത്. എന്തായാലും രാവിലേക്ക് ഇനിയിപ്പോ അപ്പോ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു എഗ് മോളിയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇന്നത്തെ രുചിക്കൂട്ട് എന്തായാലും ഇവിടെ പൂർണ്ണമാകുമ്പോൾ. കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി. എവരിവൺ കുക്ക് ആൻഡ് ഈറ്റ് ഹാപ്പിലി.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

ഓരോ ദേശത്തിനും ഒരു കഥയുണ്ട്. കാലം പറഞ്ഞുപോയ കഥ, മറന്നുപോയ വഴികളിലും പേരുകളിലും ഇപ്പോഴും ജീവിക്കുന്ന കഥ. ആ ചരിത്രത്തിന്റെ കഥ തേടി, തിരുവല്ലയുടെ പൈതൃകവും പൗരാണിക സ്മരണകളും തേടി, നാം ജീവിക്കുന്ന മണ്ണിന്റെ ഓർമ്മകൾ അറിയാൻ, നമ്മുടെ നാളെയെ കൂടുതൽ മനസ്സിലാക്കാൻ തിരുവല്ലയുടെ സാമൂഹികവും സാംസ്കാരികവുമായ ചരിത്ര രൂപീകരണങ്ങളെ സമഗ്രമായി അടയാളപ്പെടുത്തുന്ന അക്കാദമിക സെമിനാർ തിരുവല്ലവാഴ്. ജൂൺ 27 ശനിയാഴ്ച ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആംഫി തിയേറ്ററിൽ വെച്ച് കാഴ്ച ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ ചരിത്ര സെമിനാർ നടത്തപ്പെടുന്നു. ചരിത്ര സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു ദേശത്തിന്റെ കഥ തേടിയുള്ള ഈ യാത്രയിൽ നമുക്കൊരുമിക്കാം. തിരുവല്ലവാഴ്, 7-1.

കുറേയേറെ നല്ല പാട്ടുകളൊക്കെ ആയിട്ട് ഞാനിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. വെൽക്കം ടു ഗ്രാമഫോൺ വിത്ത് മീ ആർ ജെ അപർണ. ഇന്ന് ഞാൻ ഗ്രാമഫോണിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്ന എല്ലാ പാട്ടുകളും നമ്മുടെ വിധു പ്രതാപ് ആലപിച്ച പാട്ടുകളാണ് കേട്ടോ. വിധു പ്രതാപ് എന്ന ഗായകൻ മലയാളികളുടെ പ്രിയങ്കരനായ ഗായകനായി മാറുന്നത് ഏത് പാട്ടിലൂടെയാണ് എന്ന് ചോദിച്ചാൽ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നമ്മൾ എന്ന ചിത്രത്തെ കുറിച്ചായിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു പാട്ടിലൂടെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഗ്രാമഫോൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ആദ്യം കേൾക്കാൻ പോകുന്നത് സുഖമാണി നിലാവ് എന്ന് തുടങ്ങുന്ന നമ്മൾ മൂവിയിലെ സോങ് ആണ് കേട്ടോ. കൈതപ്രത്തിന്റെ വരികളാണ്, മോഹൻ സിത്താരയുടെ സംഗീതമാണ്, ആലപിച്ചിരിക്കുന്നത് ജോത്സ്ന, വിധു പ്രതാപ് എന്നിവർ ചേർന്നിട്ട്. അപ്പോ ഈ ഒരു പാട്ട് കേട്ടാലോ, നാ വരുന്ന പാട്ട്.

നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള പ്രണയ ഗാനങ്ങൾ കൂടുതലും വിധു പ്രതാപിന്റെ വോക്കലിലായിരിക്കും അല്ലെ, അല്ലെങ്കിൽ ആ ഒരു വോയിസിലായിരിക്കും നമ്മൾ കൂടുതലും ഈ ഒരു ടൈപ്പിലുള്ള പ്രണയ ഗാനങ്ങൾ കേട്ടിട്ടുള്ളത്. ക്ലാസ്മേറ്റ് മൂവിയിലും ഭയങ്കര രസമുള്ള ഒരു പാട്ട് ഇദ്ദേഹം പാടിയിട്ടുണ്ട്, കാറ്റാടി തണലും എന്ന് തുടങ്ങുന്ന സോങ്. ഇന്നും നമ്മളൊക്കെ എവിടെയെങ്കിലും ഫ്രണ്ട്സിന്റെ കൂടെ ട്രിപ്പ് പോയി കഴിഞ്ഞാൽ തിരിച്ച് ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അല്പം സങ്കടത്തോടെ ആയിരിക്കും വരുന്നത്. ഈ സമയത്ത് ആ ബസ്സിലിടുന്ന പാട്ട് മിക്കവാറും ഇത്തരത്തിലുള്ള പാട്ടുകളായിരിക്കും. അപ്പൊ എന്തായാലും ക്ലാസ്മേറ്റ് മൂവിയിലെ കാറ്റാടി തണലും എന്ന് തുടങ്ങുന്ന സോങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. ലിറിക്സ് ഒരുക്കിയിരിക്കുന്നത് വയലാർ ശരത് ചന്ദ്രവർമ്മയാണ് കേട്ടോ, സംഗീതം അലക്സ് പോൾ. അപ്പോ വിധു പ്രതാപും സംഘവും ആലപിച്ച ആ മനോഹരമായ ഗാനം കേൾക്കാം ഗ്രാമഫോണിൽ ഇനി അടുത്തതായി.

മീശ മാധവൻ എന്ന ചിത്രം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുമ്പോൾ കുറച്ച് പാട്ടുകളും ഹൈലൈറ്റ് ആയിട്ട് വരും അല്ലേ. മീശ മാധവൻ എന്ന മൂവിയെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും. അതുപോലെ തന്നെയാണ് അതിലെ പാട്ടുകളും. എല്ലാ പാട്ടുകളും ഒന്നിനൊന്നും മികച്ചതാണെങ്കിലും നമ്മുടെയൊക്കെ കുട്ടിക്കാലം ഏറ്റവും കളർഫുൾ ആക്കിയ ഒരു പാട്ട്, കൂടുതലും നമ്മൾ കുട്ടിക്കാലത്ത് പാടിക്കൊണ്ട് നടന്നിരുന്ന ഒരു പാട്ട്, വാളെടുത്താൽ അങ്കക്കലി എന്ന് തുടങ്ങുന്ന സോങ്. ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത് നമ്മുടെ വിധു പ്രതാപാണ് കേട്ടോ. വിധു പ്രതാപിനോടൊപ്പം ചേർന്ന് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത് അനുരാധയാണ്. വിദ്യാസാഗറിന്റെ മ്യൂസിക് ആണ്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു പാട്ട് കേട്ടാലോ. ദാ വരുന്ന പാട്ട്.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: പഴയത് മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു.

ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം കോടിയാട്ട് ബിൽഡിംഗ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം ടി കെ റോഡ് തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 78273. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം തിരുവല്ല.

വിധു പ്രതാപ് എന്ന ഗായകന്റെ ഒരു പിടി നല്ല പാട്ടുകളൊക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രാമഫോൺ ആണ് കേട്ടോ. കൂടെയുള്ളത് ഞാൻ ആർജി അപർണയാണ്. നമ്മള് ഇനി കേൾക്കാൻ പോകുന്നത് പട്ടാളം എന്ന ചിത്രത്തിന് വേണ്ടി വിധു പ്രതാപ് പാടിയ ഒരു മനോഹരമായ പാട്ടുണ്ട്. ഏതാണെന്നല്ലേ, വെണ്ണക്കല്ലിൽ എന്ന് തുടങ്ങുന്ന പാട്ടുട്ടോ. അല്പം ഡാൻസ് ചെയ്യാൻ പറ്റുന്ന പാട്ടാണ്, നല്ല രസമുള്ള പാട്ടാണ്. നമ്മളിങ്ങനെ എന്താ പറയാ, ഒറ്റയ്ക്ക് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ മൂഡൊന്ന് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് കേൾക്കുന്ന ചില പാട്ടുകളിലെ അത്തരം പാട്ടുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതില് ഒരു മൂന്നാല് പാട്ടെങ്കിലും നമ്മുടെ വിധു പ്രതാപ് പാടിയ പാട്ടുകളായിരിക്കും. അത്രയും രസമുള്ള ഒരുപാട് പാട്ടുകൾ അദ്ദേഹം പാടിയിട്ടുണ്ട് കേട്ടോ. അതിലൊന്നാണ് ഈ പട്ടാള മൂവിയിലെ വെണ്ണക്കല്ലിൽ എന്ന് തുടങ്ങുന്ന പാട്ട്. ഇന്നും നമ്മൾ ഈ ഡാൻസ് ഒക്കെ കളിക്കാനായിട്ട് പാട്ടുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഈ ഒരു പാട്ട് മിക്കവരും സജസ്റ്റ് ചെയ്യാറുണ്ട്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളാണ് കേട്ടോ, വിദ്യാജിയാണ് സംഗീതം ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു പാട്ട് കേട്ടാലോ. ദാ വരുന്നു.

മൊബൈൽ ഫോണൊക്കെ തരംഗമാകുന്നതിന് മുമ്പ് തന്നെ മൊബൈൽ ഫോണിലൂടെ ഉണ്ടായ ഒരു പ്രണയം പറഞ്ഞ സിനിമയായിരുന്നു പുലിവാൽ കല്യാണം. രണ്ടുപേരുടെ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാതെ മാറിപ്പോകുന്നു. പിന്നീട് അവർ തമ്മിൽ പ്രണയത്തിലാകുന്നു. ഇതിനിടയിലുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളും അതെല്ലാം ഒരുമിച്ച് ചേർത്ത് കാണിച്ചു തന്നൊരു മൂവിയായിരുന്നു പുലിവാൽ കല്യാണം. അപ്പൊ ഈ പുലിവാൽ കല്യാണത്തില് വിധു പ്രതാപ് ജോത്സ്ന കൂട്ടുകെട്ടിൽ ഒരു പാട്ടുണ്ട് കേട്ടോ. നമ്മളൊക്കെ ഒരുപാട് ഒരുപാട് തവണ കേട്ടിട്ടുള്ള, നമ്മൾ ഒരുപാട് തവണ ഡാൻസ് കളിച്ചിട്ടുള്ള ഗുജറാത്തി കാൽത്തള കെട്ടിയ എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. ഇന്നും ഈ ഒരു പാട്ട് ഹിറ്റാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കൈതപ്രത്തിന്റെ വരികളാണ് കേട്ടോ, ബെനി ഇഗ്നീഷ്യസ് ആണ് സംഗീതം ഒരുക്കിയിരിക്കുന്നത്. അപ്പോ ആ വരുന്ന പാട്ട്

വിശ്വാസമൊക്കെ നല്ലതാണ്, ആ വിശ്വാസം കൂടിക്കഴിഞ്ഞാൽ അല്പം പ്രശ്നമാകും എന്ന് മലയാളികളെ പഠിപ്പിച്ചു തന്ന ഒരു സിനിമ. സിനിമ ഏതാണെന്നല്ലേ, നമ്മുടെ ദിലീപേട്ടൻ കാവ്യ മാധവൻ കോമ്പിനേഷനിൽ വന്ന സദാനന്ദന്റെ സമയം. ഈ സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ വിധു പ്രതാപ് പാടിയ ഒരു പാട്ട്, ഇന്നും ഈ ഒരു പാട്ട് ഹിറ്റാണ് കേട്ടോ. അതായത് പ്രത്യേകിച്ച് ഒരു മുസ്ലിം കല്യാണ വീടുകളുടെയൊക്കെ ആംബിയൻസ് കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ചില പാട്ടുകളില്ലേ, അത്തരത്തിൽ ഒരു പാട്ടാണ് കേട്ടോ ഇത്. പാട്ട് ഏതാണ് എന്നല്ലേ, യൂസഫ് അലി കേച്ചേരി വരികൾ ഒരുക്കി മോഹൻ സിത്താര ഈണം പകർന്ന തരിവള കയ്യാൽ എന്നെ വിളിച്ചതെന്തിനു എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. അപ്പോ ഈ ഒരു പാട്ട് കേട്ടാലോ, ദാ വരുന്ന പാട്ട്.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

ആപ്പ് സ്പെഷ്യൽ ഗ്രാമഫോൺ ആണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആർ ജെ അപർണയാണ് കേട്ടോ. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങള് ലാലേട്ടൻ ഫാൻ ആണോ അതോ മമ്മൂക്ക ഫാൻ ആണോ? ലാലേട്ടൻ ഫാൻസിനെയും മമ്മൂക്ക ഫാൻസിനെയും ഒരുപോലെ ഒരു പാട്ടിൽ കൊണ്ടുവന്ന ഒരു മൂവിയുണ്ട്, രസികൻ എന്ന ചിത്രം. രസികൻ മൂവിയിലെ ആ ഒരു ഹിറ്റ് പാട്ടാണ് കേട്ടോ ഇനി നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. ഗിരീഷ് പുത്തഞ്ചേരിയാണ് വരികൾ ഒരുക്കിയിരിക്കുന്നത്, വിദ്യാജിയാണ് ഈണം പകർന്നിരിക്കുന്നത്, പാടിയിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ ഗായകൻ വിധു പ്രതാപാണ്. അപ്പോ ദാ വരുന്ന പാട്ട്.

വിധു പ്രതാപന്റെ പാട്ടുകളൊക്കെയാണല്ലേ ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിധു പ്രതാപന്റെ പാട്ടുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറച്ച് എനർജി ഉള്ള പാട്ടുകളായിരിക്കല്ലേ. എന്നാൽ അതിൽ നിന്ന് മാറ്റിപ്പിടിച്ച ഒരു പാട്ട്, അല്പം സങ്കടം നിറഞ്ഞു നിൽക്കുന്ന പാട്ട്. സ്വപ്നക്കൂട് എന്ന ചിത്രത്തിന് വേണ്ടി വിധു പ്രതാപ് പാടിയ മറക്കാം എന്ന് തുടങ്ങുന്ന സോങ്ങിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കൈതപ്രമാണ് കേട്ടോ ഈ ഒരു പാട്ടിന്റെ വരികൾ ഒരുക്കിയിരിക്കുന്നത്. സംഗീതം മോഹൻ സിത്താരയാണ്. അപ്പൊ നമുക്ക് ഈ ഒരു പാട്ട് കേട്ടാലോ. ആ വരുന്ന പാട്ട് കേട്ടോ.

ഫോണാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. പതിയെ എനിക്ക് ഇവിടുന്ന് ചാച്ച പറയാനുള്ള സമയമായിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ചാച്ച പറഞ്ഞു പോകുമ്പോൾ ഒരു അടിച്ചുപൊളി പാട്ടിലൂടെ പോയാലോ. വിധു പ്രതാപ് പാടിയ എല്ലാ പാട്ടുകളും ഒന്നിനൊന്ന് മികച്ചതാണെങ്കിലും അദ്ദേഹത്തിന്റെ ഹൈലൈറ്റിൽ ഒന്നാണ് ചതിക്കാത്ത ചന്തു എന്ന മൂവിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പാടിയ കാക്കുത്തിക്കാവല് എന്ന് തുടങ്ങുന്ന സോങ്. ആ ഒരു അടിച്ചുപൊളി പാട്ടിലൂടെയാണ് ഞാൻ ഇന്ന് ചാച്ച പറയുന്നത്. മറ്റൊരു എപ്പിസോഡിൽ കുറച്ചധികം നല്ല പാട്ടുകളൊക്കെ ആയിട്ട് വീണ്ടും കേട്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് മീ ആർ ജെ അപർണ സൈനിങ് ഓഫ് ഫ്രം ഗ്രാമഫോൺ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കെ എം സി ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ നിങ്ങളുടെ ജോലി തിരക്കുകൾക്കിടയിൽ ഡോക്ടറെ വന്നുകണ്ട് വേഗം മടങ്ങാം.
2: കൺസൾട്ടേഷൻ ചാർജ് 50 രൂപ മാത്രം.
1: കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ്, അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡിടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. മെഡിടോക്കിൽ കൂടെയുള്ളത് ദീപ. ഇന്ന് മെഡിടോക്കിൽ നമ്മളോടൊപ്പം ഉള്ളത് അമിത ഐ കെയർ ഹോസ്പിറ്റൽ കോർണിയ കൺസൾട്ടന്റ് ഡോക്ടർ ലിസ് മേരി സന്തോഷ്. ഇപ്പൊ ഡോക്ടറിനെ ആദ്യം തന്നെ നമ്മുടെ മെഡിടോക്കിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ.
1: നമസ്കാരം.
0: അപ്പൊ ഡോക്ടർ, ഇന്ന് നമ്മൾ പൊതുവായിട്ട് കണ്ണിന്റെ കുറച്ച് പ്രശ്നങ്ങളെ കുറിച്ചാണ്, അതായത് ജനറൽ ആയിട്ടുള്ള ഒരു അവയർനെസ് നമുക്ക് ഇന്ന് ലിസണേഴ്സിന് കൊടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ഡോക്ടറോട് ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്ന് സാധാരണയായിട്ട് കണ്ടുവരുന്ന കണ്ണിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
1: ഇപ്പോൾ സാധാരണയായിട്ട് ഇപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന കാര്യങ്ങൾ, ഒന്ന് റിഫ്രാക്റ്റീവ് എറേഴ്സ്, അതായത് കണ്ണാടി ഉപയോഗിച്ച് പരിഹരിക്കാൻ സാധിക്കുന്ന കാഴ്ചക്കുറവുകൾ, ഷോർട്ട് സൈറ്റ് എന്ന് പറയുന്ന മയോപ്പിയ, അല്ലെങ്കിൽ ദൂരക്കാഴ്ചയ്ക്ക് കുറവ് വരുന്നതാണ് മയോപ്പിയ. രണ്ടാമത്തേത് ഹൈപ്പർമെട്രോപ്പിയ, ഇല്ലെങ്കിൽ ദീർഘദൃഷ്ടി. പിന്നെ മൂന്നാമത്തേത് അസ്റ്റിഗ്മാറ്റിസം. ഇതല്ലാതെ പ്രായമായവരിൽ തിമിരം, കണ്ണിന്റെ പ്രഷർ കൂടുന്ന ഗ്ലോക്കോമ, പ്രമേഹ രോഗികളിൽ വരുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി, പിന്നെ ഇപ്പൊ കൂടുതലായിട്ടും ഐ ടി പ്രൊഫഷണൽസിലൊക്കെ ഡ്രൈ ആയി കണ്ണിന്റെ വരൾച്ച ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. പിന്നെ ചെങ്കണ്ണ്, അതായത് കൺജങ്ക്റ്റിവൈറ്റിസ്. ഇതൊക്കെയാണ് സാധാരണ നമ്മളിപ്പോൾ കണ്ടുവരുന്ന കോമൺ ആയിട്ടുള്ള കണ്ണിന്റെ പ്രശ്നങ്ങൾ.
0: അതുപോലെ ഇപ്പോ ഒരു പ്രായത്തിൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒന്നാണ് തിമിരം. തിമിരം നിറവാക്ക് എല്ലാവരും പറയുന്നതാണ്. തിമിരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും എന്താണ്?
1: കണ്ണിലേക്ക് വരുന്ന പ്രകാശരശ്മികളെ കണ്ണിന്റെ നരമ്പിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്നാണ് കൃഷ്ണമണി, രണ്ട് കണ്ണിന്റെ ഉള്ളിലുള്ള ലെൻസ്. ഇത് രണ്ടും ട്രാൻസ്പെറന്റ് ആയിട്ടിരുന്നാൽ മാത്രമാണ് നമുക്ക് കാഴ്ച ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുക. ഇതിൽ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെട്ട് അത് മങ്ങിപ്പോകുന്ന അവസ്ഥയാണ് തിമിരം എന്ന് പറയുന്നത്. ഇത് സാധാരണ വരുന്നത് പ്രായാധിക്യം കൊണ്ടാണ്, ഒരു ഏജ് റിലേറ്റഡ് പ്രോസസ് ആയിട്ടാണ് തിമിരം വരുന്നത്. പക്ഷെ കുട്ടികളിലും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ റെയർ കേസസിൽ എന്തെങ്കിലും കണ്ണുകളിൽ എന്തെങ്കിലും പരിക്ക് പറ്റുക, ഇപ്പൊ ഡയബറ്റീസ്, അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഷുഗർ ഉള്ളവർക്ക്, പിന്നെ സ്റ്റീറോയിഡ് മരുന്നുകൾ ഉപയോഗിക്കേണ്ടി, കുറച്ച് അധികം കാലം യൂസ് ചെയ്യേണ്ടി വരുന്നവർക്കൊക്കെ ഈ തിമിരം അല്ലാതെ പ്രായം പ്രായാധിക്യം മാത്രം കൊണ്ടല്ലാതെയും വരാം.
0: ഏറ്റവും കൂടുതൽ നമ്മൾ സാധാരണ കേട്ടു വരുന്നത് പ്രായമായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ഗ്ലോക്കോമ. ഗ്ലോക്കോമ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ശരിക്കും?
1: ഗ്ലോക്കോമ എന്ന് പറയുന്നത്, ഗ്ലോക്കോമേനെ നമ്മള് കാഴ്ചയുടെ നിശബ്ദനായ കള്ളൻ എന്നാണ് വിളിക്കുന്നത്. ഇത് കണ്ണിന്റെ ഒപ്റ്റിക് നാഡിക്ക് കേടുപാടുകൾ വരുത്തുന്ന ഒരു അസുഖമാണിത്. അതിൽ കണ്ണിന്റെ ഉള്ളിലെ മർദ്ദം കൂടുന്നതാണ് ഇതിന്റെ മെയിൻ റീസൺ. അതിന്റെ ആരംഭഘട്ടങ്ങളിൽ അത് വശങ്ങളിലുള്ള കാഴ്ചയാണ് അത് എഫക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ പലരും അത് അറിയാതെ പോകുന്നു. പിന്നെ അത് കൂടി അതിന്റെ മൂർച്ഛിച്ച നിലയിൽ സെൻട്രൽ വിഷനെയും കൂടെ ബാധിക്കുമ്പോഴാണ് പലരും കാഴ്ചയ്ക്ക് കാഴ്ചയ്ക്ക് എഫക്റ്റഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത് തന്നെ.
0: അതായിരിക്കും അങ്ങനെ ഒരു പേരല്ലേ.
1: അതുകൊണ്ടാണ് അതിനെ കാഴ്ചയുടെ നിശബ്ദനായ കള്ളൻ എന്ന് പറയുന്നത്. അപ്പൊ മോസ്റ്റ്ലി ആരും അത് പരിശോധിക്കാതെ പോകുന്നു. ഐഡിയലി 40 വയസ്സിന് മുകളിലുള്ളവര് വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെക്ക് ചെയ്യണം. പിന്നെ പാരമ്പര്യമായിട്ട് ഗ്ലോക്കോമ ഉള്ളവര് അവർക്ക് നിർബന്ധമായിട്ടും 40 വയസ്സിന് മുകളിൽ കണ്ണ് ചെക്ക് ചെയ്യണം. പിന്നെ മുമ്പ് എന്തെങ്കിലും കണ്ണിന് പരിക്ക് പറ്റിയിട്ടുള്ളവര്, പിന്നെ ഇതുപോലെ സ്റ്റീറോയിഡ് മരുന്നുകൾ തുടർന്ന് യൂസ് ചെയ്യേണ്ടി വരുന്നവര്, ഇവരൊക്കെ ഗ്ലോക്കോമയ്ക്ക് റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും.
0: ഓക്കെ. അതുപോലെ തന്നെ ഇപ്പം ഷുഗർ പേഷ്യൻസ്, പ്രമേഹ രോഗികളിൽ അവർക്ക് ഈ പറഞ്ഞതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ളവരിൽ കണ്ണ് പരിശോധന നിർബന്ധമായിട്ടും നടത്തണോ? അങ്ങനെയുണ്ടോ?
1: ഓഫ്കോഴ്സ്. ഷുഗർ എസ്പെഷ്യലി അൺകൺട്രോൾഡ് ആയിട്ട് ഉള്ള ഡയബറ്റീസ്, അത് കൺട്രോൾഡ് ആണെങ്കിൽ തന്നെ പല വർഷങ്ങൾ, 10 വർഷം, 8 വർഷം, 10 വർഷത്തിന് മുകളിൽ ഡയബറ്റിക് ആയിട്ടുള്ളവര് ഒക്കെ നിർബന്ധമായിട്ടും കണ്ണ് പരിശോധിക്കണം. ഐഡിയലി ഷുഗർ കണ്ടുപിടിക്കുന്ന സമയത്ത് തന്നെ അതിന്റെ സൈഡ് ബൈ സൈഡ് ആയിട്ട് കണ്ണും കൂടെ പരിശോധിക്കേണ്ടതാണ്. ബിക്കോസ് ഷുഗർ കാരണം കണ്ണിന്റെ ഉള്ളിലെ ചെറിയ രക്തക്കുഴലുകൾക്ക് മാറ്റങ്ങൾ സംഭവിച്ച് അത് കാഴ്ചയെ ബാധിക്കാം. ഇതിനെയാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. ഇതും ഗ്ലോക്കോമ പോലെ തന്നെ
0: പിന്നീട് നമ്മൾ
1: അത് സിവിയർ സ്റ്റേജിലാണ് നമുക്ക് കാഴ്ചയുടെ ബാധിപ്പ് വരുന്നത്. അതുവരെയും അത്
0: വലിയ
1: പ്രശ്നമൊന്നും ഇല്ലാതെ പോകും. അപ്പം പക്ഷെ സിവിയർ സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നമുക്ക് കാഴ്ചനെ പിടിച്ചു നിർത്താനുള്ള ഒരു സ്റ്റേജ് ക്രോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഐഡിയലി ഡയബറ്റിക് ആയിട്ടുള്ളവര് വർഷത്തിലൊരിക്കലെങ്കിലും കണ്ണ് ചെക്ക്
0: ചെയ്യണം. കാരണം പലരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഷുഗർ കൂടിയിട്ട് കാഴ്ചയെ ബാധിച്ചു.
1: ഇതിങ്ങനെ അങ്ങനെയാണ്
0: സംഭവിക്കുന്നത്. ഓക്കെ. ഇനിയിപ്പോ കുട്ടികളില്, കാരണം മുതിർന്നവരുടെ പറയുമ്പോ ഒരുപാട് റീസൺസ് ഉണ്ടാവും, അതുപോലെ തന്നെ കുട്ടികളിൽ സാധാരണ കണ്ടുവരുന്ന കണ്ണിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും?
1: കുഞ്ഞുങ്ങളിൽ അഡൾട്സിനെ ബാധിക്കുന്ന പല കാര്യങ്ങളും കുഞ്ഞുങ്ങളെയും ബാധിക്കാം. ഈ ഗ്ലോക്കോമ, തിമിരം ഇതൊക്കെ കുഞ്ഞുങ്ങളെയും ബാധിക്കാം. പക്ഷെ അഡൾട്സിനേക്കാളും കുറച്ചും കൂടെ ഫ്രീക്വൻസി കുറവായിരിക്കും. പിന്നെ മറ്റേ വേറൊന്ന് ഈ കാഴ്ചക്കുറവ്, അതായത് റിഫ്രാക്റ്റീവ് എറേഴ്സ് കുഞ്ഞുങ്ങളിൽ വരാം. വേറൊരു കോമൺ സാധനമാണ് കണ്ണിനുണ്ടാവുന്ന അലർജി. കണ്ണിനുണ്ടാകുന്ന അലർജി കാരണം വരുന്ന വേറൊരു പ്രശ്നമാണ് കെരറ്റോകോണസ് എന്ന് പറഞ്ഞ് കൃഷ്ണമണിക്ക് വരുന്ന ഒരു അസുഖം. പിന്നെ കോങ്കണ്ണ്, പിന്നെ ഇതുപോലെ തന്നെ ചെങ്കണ്ണ് അല്ലെങ്കിൽ കൺജങ്ക്റ്റിവൈറ്റിസ്, ഇതൊക്കെയാണ് കുഞ്ഞുങ്ങളെ സാധാരണയായിട്ട് എഫക്ട് ചെയ്യാറുള്ള
2: പ്രശ്നങ്ങൾ. ഇപ്പൊ കുട്ടികളിലെ കാഴ്ചക്കുറവ് നമുക്ക് എങ്ങനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും? ഇപ്പൊ മുതിർന്നവരുടെ കേസാണെങ്കിൽ അവർക്ക് ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും തിരിച്ചറിയാൻ പറ്റുന്നത്?
1: കുഞ്ഞുങ്ങൾക്ക് അവർക്ക് എന്തെങ്കിലും കണ്ണിന് പ്രശ്നമുണ്ടോ എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ പാരന്റ്സ് ഇല്ലെങ്കിൽ ടീച്ചേഴ്സ് എന്തെങ്കിലും സൈൻസ് ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. കണ്ണ് ഇടയ്ക്കിടയ്ക്ക് തിരുമുക, ഇങ്ങനെ ചുരുക്കി നോക്കുക, ഇപ്പൊ ബുക്ക് വായിക്കുമ്പോൾ ബുക്ക് ഒക്കെ അടുത്ത് പിടിക്കുക, പിന്നെ ടി വി കാണുമ്പോൾ ടിവിയുടെ അടുത്ത് പോയി കാണുക, പിന്നെ സ്കൂളിലെ ബ്ലാക്ക് ബോർഡിൽ എഴുതുന്നത് കാണാൻ പറ്റാതാകുക, നോട്ട്സ് ഒക്കെ എഴുതുമ്പോൾ കുറെ തെറ്റ്
2: സംഭവിക്കുക,
1: പിന്നെ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് സ്കോളാസ്റ്റിക്കലി പഠിത്തത്തിൽ പുറകേക്ക് പോവാണ്, കാരണം കാണാൻ പറ്റുന്നില്ല, ടീച്ചർ പറയുന്ന എന്താണ് എഴുതുന്ന എന്താണെന്ന് കാണാൻ പറ്റുന്നില്ല. പിന്നെ വേറൊരെണ്ണം കാഴ്ച കുറവുണ്ടെങ്കിൽ ചില കുഞ്ഞുങ്ങൾക്ക് കോങ്കണ്ണ് പോലെ കണ്ണിന്റെ ദിശ മാറിയിരിക്കുന്ന അവസ്ഥ പോലും വരാം.
2: അപ്പം
1: ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പേരൻസും ഗാർഡിയൻസും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും.
2: ഓക്കെ, അതുപോലെ നമ്മൾ നേരത്തെ ഡോക്ടർ സംസാരിച്ചപ്പോൾ കെരാറ്റോകോണസ് എന്ന് പറഞ്ഞിരുന്നു. ശരിക്കും എന്താണ് ഈ ഒരു കെരാറ്റോകോണസ് എന്ന് പറയുന്നത്?
1: കെരാറ്റോകോണസ് എന്ന് പറഞ്ഞാല് കണ്ണിന്റെ കോർണിയ അല്ലെങ്കിൽ കൃഷ്ണമണി, അതിന്റെ കനം, അതിന്റെ തിക്നെസ് കുറഞ്ഞ് കാലക്രമേണ ഒരു കോൺ രൂപത്തിൽ അതിന്റെ ഷേപ്പ് മാറുന്നതിന്റെ ഒരവസ്ഥയാണ് കെരാറ്റോകോണസ് എന്ന് പറയുന്നത്. സാധാരണ ഒരു കൗമാരക്കാരില് ടീൻസില് ട്വന്റീസ് ഏജിലൊക്കെയാണ് ഇത് വരുന്നത്. ആരംഭ നിലയിലും അത് കാഴ്ചയെ ചെറിയ അളവിനെ അത് ബാധിക്കത്തുള്ളൂ. ചെറിയ കണ്ണാടി വെച്ച് കഴിയുമ്പോഴത്തേക്കും കണ്ണ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പക്ഷെ ഇൻ കേസ് അത് പ്രോഗ്രസ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ കണ്ണാടി വെച്ചാലും ഫുൾ കാഴ്ച വരാതിരിക്കുന്ന അവസ്ഥ, അടിക്കടി കണ്ണാടി മാറേണ്ട അവസ്ഥ, പിന്നെ അസ്റ്റിഗ്മാറ്റിസം പവർ ആണ് ഇവരിൽ കൂടുതലായിട്ടും ഇങ്ങനെയുള്ളവരിൽ കാണുന്നത്.
2: അപ്പം
1: അത് ഹൈ അസ്റ്റിഗ്മാറ്റിസം, രണ്ട് മൂന്ന് നില, അഞ്ച് ആറ് അങ്ങനെയുള്ള അസ്റ്റിഗ്മാറ്റിസം ലെവലിലേക്ക് പോവുക. പിന്നെ അപ്പൊ കണ്ണാടി വെച്ചാലും ഇല്ലെങ്കിൽ കോൺടാക്ട് ലെൻസ് വെച്ചാലും കാഴ്ച പൂർണ്ണമായിട്ടും ലഭിക്കാതിരിക്കുന്ന ഒരവസ്ഥ, ഇങ്ങനെയൊക്കെയാണ് അത് പ്രസന്റ് ചെയ്യുക. സിവിയർ കേസസിൽ കൃഷ്ണമണിയുടെ നേരത്തെ അത് ഭയങ്കര തിന്നായിട്ട് കാഴ്ച സാരമായിട്ട് ബാധിക്കുകയും സംടൈംസ് കൃഷ്ണമണി മാറ്റിവെക്കുന്ന കെരറ്റോപ്ലാസ്റ്റി പോലുള്ള സർജറിയിലേക്ക് പോലും
2: വരെ
1: പോകാൻ സാധ്യതയുണ്ട്.
2: ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ശരിക്കും എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അതുപോലെ തന്നെ ഇതിന്റെ ചികിത്സാ രീതികളൊക്കെ എന്തൊക്കെയാണ്?
1: കണ്ടുപിടിക്കുന്നത് ഇത് കണ്ണ് പരിശോധന മൂലം മാത്രമേ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ ഞാൻ പറഞ്ഞ കണ്ണാടി ഇടയ്ക്കിടയ്ക്ക് പവർ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുക, അസ്റ്റിഗ്മാറ്റിസത്തിന്റെ പവർ കൂടുക, ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സംശയിക്കണം. പിന്നെ സ്പെസിഫിക് ആയിട്ട് കോർണിയൽ ടോപ്പോഗ്രഫി എന്ന് പറയുന്ന കൃഷ്ണമണിയുടെ ഒരു സ്കാനിങ് എടുത്താൽ മാത്രമേ കൃഷ്ണമണിക്ക് എത്രത്തോളം വളവ് കൂടുന്നു, എത്രത്തോളം അതിന്റെ തിക്നെസ് കുറയുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ അതിന്റെ ട്രീറ്റ്മെന്റ് ഏർലി സ്റ്റേജസിൽ ചെറിയ പവർ ഒക്കെ ആണെങ്കിൽ കണ്ണാടി കൊണ്ടോ ഇല്ലെങ്കിൽ സാധാരണ സോഫ്റ്റ് കോൺടാക്ട് ലെൻസ് ഇല്ലെങ്കിൽ ടോറിക് കോൺടാക്ട് ലെൻസ് കൊണ്ട് നമുക്ക് ചികിത്സിക്കാൻ പറ്റും. പക്ഷേ ഇത് പ്രോഗ്രസ് ചെയ്ത് വരും തോറും അത്തരത്തിലുള്ള ലെൻസുകൾ കണ്ണിൽ ഫിറ്റ് ചെയ്യത്തില്ല, ദൂരിപ്പോകും. അപ്പൊ നമുക്ക് റിജിഡ് കോൺടാക്ട് ലെൻസ് ഇല്ലെങ്കിൽ RGP ലെൻസസ് എന്ന് പറയുന്ന ലെൻസസിന്റെ സഹായം, ഇല്ലെങ്കിൽ സിവിയർ കേസസിൽ സ്ക്ലീറൽ കോൺടാക്ട് ലെൻസ് എന്ന് പറയും, ഇതൊക്കെ വെച്ചാൽ മാത്രമേ നമുക്ക് കാഴ്ച ക്ലിയർ ആയിട്ട് തരും.
2: ഓക്കെ,
1: പിന്നെ വേറൊരു ട്രീറ്റ്മെന്റ് രീതിയാണ് C3R, അതായത് കോർണിയൽ കൊളാജൻ ക്രോസ് ലിങ്കിങ്. കൃഷ്ണമണിയിലുള്ള കൊളാജന്റെ വരുന്ന കുറവ് കൊണ്ടോ ഇല്ലെങ്കിൽ ബലക്കുറവ് കൊണ്ടോ ആണ് കെരാറ്റോകോണസ് വരുന്നതെന്നാണ് ഒരു സ്കൂൾ ഓഫ് തോട്ട്. അപ്പം ഉള്ള അവൈലബിൾ ആയിട്ടുള്ള കൊളാജനെ വീക്കായി പോകാതിരിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രൊസീജിയറാണ് C3. പിന്നെ ഈ പറയുന്ന പോലെ സിവിയർ കേസസിൽ കെരാറ്റോപ്ലാസ്റ്റി അഥവാ കൃഷ്ണമണി മാറ്റിവെക്കുന്ന സർജറിയാണ് ഫൈനൽ ട്രീറ്റ്മെന്റ്.
2: അതാണ് ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്നത് അല്ലേ? അങ്ങനെ കൃഷ്ണമണി മാറ്റിവെക്കും.
1: ഓക്കെ,
2: അതുപോലെ തന്നെ ഇപ്പൊ ലാസിക് ചികിത്സ, നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ലാസിക് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. എന്താണ് ലാസിക് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ?
1: ലാസിക് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ലേസർ ഉപയോഗിച്ച് കാഴ്ചയെ ബാധിക്കുന്ന സാധാരണ കാഴ്ച പ്രശ്നങ്ങൾ, അതായത് മയോപ്പിയ, അസ്റ്റിഗ്മാറ്റിസം തുടങ്ങിയവയെ കറക്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ലാസിക് എന്ന് പറയുന്നത്. ഇത് മൂലം കണ്ണാടിയോ ഇല്ലെങ്കിൽ കോൺടാക്ട് ലെൻസോ ഇല്ലാതെ തന്നെ നമുക്ക് കാഴ്ച ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നു.
2: ഓക്കെ,
1: അപ്പൊ ഇതില് എന്താ ചെയ്യുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ ലേസർ രശ്മികൾ ഉപയോഗിച്ച് നമ്മൾ കൃഷ്ണമണിനെ റീമോഡൽ ചെയ്തെടുക്കുകയാണ്. കൃഷ്ണമണിയുടെ ഷേപ്പ് മാറ്റി ആ ഫോക്കസിംഗ് പവർ കറക്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്
2: ഈ ട്രീറ്റ്മെന്റിൽ
1: നമ്മൾ ചെയ്യുന്നത്.
2: ഇപ്പൊ ഇതുപോലെ ഇപ്പൊ നമ്മളെ ടെസ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ ലാസിക്കിന് പറ്റാത്തവര് അതിന് അത് ചെയ്യാൻ പറ്റാത്തവർക്ക് കണ്ണാടി മാറ്റാനായിട്ട് വേറെ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് അവൈലബിൾ ആണോ?
1: ഞാൻ ഈ ലാസിക്കിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും മിനിമം അറ്റ്ലീസ്റ്റ് മിനിമം 18 ഇയേഴ്സ് എങ്കിലും ആകണം. 18 to 21 ഇയേഴ്സ് എങ്കിലും കഴിഞ്ഞവർക്ക് മാത്രമേ നമ്മൾ
2: ലാസിക്
1: അതായത് അപ്പോഴേ നമ്മുടെ പവർ കോൺസ്റ്റന്റ് ആവത്തുള്ളൂ. മിനിമം 6 മാസം അല്ലെങ്കിൽ ഒരു വർഷത്തോളം പവർ ചേഞ്ച് ചെയ്യാതെ ഇരിക്കണം. പവർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് നമുക്ക് പ്രൊസീജിയർ ചെയ്താലും മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് പവർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരാൾക്കാണ് ചെയ്യുക. പിന്നെ കുറെ സ്കാനിങ്ങും അതിനുള്ള കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്, അതിനൊക്കെ അതൊക്കെ ചെയ്തിട്ട് സൂട്ട്

0: ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതോ തടയാവുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് കണ്ണിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും നമ്മൾ വെച്ചോണ്ടിരിക്കരുത്. എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ നമുക്ക് ഡൗട്ട് തോന്നുകയാണെങ്കിൽ തന്നെ അതൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഒഫ്താൽമോളജിസ്റ്റിനെ കാണിച്ച് അതെന്താണെന്നുള്ളതൊന്ന് ഉറപ്പുവരുത്തുക. പിന്നെ ഈ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങൾക്ക് ഈ കണ്ണാടി പവർ ഉണ്ടോ എന്നുള്ളത് അവർക്ക് പറയാനറിയില്ല. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്കൂൾ ഗോയിങ് സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് അവരുടെ ഒരു ഫസ്റ്റ് ഐ ചെക്കപ്പ് നടത്തുന്നത് നല്ലതായിരിക്കും. പിന്നെ അല്ലാതെ തന്നെ നമ്മുടെ ഗവൺമെന്റ് മൂലവും അല്ലാതെ ഐ ഹോസ്പിറ്റൽസ് മൂലമായിട്ട് സ്കൂൾ സ്ക്രീനിങ് ക്യാമ്പൊക്കെ ഉണ്ട്. അപ്പം അതിലൂടെ തന്നെ കുറെയൊക്കെ നമുക്ക് കാഴ്ചക്കുറവുള്ള കുട്ടികളെ നമുക്ക് തിരിച്ചറിയാനും കണ്ടുപിടിക്കാനും സാധിക്കും. അപ്പം സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ആദ്യത്തെ ഒരു ഐ ചെക്കപ്പ് നടത്തുക. എന്തെങ്കിലും കാഴ്ചക്കുറവുണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ കണ്ടുപിടിക്കാം. പിന്നെ രണ്ടാമത് കണ്ണാടി ധരിക്കുന്നവർ, റെഗുലറായിട്ട് കണ്ണാടി ധരിക്കുന്നവര്, പിന്നെ ഈ പ്രഷർ, ഷുഗർ തുടങ്ങിയ അസുഖങ്ങളുള്ളവർ, പിന്നെ 40 വയസ്സിന് മുകളിലുള്ളവർ, പാരമ്പര്യമായിട്ട് ഗ്ലോക്കോമ അങ്ങനെയുള്ള അസുഖങ്ങളുള്ളവരൊക്കെ വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെക്ക് ചെയ്യുക. അപ്പം അറിയാതെ പോകുന്ന കാര്യങ്ങൾ നമുക്ക് നേരത്തെ കൂട്ടി കണ്ടുപിടിക്കാനും ചികിത്സിക്കാനും സാധിക്കും.
1: അത് മാത്രല്ല, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ട ഒരു ഭാഗമാണ് കണ്ണെന്ന് പറയുന്നത്. ഇപ്പൊ പലരും ഈ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് ചെക്കപ്പ് ചെയ്യണം. ഇപ്പൊ ഡോക്ടർ പറഞ്ഞതുപോലെ വർഷത്തിൽ ഒരിക്കലെങ്കിലും, എത്ര പേര് വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെക്കപ്പ് ചെയ്യുന്നുണ്ടല്ലേ? വളരെ കുറവായിരിക്കും അങ്ങനെയൊക്കെ പോയി ചെയ്യുന്നത്. അപ്പൊ അത് ഈ കണ്ണെന്ന് പറയുന്നത് ഇപ്പം വേറൊരാൾക്ക് ഒഴിക്കുന്ന എന്തെങ്കിലും ഒരു ചൊറിച്ചിൽ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ ആ മരുന്ന് വാങ്ങി ഒഴിക്കാം എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും ഒരുപാട് പേര്. അപ്പൊ അത് ഈ പറഞ്ഞതുപോലെ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലുള്ള ഒരു ചെക്കപ്പ് ചെയ്യുക. പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്നതിന് മുൻപ് അവർക്കൊരു ചെക്കപ്പ് നടത്തുന്നത് നല്ലതായിരിക്കും. അപ്പൊ എന്തായാലും താങ്ക് യു ഡോക്ടർ, ഇത്രയും നേരം നമ്മളുടെ റേഡിയോയിൽ വന്ന് നമ്മുടെ ലിസണേഴ്സിന് വേണ്ടിയിട്ട് ഇത്രയും ഒരു അവയർനെസ് കൊടുത്തതിൽ.
0: അപ്പോൾ താങ്ക് യു ഇതുപോലെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന്.
1: ഓക്കെ, അപ്പൊ എന്തായാലും ഇത്രയും നേരം നമ്മളോടൊപ്പം മെഡി ടോക്കിൽ കണ്ണിന്റെ പൊതുവായിട്ടുള്ള നമുക്ക് അറിയേണ്ടതായിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ നമ്മളോട് സംസാരിച്ചത് അമിത ഐ കെയർ ഹോസ്പിറ്റൽ കോർണിയ കൺസൾട്ടന്റ് ഡോക്ടർ ലിസ് മേരി സന്തോഷ്, കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.
2: പഴയത് മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 7822773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: കൊച്ചി.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: ദേശത്തിനും ഒരു കഥയുണ്ട്. കാലം പറഞ്ഞുപോയ കഥ, മറന്നുപോയ വഴികളിലും പേരുകളിലും ഇപ്പോഴും ജീവിക്കുന്ന കഥ. ആ ചരിത്രത്തിന്റെ കഥ തേടി, തിരുവല്ലയുടെ പൈതൃകവും പൗരാണിക സ്മരണകളും തേടി, നാം ജീവിക്കുന്ന മണ്ണിന്റെ ഓർമ്മകൾ അറിയാൻ, നമ്മുടെ നാളെയെ കൂടുതൽ മനസ്സിലാക്കാൻ തിരുവല്ലയുടെ സാമൂഹികവും സാംസ്കാരികവുമായ ചരിത്ര രൂപീകരണങ്ങളെ സമഗ്രമായി അടയാളപ്പെടുത്തുന്ന അക്കാദമിക സെമിനാർ തിരുവല്ലവാഴ്. ജൂൺ 27 ശനിയാഴ്ച ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആംഫി തിയേറ്ററിൽ വെച്ച് കാഴ്ച ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ ചരിത്ര സെമിനാർ നടത്തപ്പെടുന്നു. ചരിത്ര സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു ദേശത്തിന്റെ കഥ തേടിയുള്ള ഈ യാത്രയിൽ നമുക്കൊരുമിക്കാം. തിരുവല്ലവാഴ് 7-1.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: ലക്ഷ്മി സിൽക്സ്, തിരുവല്ല, മുത്തൂർ, ഏറ്റുമാനൂർ.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 7872773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: കൊച്ചി. ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: ಪ್ರಣಯ ಪುಷ್ಪಮೇ.
1: ಆಹಾ, ಎಂದ ಪಾಠ.
0: ಹೃದಯ
1: ಪ್ರಣಯ ನಾಯಕನ പിന്നണിയിൽ ഗാനഗന്ധർവന്റെ ശബ്ദം. പാട്ട് കേൾക്കാനും കാണാനും ഒക്കെ എന്താ ഭംഗി അല്ലേ കേശവ?
2: എന്താ പാട്ട്! മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകളെ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുക. സ്കൂള് വിട്ട് ചോറുണ്ണാനിരിക്കുന്നൊരു ഓർമ്മ.

കൊച്ചി 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: ഫീച്ചർ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോ ബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ മഞ്ഞാടി തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ മഞ്ഞാടി തിരുവല്ല.
1: യൂറിക്കാസ്റ്റ് കൂടിയാ എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ?
2: അതെ, സന്ധിവേദന, വൃക്കയിൽ കല്ല്, വൃക്കയിൽ സ്തംഭനം വരെ ഉണ്ടായേക്കാം. മടിക്കണ്ട, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ യൂറിക് ആസിഡ് ചികിത്സയ്ക്ക് പ്രത്യേക യൂണിറ്റ് ഉണ്ട്.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: സീറോ ഡെലിവറി.
3: സീറോ ഡെലിവറി,
2: യെസ്. അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
3: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
2: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
3: ഫോൺ 701258 6661.
2: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.

0: ರೇಡಿಯೋ ಕಫೆ. ದಿಸ್ ಈಸ್ ರೇಡಿಯೋ ಕಫೆ.
1: നമസ്കാരം, ഗുഡ് ഈവനിങ്. സമയം 4 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയിട്ടുണ്ട്. ചായ കുടിച്ചായിരുന്നോ? ചായ കുടിച്ചില്ലെങ്കിൽ നമുക്കിനി ഒരുമിച്ച് ചായ കുടിക്കാം. ഇനി അങ്ങോട്ട് ചായ കുടിക്കാനും അല്പം കുറച്ച് വർത്തമാനമൊക്കെ പറയാനുമുള്ള സമയമാണ്. കൂടെയുള്ളത് ഞാൻ RJ അപർണയാണ്. ഇന്ന് റേഡിയോ കഫേയിൽ നമ്മളാണ് യാത്ര തുടരുന്നത് കേട്ടോ. ഈ ജയങ്കറേട്ടൻ എങ്ങനെയാണ് എല്ലാ ദിവസവും ചമ്മാനായിട്ട് കറക്റ്റ് ആളുടെ പേര് മാറ്റി വിളിക്കുന്നത് എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ദാ ഇന്ന് അമൃത ചേച്ചിക്ക് നമസ്കാരം പറഞ്ഞ് എത്തിയിട്ടുണ്ട്. എന്തായാലും സാരിയില്ല, അങ്ങനെ ചമ്മുന്നതും ഒരു രസമാണ് അല്ലേ ജയങ്കറേട്ട. അപ്പം എന്തായാലും ജയങ്കറേട്ടനും നല്ലൊരു ശുഭസായാനും നല്ലൊരു എന്താ പറയുക, ഗുഡ് ഈവനിങ് ഞാൻ അങ്ങോട്ട് തരുകയാണ്. ഗുഡ് ഈവനിങ് എൽസി ചേച്ചി, അതുപോലെ തന്നെ ഹായ് ഞാനും എത്തുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മുടെ അനിത ചേച്ചിയാണ്. ഹായ് ഞാൻ സാനി, ഇന്ന് ഞാനുമുണ്ട് കഫേയോടൊപ്പം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ചായ കുടിച്ചായിരുന്നു സാനി ചേച്ചി. ഗുഡ് ഈവനിങ് മാക്ഫാസ്റ്റ്. ഹായ് അപർണക്കുട്ടി, സൽമ ജമാലുദ്ദീൻ, സൽമിത, സുഖാണോ? നമ്മുടെ ഷീജ ചേച്ചി, ഹായ് അപർണ, ഹലോ, എന്നുണ്ട് വിശേഷം? ഓക്കെ. അനില കോട്ടയം, ഹായ് അനില. അപ്പൊ കുറേ പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ യാത്ര ആരംഭിക്കുകയാണ് കേട്ടോ. ചായ വർത്താനവും രസകരമായ മത്സരങ്ങളും ഒക്കെ ആയിട്ട് ഇന്നത്തെ യാത്ര മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്, സംസാരിക്കാനുണ്ട്. അതിനിടയിൽ രസകരമായ മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ റേഡിയോ കഫേ മുന്നോട്ട് പോകുമ്പോൾ എങ്കിലും പറയണമല്ലോ തുടക്കം തൊട്ട് എന്താണ്, എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്നൊക്കെ ഞാൻ ഒരു ഔട്ട്ലൈൻ തരേണ്ടതാണ്. അതുകൊണ്ട് പറയുകയാണ്, 3 സെഗ്മെന്റുകളാണ് നമ്മുടെ റേഡിയോ കഫേയിലുള്ളത്. ആദ്യത്തെ സെഗ്മെന്റ് എന്ന് പറയുന്നത് സിനിമാ സ്കോപ്പാണ് കേട്ടോ. സിനിമയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ആദ്യ സെഗ്മെന്റിൽ വരുന്നത്. അതും കടന്ന് 2-ാമത്തെ സെഗ്മെന്റിലേക്ക് പോകുമ്പോൾ അവിടെ കുറച്ച് GK ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കേട്ടോ. അതും കടന്ന് 3-ാമത്തെ സെഗ്മെന്റിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള കലാകാരന്മാരുടെ അവസരമാണ്, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമയമാണ്. നിങ്ങൾക്ക് പാട്ട് പാടാൻ കഴിവുണ്ട്, പക്ഷേ ഒരു വേദി കിട്ടിയിട്ടില്ല എങ്കിൽ ദാ ഈ ഒരു സമയം നിങ്ങൾക്കുള്ളതാണ് കേട്ടോ. ഇനിയിപ്പോൾ പാട്ട് പാടാനല്ല, കവിത ചൊല്ലാനാണ്. ഇനി അതല്ല മിമിക്രി, അങ്ങനെ ശബ്ദം കൊണ്ട് നിങ്ങൾക്ക് എന്ത് സാധിക്കും അതിനൊക്കെയുള്ളൊരു അവസരമാണ് ടാലന്റ് ഓഫ് ഡേ എന്ന് പറഞ്ഞ സെഗ്മെന്റ്. അപ്പൊ ഈ 3 സെഗ്മെന്റുകളൊക്കെ ആയിട്ടാണ് നമ്മുടെ റേഡിയോ കഫെ മുന്നോട്ട് പോകുന്നത്. നമുക്ക് തുടങ്ങല്ലേ? എല്ലാവരും ഉഷാറല്ലേ? ഉഷാറാണെന്ന് എനിക്ക് ഇവിടെ ദാ ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുമ്പോഴേ മനസ്സിലാകും. അപ്പൊ റേഡിയോ കഫേയിൽ നിങ്ങളുടെ ആൻസറും നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ മെസ്സേജിലൂടെ നമ്മൾ അറിയിക്കാം. മെസ്സേജ് ചെയ്യുന്ന നമ്പർ ഇതാണ്, 9495730333. വാട്സപ്പ് നമ്പറാണ് കേട്ടോ. അപ്പൊ വാട്സപ്പിലൂടെയാണ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കേണ്ടത്. അപ്പൊ വാട്സപ്പ് ചെയ്യുന്ന നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞാൽ, 9495730333. നമുക്ക് തുടങ്ങിയാലോ, ആദ്യത്തെ പാട്ടിലേക്ക് പോവുകയാണ്. ഈ പാട്ടിന് ശേഷം നമുക്ക് മത്സരങ്ങൾ ഓരോന്നായിട്ട് തുടങ്ങാം. ദാ വരുന്നു പാട്ട്, കേട്ടോടെ ഇരിക്കും. റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

ഭാഷകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ കാവ്യ സഞ്ചാരം.

രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. കനം കുറഞ്ഞ പൊരികങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചിൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോ ബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ മഞ്ഞാടി തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ മഞ്ഞാടി തിരുവല്ല.

0: തിരുവല്ല, പുത്തൂർ, ഏറ്റുമാനൂർ. റേഡിയോ കഫേ. This is Radio Cafe.
1: വിശേഷങ്ങളും രസകരമായ മത്സരങ്ങളും ഒക്കെ നടക്കാനുള്ള സമയമാണ്. സമയം 4 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇനി നമ്മൾ നമ്മുടെ ഫസ്റ്റ് സെഗ്മെന്റിലേക്ക് കടക്കാനുള്ള സമയം കൂടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് സെഗ്മെന്റ് എന്താണ് എന്നുള്ള കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിനിമാസ്കോപ്പ് ആണ്. സിനിമയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെയാണ് ഈ ഒരു സെഗ്മെന്റിൽ ഇങ്ങനെ കാത്തിരിക്കുന്നത്. നമ്മളതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ചടങ്ങുണ്ട്. വേറൊന്നുമില്ല, ടൈറ്റിൽ അല്ലേ, നമ്മുടെ സിനിമാസ്കോപ്പിന്റെ ടൈറ്റിൽ കേറണം. ദാ വരുന്നു നമ്മുടെ ടൈറ്റിൽ, നമുക്കതൊന്ന് കേട്ടിട്ട് വരാം.

യെസ്, അങ്ങനെ സിനിമാസ്കോപ്പ് എന്ന ടൈറ്റിലൊക്കെ കയറിയ സ്ഥിതിക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകണം. എൻ്റെ കയ്യിലുള്ളത് ഒരു മൂവിയാണ്. ഞാൻ കുറച്ച് ക്ലൂ തരും, ആ മൂവിയിലേക്ക് ആ ക്ലൂവിൽ പിടിച്ച് പിടിച്ച് നിങ്ങളങ്ങ് എത്തണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്ലൂ ഇതാണ്, എൻ്റെ കയ്യിലുള്ളത് ഒരു മലയാള സിനിമയാണ്. കഥ ഒരുക്കിയിരിക്കുന്നത് സച്ചിയാണ് കേട്ടോ. സച്ചി കഥാ തിരക്കഥ എന്താണ് കൈകാര്യം ചെയ്ത സിനിമയാണ് എൻ്റെ കയ്യിലുള്ളത്. സച്ചിയുടെ കഥ, തിരക്കഥ സച്ചിയുടെയാണ്. അപ്പോൾ കഥയും തിരക്കഥയും സച്ചിയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സുപ്രിയ ആണ് കേട്ടോ. സുപ്രിയയും ലിസ്റ്റിൻ സ്റ്റീഫനും ചേർന്നിട്ടാണ്, മാജിക് ഫ്രെയിംസിൻ്റെ ഓണർ ലിസ്റ്റിൻ സ്റ്റീഫനും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ചിത്രത്തിൻ്റെ കഥാ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് സച്ചിയാണ്. നിർമ്മാണം സുപ്രിയ ആണ്. സുപ്രിയയും ലിസ്റ്റിൻ സ്റ്റീഫനും ചേർന്നിട്ടാണ് കേട്ടോ. ഇവിടെ കുറച്ച് പേര് എനിക്കിവിടെ ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. ചിത്രത്തിലെ പ്രധാന കഥാപാത്രം കൈകാര്യം ചെയ്തിരിക്കുന്നത് പൃഥ്വിരാജാണ്. പൃഥ്വിരാജ് പ്രധാന വേഷത്തിലെത്തി. പൃഥ്വിരാജിൻ്റെ ഭാര്യ സുപ്രിയ മേനോനും അതുപോലെ തന്നെ ലിസ്റ്റിൻ സ്റ്റീഫനും ചേർന്നിട്ടാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ചിത്രത്തിൻ്റെ കഥയും തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത് സച്ചിയാണ്. ഏതാണ് ആ സിനിമ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവിടെ കുറേ പേര് തെറ്റുത്തരം പറഞ്ഞിട്ടുണ്ട്. യെസ്, ടഫാണ്, കാരണം ഞാൻ ഒരു ക്ലൂവും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ പോകും. ഇപ്പോൾ നിലവിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന ഉത്തരത്തോട്, യെസ് അങ്ങനെ എനിക്കൊരു ശരി ഉത്തരം വന്നിരിക്കുകയാണ് കേട്ടോ. ശരി ഉത്തരം, ഒരേ ഒരാൾ മാത്രമാണ് ശരി ഉത്തരം പറഞ്ഞിട്ടുള്ളത്, പേര് ഞാനിപ്പോൾ പറയുന്നില്ല. കഥാ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് സച്ചിയാണ്. സച്ചിയുടെ കഥ, സച്ചിയുടെ തിരക്കഥ. നിർമ്മാണം ചെയ്തിരിക്കുന്നത് സുപ്രിയയും അതുപോലെ തന്നെ ലിസ്റ്റിൻ സ്റ്റീഫനും ചേർന്നിട്ടാണ് കേട്ടോ. സുപ്രിയയും ലിസ്റ്റിൻ സ്റ്റീഫനും ചേർന്നിട്ടാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. പ്രധാന വേഷത്തിൽ എത്തിയിരിക്കുന്നത് പൃഥ്വിരാജാണ് കേട്ടോ. പൃഥ്വിരാജ് പ്രധാന വേഷത്തിൽ എത്തിയിട്ടുണ്ട്. യെസ്, വീണ്ടും എനിക്കൊരു ശരി ഉത്തരം വന്നിരിക്കുകയാണ്. ശരി ഉത്തരം, അടുത്തൊരു ശരി ഉത്തരം വന്നിരിക്കുകയാണ്. മൂന്ന് പേർ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ആരൊക്കെയാണ് ശരി ഉത്തരം പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ അങ്ങ് പറയാം. എൽസി ചേച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഫെബിൻ ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ സൽമയിത്ത ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്രയും പേരാണ് ശരി ഉത്തരം പറഞ്ഞിട്ടുള്ളത്. ഇന്ന് റേഡിയോ കഫേയിൽ പങ്കെടുക്കുന്നില്ല, ഒരു യാത്രയിലാണ് രാജപ്പൻ ചേട്ടൻ. യാത്രയ്ക്ക് ഭംഗിയായിട്ട് നടക്കട്ടെ, നാളെ പങ്കെടുക്കണം. ഓക്കെ, ആശിച്ചീച്ചി തൊടുപുഴ ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ബാക്കി എല്ലാവരും അയ്യപ്പനും കോശിയിലും നിൽക്കുകയാണ്. അയ്യപ്പൻ കോശി അല്ല കേട്ടോ, തെറ്റുത്തരാണ്. അയ്യപ്പൻ കോശി പറഞ്ഞവരൊക്കെ മുട്ട അങ്ങോട്ട് തരുകയാണ് കേട്ടോ. അയ്യപ്പനും കോശിയും അല്ല. അനാർക്കലി തെറ്റുത്തരാണ്. അപർണക്കുട്ടി ഒരു ക്ലൂ കൂടി തരൂ, പിന്നെന്താ തരാലോ. ഇതിൽ നമ്മൾ എന്താ പറയാ, ഒരു ഒരു ക്ലൂ കൂടി തന്നാൽ, 2019 ഈ മൂവി റിലീസാകുന്നത്. 2019 റിലീസ് ചെയ്ത മൂവിയാണ്. യെസ്, രാജേഷ് ഏട്ടൻ പച്ചാളം ശരി ഉത്തരമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഒരു ഒരു ക്ലൂ കൂടി തരാം. ഇത് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. സുരാജ് വെഞ്ഞാറമൂട് മറ്റൊരു പ്രധാന കഥാപാത്രത്തെ ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രധാന വേഷത്തിൽ എത്തിയിരിക്കുന്നത് സുരാജ് വെഞ്ഞാറമൂട്. അതുപോലെ തന്നെ പൃഥ്വിരാജാണ്. ചിത്രത്തിൻ്റെ കഥയും തിരക്കഥയും സച്ചിയുടേതാണ്. നിർമ്മാണം ചെയ്തിരിക്കുന്നത് സുപ്രിയയും ലിസ്റ്റിൻ സ്റ്റീഫനും ചേർന്നിട്ടാണ്. ചിത്രം ഏതാണ് എന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഗീത ചേച്ചി ചുമത്ര ശരി ഉത്തരമാണ്. ഷിജു ചേച്ചി ശരി ഉത്തരമാണ്. ആകാശ് മോൻ ശരി ഉത്തരമാണ്. രാജേഷ് ഏട്ടൻ ശരി ഉത്തരമാണ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഉത്തരങ്ങൾ പോന്നോട്ടെ. അപ്പം നിങ്ങളുടെ ഉത്തരങ്ങൾ അയക്കേണ്ട നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. 9495
7330333 ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ. ഇതിലേക്കാണ് നിങ്ങൾ ശരി ഉത്തരങ്ങൾ അയക്കേണ്ടത് കേട്ടോ. അപ്പൊ ചോദ്യം ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കുറച്ച് ക്ലൂ തരും. ആ ക്ലൂ വെച്ചിട്ട് മൂവി ഏതാണെന്ന് കണ്ടുപിടിക്കുക, അത്രയും ചെയ്താൽ മതിയായിരുന്നു. സുപ്രിയ അതുപോലെ തന്നെ ലിസ്റ്റിൻ സ്റ്റീഫൻ ചേർന്ന് നിർമ്മിച്ച ചിത്രമാണ്. സച്ചിയാണ് കഥയും തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത്. പൃഥ്വിരാജ് അതുപോലെ തന്നെ സുരാജ് വെഞ്ഞാർമൂട് കോമ്പിനേഷനിൽ വന്ന് 2019 റിലീസ് ചെയ്ത ആ മൂവി ഏതാണ് എന്നതായിരുന്നു എന്റെ ചോദ്യം. യെസ്, ലീന ചീച്ചി ശരിയുത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ശരിയുത്തരം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് കേട്ടോ. യെസ്, ലക്ഷ്മി പ്രിയ ചേച്ചി ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് എന്നതാണ് ശരിയുത്തരം. അപ്പം എന്തായാലും ഇത്രയും സമയം മതി. മിനി ചേച്ചി ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞ എല്ലാവർക്കും റെഡി പൊളി കഴിയുകയുണ്ട്. ഇതാ ഇവിടെ എനിക്ക് പറഞ്ഞു കഴിയുമ്പോൾ കുറേ വരുന്നുണ്ട് കേട്ടോ. യെസ്, ഷേർലി ചേച്ചി ശരിയുത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞ എല്ലാവർക്കും സൂപ്പർ കൈഡിയുണ്ട്. ഞാൻ തരുന്നതായിരിക്കും, എല്ലാം കൂടി ചേർത്ത് തരാം കേട്ടോ. അടുത്ത ചിത്രത്തിലേക്ക് പോവുകയാണ്. അടുത്ത ചിത്രം ഏതാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ബേസിൽ ജോസഫ് സംവിധാനം ചെയ്ത ചിത്രമാണിത്. ഓക്കെ, ഒന്നാമത്തെ ക്ലൂ ആണ് ബേസിൽ ജോസഫ് സംവിധാനം ചെയ്ത ചിത്രമാണ്. ടോവിനോ തോമസ് ആണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ബേസിൽ ടോവിനോ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ചിത്രമാണ്. സംഗീതം ഷാൻ റഹ്മാനാണ്. ഈ ഒരു കൂട്ടുകെട്ട് നമുക്ക് കുറേ കാണാൻ സാധിക്കും. ബേസിൽ ജോസഫ് സംവിധാനം ചെയ്തിട്ടുള്ള ചിത്രമാണ്. ടോവിനോ തോമസ് ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഷാൻ റഹ്മാൻ സംഗീതം കൈകാര്യം ചെയ്തിരിക്കുന്നു. യെസ്, 2017 ചിത്രം റിലീസായി. ഏതാണ് ചിത്രം? ഷാൻ റഹ്മാന്റെ മ്യൂസിക്കൽ 2017 പുറത്തു വന്ന ആ ബേസിൽ ജോസഫ് ടോവിനോ തോമസ് കൂട്ടുകെട്ടിലുള്ള ചിത്രം ഏതാണ് എന്താണ് എൻ്റെ ചോദ്യം. എനിക്കിവിടെ ശരി ഉത്തരം വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് ശരി ഉത്തരം വന്നിട്ടുണ്ട്. ലക്ഷ്മി പ്രിയ ചേച്ചി ശരി ഉത്തരമാണ്. യെസ്, സനിൽ ചേട്ടൻ തെറ്റിപ്പോയി. ഒരു മുട്ട അങ്ങോട്ട് തരുകയാണ്. ആശി ചേച്ചി, മിന്നൽ മുരളി അല്ല, തെറ്റുത്തരാണ്. ഗപ്പി തെറ്റുത്തരാണ്. പെബിൻ ശരി ഉത്തരമാണ് കേട്ടോ. ആകാശ് മോൻ ശരി ഉത്തരമാണ്. ഏതാണ് ആ ചിത്രം? ബേസിൽ ജോസഫ് സംവിധാനം ചെയ്ത് ടോവിനോ തോമസ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ആ ചിത്രം ഏതാണ് എന്നാണ് എനിക്കറിയേണ്ടത്. സംഗീതം കൈകാര്യം ചെയ്തിരിക്കുന്നത് ഷാൻ റഹ്മാനാണ്. ചിത്രം റിലീസായിരിക്കുന്നത് 2017. ശിവചേച്ചി കുമരകം ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഗീത ചേച്ചി ചുമത്ര ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ലേഖ ചേച്ചി ശരിയുത്തരാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. മിനി ചേച്ചി ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. രാജേഷേട്ടൻ പച്ചാളം ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. സൽമീത്ത ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത്രയും പേര് ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. തല്ലുമാല തെറ്റുത്തരാണ്. തല്ലുമാല അല്ല കേട്ടോ. തല്ലുമാല 23 22 തോന്നുന്നു. യാ, ഷേർലി ചേച്ചി ശരിയുത്തരാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഇത്രയും പേര് ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. യെസ്, സമയം ഇത് മതി എന്ന് വിചാരിക്കുന്നു. ശരി ഉത്തരത്തിലേക്ക് ഞാൻ പോവുകയാണ് കേട്ടോ. ഗോദ എന്നതാണ് ശരി ഉത്തരം. ഗോദ എന്ന് പറഞ്ഞ എല്ലാവർക്കും ഒരടിപൊളി കൈയടിയുണ്ട്. അത് ഞാൻ അവസാനം തരുന്നതാണ്. ജയങ്കരേട്ടൻ ഗോദ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്തായാലും ഗോദ എന്നതായിരുന്നു ശരി ഉത്തരം. മൂന്നാമത്തെയും ലാസ്റ്റ് ചോദ്യത്തിലേക്ക് ഞാൻ അങ്ങ് കടക്കുകയാണ് കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് 2015 പുറത്തിറങ്ങിയ ഒരു മലയാള ചിത്രമാണ് കേട്ടോ. 2015 പുറത്തിറങ്ങിയ മലയാള ചിത്രമാണ്. ജോൺ വർഗീസ് ആണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ജോൺ വർഗീസ് സംവിധാനം ചെയ്ത് 2015 പുറത്തിറങ്ങിയ ചിത്രം. ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് മുകേഷ് ആണ്. മുകേഷിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ഫാദർ ആൽഫ്രഡ് കാട്ടുവള്ളിയിൽ. കാട്ടുവിളയിലാണ് കേട്ടോ. അപ്പോൾ മുകേഷ് ഈ ഒരു ക്യാരക്ടറിനെയാണ് അതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ചിത്രം ഏതാണ് എന്നാണ് അറിയേണ്ടത്. ജോൺ വർഗീസ് ആണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. 2015 ചിത്രം റിലീസായത്. ഫാദർ ആൽഫ്രഡ് കാട്ടുവിളയിൽ എന്ന കഥാപാത്രവുമായിട്ട് മുകേഷ് ചിത്രത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഏതാണ് ചിത്രം? യെസ്, പെബിൻ ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ആകാശ് മോൻ ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്.

വസന്തകുമാർ ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്, ആശ ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്, ഗീത ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്, മിനി ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതായിരുന്നു ചോദ്യം. 2015 റിലീസായ ചിത്രമാണ്. ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് മുകേഷ്, ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് മുകേഷാണ്. മുകേഷിന്റെ കഥാപാത്രത്തിന്റെ പേര് ഫാദർ ആൽഫ്രഡ് കാട്ടുവിളയിൽ എന്നതാണ്. ഏതാണ് ചിത്രം? ജയങ്കരേട്ടൻ ശരിയുത്തരാണ്, രാജേഷേട്ടൻ, ലക്ഷ്മി പ്രിയ ചേച്ചി ശരിയുത്തരാണ്. ഇങ്ങനെ ശരിയുത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ വേഗം വേഗം ഉത്തരങ്ങൾ അയക്കുക.

എൽ സി ടി ജി ശരിയുത്തരാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. സൽമിത ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ശരിയുത്തരം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അടികപ്പിയാരെ കൂട്ടമണി എന്നതാണ് കേട്ടോ. അടികപ്പിയാരെ കൂട്ടമണി എന്നതാണ് ആ ഒരു മൂവി. അപ്പം എന്തായാലും എല്ലാവരും കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ശില്പചേച്ചി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, ഷേർലി ചേച്ചി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കണ്ടുപിടിച്ച എല്ലാവർക്കും ഒരു സൂപ്പർ കൈയുടെ തരണം. ഈ ഒരു ചോദ്യത്തിന് മാത്രമല്ല, ഇതിന് മുമ്പ് രണ്ട് ചോദ്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അതിനും ശരിയുത്തരം പറഞ്ഞവർക്കുള്ള കൈയടി കൂടിയാണ് കേട്ടോ വരുന്നത്. ദാ വരുന്നു കൈയടി. യെസ്, നമ്മുടെ ശീപ ചേച്ചിയും ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഉത്തരം പറഞ്ഞവരെല്ലാം സൂപ്പറായിരുന്നു കലക്കി. ഇനി നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്കാണ് പോകേണ്ടത്. ജി കെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ആ ഒരു സെഗ്മെന്റിൽ ഇങ്ങനെ കാത്തു കാത്തിരിക്കുന്നത്. അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഒരു കുട്ടി ബ്രേക്ക്, ഒരു കുഞ്ഞു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

കണ്ണുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ കാവ്യ സഞ്ചാരം.

രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

0: കൊച്ചി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000-20. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
4: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ റേഡിയോ കഫേ. This is Radio Cafe.
1: രസകരമായ മത്സരങ്ങളും ചായ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കഫേയാണ്. കൂടെ ഉള്ളത് ഞാൻ ആർജെ അപർണയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് സെഗ്മെന്റിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമ്മൾ എത്തിയിരിക്കുന്നത് രണ്ടാമത്തെ സെഗ്മെന്റിലാണ്. രണ്ടാമത്തെ സെഗ്മെന്റിലേക്ക് പോകുന്നതിന് മുമ്പ് അതിന്റെ ടൈറ്റിൽ കേറണം. ദാ വരുന്നു ടൈറ്റിൽ. കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

യെസ്, അങ്ങനെ നമ്മൾ ടൈറ്റിലൊക്കെ കയറി വന്ന സ്ഥിതിക്ക് ഇനി ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ബുക്സ് ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ബുക്സ് ഞാൻ പേര് പറയും, അത് എഴുതിയ ആളുടെ പേര് നിങ്ങൾ പറയണം. സിമ്പിൾ, ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ എന്തായാലും എൻ്റെ കയ്യിലുള്ള ആദ്യത്തെ ബുക്ക് ഓറഞ്ച് തോട്ടത്തിലെ അതിഥികൾ എന്നതാണ് കേട്ടോ. ഈ ബുക്കിൻ്റെ രചയിതാവ് ആരാണ് എന്നാണ് എനിക്കറിയേണ്ടത്. വേഗം വേഗം ഉത്തരങ്ങൾ അയക്കാം. ഓറഞ്ച് തോട്ടത്തിലെ അതിഥി എന്ന ബുക്കിൻ്റെ രചയിതാവ് ആരാണ്? ഓറഞ്ച് തോട്ടത്തിലെ അതിഥി എന്ന ബുക്കിൻ്റെ രചയിതാവ് ആരാണ് എന്നാണ് എനിക്ക് അറിയേണ്ടത്. ഓറഞ്ച് തോട്ടത്തിലെ അതിഥി, നല്ല മഞ്ഞ കളർ ഡ്രസ്സൊക്കെ ഇട്ടൊരു പെൺകുട്ടി തിരിഞ്ഞു നിൽക്കുന്നതാണ് ആ ഒരു ബുക്കിൻ്റെ കവർ പേജ്. ഓറഞ്ച് തോട്ടത്തിലെ അതിഥി എന്ന ബുക്കിൻ്റെ രചയിതാവ് ആരാണ് എന്നതാണ് എനിക്ക് അറിയേണ്ടത്. ആകാശ ചേച്ചി ശരി ഉത്തരമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ തരുമോ? ഓപ്ഷൻ ആകാശ് മോൻ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചോദിച്ചാൽ എൻ്റെ മൈൻഡിൽ ഉത്തരം മാത്രമേ ഉള്ളൂ കേട്ടോ. യെസ്, ജീവൻ ചേട്ടൻ ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. മിനി ചേച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ ഞാൻ ഒട്ടും പ്രിപ്പേർഡ് അല്ല ഓപ്ഷൻ തരാനായിട്ട്. യെസ്, വൈക്കം മുഹമ്മദ് ബഷീർ തെറ്റുത്തരാണ് കേട്ടോ. സൽമീത്ത ശരി ഉത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഷീബചീച്ചി കുമരകം ശരി ഉത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഓറഞ്ച് തോട്ടത്തിലെ അതിഥി എന്ന ബുക്കിൻ്റെ രചയിതാവ് ആരാണ് എന്നതാണ് എൻ്റെ ചോദ്യം. ഓറഞ്ച് തോട്ടത്തിലെ അതിഥി എന്ന ബുക്കിൻ്റെ രചയിതാവ്. ഷേർലി ചീഷി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഓറഞ്ച് തോട്ടത്തിലെ അതിഥി എന്ന ബുക്കിൻ്റെ രചയിതാവ് ആരാണ്? ആരാണ്? ഗീത ചീച്ചി ചുമത്ര ശരി ഉത്തരമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു റൈറ്ററാണ് കേട്ടോ. നമ്മൾ ഇന്ന് റേഡിയോ കഫേ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടൊരു പാട്ടിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്തത്. രാജേഷ് ചേട്ടൻ പച്ചാളം, ആ പേരൊന്ന് ശ്രദ്ധിച്ചു വായിക്കൂ. എൻ എസ് മാധവൻ ഓർ കക്കാട്, രണ്ടും അല്ല കേട്ടോ. യെസ്, രാജേഷ് ചേട്ടൻ ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ലഹി ചേച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഷംസുദ്ദീൻ നിക്ക, ആ പേരൊന്ന് നോക്കൂ, തെറ്റുത്തരാണ്. ജയങ്കരേട്ടൻ ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ലഹി ചേച്ചി ഷിത് ചേച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്.

ഷൈജ ചേച്ചി ശരീരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്, ഗീത ചേച്ചി ചുമത്ര ശരീരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്രയും ടൈം മതി, അതുകൊണ്ട് ഞാൻ ശരീരത്തിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ചോദ്യം ഇതായിരുന്നു, ഓറഞ്ച് തോട്ടത്തിലെ അതിഥി എന്ന ബുക്കിന്റെ രചയിതാവ് ആരാണ്? ഓറഞ്ച് തോട്ടത്തിലെ അതിഥി എന്ന ബുക്കിന്റെ രചയിതാവ് ലാജോ ജോസ് ആണ് കേട്ടോ. ലാജോ ജോസ് എന്ന് പറഞ്ഞ എല്ലാവർക്കും ഒരു അടിപൊളി കൈയടിയുണ്ട്. നമ്മുടെ ബൊഗെയ്ൻ വില്ല അല്ലേ, ബൊഗെയ്ൻ വില്ലയിലെ പാട്ടിലൂടെയാണ് നമ്മൾ ഇന്നത്തെ റേഡിയോ കഫേ സ്റ്റാർട്ട് ചെയ്തത്. അദ്ദേഹത്തിന്റെ സിനിമയിലെ പാട്ടായിരുന്നു. അപ്പൊ എന്തായാലും ലാജോ ജോസ് എന്നാണ് ശരി ഉത്തരം കേട്ടോ. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യം ഇതാണ്, മെലൂഖയിലെ ചിരഞ്ജീവികൾ എന്ന ബുക്കിന്റെ രചയിതാവ് ആരാണ്? മെലൂഖയിലെ ചിരഞ്ജീവികൾ എന്ന ബുക്കിന്റെ രചയിതാവ് ആരാണ്? ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ബുക്കാണത്.

മെലൂഖയിലെ ചിരഞ്ജീവികൾ എന്ന ബുക്കിന്റെ രചയിതാവ് ആരാണ്? മെലൂഖയിലെ ചിരഞ്ജീവികൾ എന്ന ബുക്കിന്റെ രചയിതാവ് ആരാണ് എന്നതാണ് കേട്ടോ എന്റെ ചോദ്യം. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ബുക്കാണ്, നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ശിവത്രയത്തിന്റെ രചയിതാവ് ആരാണ് എന്ന് ചോദിച്ചാലും ശരിയാണ് ഉത്തരം. മെലൂഖയിലെ ചിരഞ്ജീവികൾ, മെലൂഖയിലെ ചിരഞ്ജീവികൾ രചിച്ചതാരാണ്? ലക്ഷ്മി പ്രിയ ചേച്ചി ശരിയുത്തരാണ് കേട്ടോ. എം ടി വാസുദേവൻ നേർത്തെറ്റുത്തരാണ്. മിനി ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. രാജേഷ് ഏട്ടൻ ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ശിവത്രയത്തിന്റെ രചയിതാവ് ആരാണ്? രാജേഷ് ഏട്ടൻ പച്ചാളം ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഫെബിൻ ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. എൻ എസ് മാധവൻ തെറ്റുത്തരാണ് കേട്ടോ. ജീവൻ ചേട്ടൻ ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. സൽമീത ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ആശ ജിജി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ശിവത്രയത്തിൽ

പറഞ്ഞിട്ടുള്ളത്, ശൈലജീച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ഒരു ഗ്രീൻ, ഓഷൻ ഗ്രീൻ കളറിൽ വരുന്നൊരു ബുക്കാണ്. പിന്നെ ഒരു ജടയൊക്കെ കിട്ടിയ വ്യക്തി തിരിഞ്ഞു നിൽക്കുമ്പോൾ ബാക്കിൽ ഒരു ശൂലമൊക്കെ ഇങ്ങനെ വരുന്ന ഒരു കവർ പേജൊക്കെ ഉള്ള ഒരു ബുക്കാണ്. എം ടി വാസുദേവൻ നായർ തെറ്റുത്തരാണ്. എം ടി വാസുദേവൻ നായരൊന്നും അല്ല, തെറ്റുത്തരാണ്. ലേഖ ചീച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഗീത ചീച്ചി ചുമത്ര ശരി ചീച്ചി ശരിയുത്തരാണ്. അപ്പൊ ശരി ഉത്തരത്തിലേക്ക് ഞാൻ അങ്ങോട്ട് പോവാണ്. ഡോക്ടർ ആമിഷ് ആണ് കേട്ടോ ശരി ഉത്തരം. ആമിഷ് ത്രിപാഠി എന്നതാണ് ശരി ഉത്തരം. അപ്പോൾ ആമിഷിന്റെ ബുക്കാണ് ശിവത്രയം. ശിവത്രയത്തിലെ ആദ്യത്തെ എന്താ പറയാ, ആദ്യത്തെ ബുക്ക് എന്ന് പറയുന്നത് മെലൂഖയിലെ ചിരഞ്ജീവികളാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി രണ്ടെണ്ണം വരുന്നത്. അപ്പൊ എന്തായാലും മെലൂഖയിലെ ചിരഞ്ജീവികൾ എന്ന ബുക്കിന്റെ രചയിതാവ് ആമിഷ് ത്രിപാഠി അല്ലെങ്കിൽ ഡോക്ടർ ആമിഷ് എന്ന് പറഞ്ഞാൽ മതി. ശിവചീച്ചി കുമരകം ഷീജി ചീച്ചി ശരിയുത്തരാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ നമ്മൾ രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക്, ലാസ്റ്റ് ചോദ്യത്തിലേക്ക് പോവുകയാണ് കേട്ടോ. ലാസ്റ്റ് കുറച്ച് സിമ്പിളായിട്ടുള്ള ചോദ്യം ചോദിക്കാം. ഓക്കെ, സിമ്പിളായിട്ടുള്ള ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഓർമ്മയുടെ ഞരമ്പ് എന്ന പുസ്തകം അല്ലെങ്കിൽ എന്ന ബുക്ക് എഴുതിയത് ആരാണ്? ഓർമ്മയുടെ ഞരമ്പ് എന്ന ബുക്ക് എഴുതിയത് ആരാണ്? ഓർമ്മയുടെ ഞരമ്പ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഓർമ്മയുടെ ഞരമ്പ് എന്ന ബുക്കിന്റെ രചയിതാവ് ആരാണ്? ഒരു ലേഡിയാണ്, ഭയങ്കരമായിട്ട് എന്താ സ്ത്രീപക്ഷ ചിന്താഗതിയിൽ എഴുതുന്ന വ്യക്തിയാണ്. ജയങ്കരേട്ടൻ ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്.

ഗീതജി ചുമത്ര ശരീരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. പ്ലസ് ടു പ്ലസ് വൺ കാലഘട്ടത്തിൽ സെക്കൻഡ് ലാംഗ്വേജ് മലയാളം എടുത്തവർക്ക് പെട്ടെന്ന് മനസ്സിലാകും കേട്ടോ, കാരണം ഒരു ചാപ്റ്റർ ഇതായിരുന്നു. രാജേഷ് ഏട്ടൻ പച്ചാളം ശരീരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്, ഷിജിചേച്ചി ശരീരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്, ഗീതചേച്ചി ചുമത്ര ശരീരത്തിനും പറഞ്ഞിട്ടുണ്ട്, ഫെബിൻ ശരീരത്തിനും പറഞ്ഞിട്ടുണ്ട്, മിനി ചേച്ചി ജയങ്കറേട്ടൻ ശരീരത്തിനും പറഞ്ഞിട്ടുണ്ട്, ഷൈജിചേച്ചി ശരീരത്തിനും പറഞ്ഞിട്ടുണ്ട്, എൽസി ചീച്ചി ഷേർലി ചീച്ചി ശരീരത്തിനും പറഞ്ഞിട്ടുണ്ട്, ആശി ചീച്ചി തൊടുപുഴ ശരീരത്തിനും പറഞ്ഞിട്ടുണ്ട്, സൽമിത്ത ശരീരത്തിനും പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ലക്ഷ്മി പ്രിയ ചേച്ചി ശരീരത്തിനും പറഞ്ഞിട്ടുണ്ട്, ആകാശ് മോൻ ശരീരത്തിനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് അടിച്ചിരിക്കുന്ന ആകാശ് മോനും ലക്ഷ്മി പ്രിയ ചേച്ചിയാണ് കേട്ടോ, രണ്ടുപേരും ഒരേ ടൈമിൽ, അതുപോലെ തന്നെ സൽമിത്തയും ആശി ചീച്ചിയും, നാലുപേരും ഒരേ ടൈമിലാണ് കേട്ടോ അയച്ചിട്ടുള്ളത്. ഷേർലി ചേച്ചി, യെസ്, ഇത്രയും പേരാണ് ശരീരത്തിൽ അയച്ചിട്ടുള്ളത് ഒരേ ടൈമിൽ. ഞാൻ ആ ബുക്കിൻ്റെ രചയിതാവിൻ്റെ പേരാണ് ഞാൻ ചോദിച്ചത്, യെസ്, സൽമിത്ത ശരീരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. സനിൽ ചേട്ടൻ മാധവിക്കുട്ടി അല്ല തെറ്റിത്തരാണ്, ലേഖചേച്ചി ശരീരത്തിലാണ് കേട്ടോ. ഓർമ്മയുടെ ഞരമ്പ് എന്ന ബുക്കിൻ്റെ രചയിതാവ് ആരാണ്? ഭയങ്കര സ്ത്രീപക്ഷ ചിന്താഗതിയിൽ പുസ്തകങ്ങൾ എഴുതുന്ന വ്യക്തിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു റൈറ്ററാണ്. ഏറ്റവും വലിയ ക്ലൂ ആണ്, പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടത്തിൽ സെക്കൻഡ് ലാംഗ്വേജ് മലയാളം എടുത്തവർക്ക് പെട്ടെന്ന് മനസ്സിലാകും, ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു നമുക്ക്. ശിവചേച്ചി കുമരകം ശരീരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്, ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ശരി ഉത്തരം പറയാം. ശരി ഉത്തരം എന്ന് പറയുന്നത് കെ ആർ മീരയാണ് കേട്ടോ. കെ ആർ മീരയുടെ ബുക്കാണ് ഓർമ്മയുടെ ഞരമ്പ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഓർമ്മയുടെ ഞരമ്പ് എഴുതിയത് ആരാണ് എന്ന് ചോദിച്ചാൽ ഇനി തെറ്റിക്കരുത്, കെ ആർ മീരയാണ്. കെ ആർ മീരയുടെ ബുക്കായിരുന്നു കേട്ടോ ഓർമ്മയുടെ ഞരമ്പ്. അപ്പോൾ എന്തായാലും ഓർമ്മയുടെ ഞരമ്പ് എന്ന് പറഞ്ഞ എല്ലാവർക്കും, അല്ല, കെ ആർ മീര എന്ന് പറഞ്ഞ എല്ലാവർക്കും ഒരു അടിപൊളി കൈഡി ഉണ്ട്, ആ കൈഡിയിലേക്ക് പോവുകയാണ്. ഇത് മാത്രമല്ല, ഇതിന് മുമ്പ് രണ്ട് ചോദ്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു, അതിനൊക്കെ ശരി ഉത്തരം പറഞ്ഞവർക്കുള്ള കൈഡിയാണ് കേട്ടോ വരുന്നത്. അപ്പോ ദാ വരുന്നു കൈയടി. യെസ്, അങ്ങനെ കയ്യടിയൊക്കെ തന്നു കഴിയുമ്പോൾ ഇനി ഒരു കുട്ടി ബ്രേക്ക് എടുക്കാനുള്ള സമയമാണ്. അപ്പോൾ നിങ്ങൾ പാട്ടൊക്കെ പാടി അയക്കാനുള്ള സമയം കൂടിയാണ് കേട്ടോ. അധികം ലെങ്ത് ഇല്ലാതെ പാട്ടുകൾ അയക്കുക. പിന്നെ ഡെയിലി ഇപ്പോൾ ഒരേ ആൾ തന്നെ, ഇന്നലെ അയച്ചു പിന്നെ ഞാൻ നയിച്ചു, അങ്ങനെ ഒരു പാറ്റേൺ പിടിക്കാതെ ഒരു രണ്ട് ദിവസത്തെ ഗ്യാപ്പ്, എല്ലാവർക്കും ഒരവസരം കിട്ടണമല്ലോ. അപ്പോൾ ആ ഒരു രണ്ട് ദിവസത്തെ ഗ്യാപ്പൊക്കെ പിടിച്ചിട്ട് നിങ്ങൾ പാട്ടൊക്കെ അയക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു പാട്ടൊക്കെ കേട്ട് വന്നാലോ, അതിന് ഗ്യാപ്പിൽ

ഞാനിവിടെ ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോകുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾ വേഗം പാട്ടൊക്കെ പാടി അയക്കുക. അയക്കേണ്ട നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു തന്നേക്കാം. നമ്മുടെ വാട്സപ്പ് നമ്പറായ 9495730333 എന്ന നമ്പറിലേക്കാണ് വാട്സപ്പ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വലുതുണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
2: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
2: പുരികങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചിൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ മഞ്ഞാടി തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ മഞ്ഞാടി തിരുവല്ല.
3: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.
0: Radio Cafe. This is Radio Cafe.
4: രസകരമായ മത്സരങ്ങളൊക്കെയാണ് ഇതാ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്. കേൾക്കുന്നത് റേഡിയോ കഫേയാണ് കേട്ടോ. കൂടെയുള്ളത് ഞാൻ RJ അപർണയാണ്. ഇനി നമ്മുടെ കൂടെയുള്ള കലാകാരന്മാർക്കുള്ള അവസരമാണ്, അവരുടെ പാട്ടുകളൊക്കെ കേൾക്കാനുള്ള സമയമാണ്. അപ്പോൾ ഇന്ന് പാട്ടൊക്കെ പാടി എനിക്ക് കുറച്ചുപേർ അയച്ചു തന്നിട്ടുണ്ട്, നമുക്ക് അതിലേക്കൊക്കെ പോകാം. ആദ്യം നമ്മുടെ എന്താ പറയുക, സൽമിത്ത നമുക്കൊരു ഓഡിയോ ക്ലിപ്പ് അയച്ചു തന്നിട്ടുണ്ട്, അതിലേക്കാണ് ആദ്യം പോകുന്നത്. അതിനു മുമ്പ് നമ്മുടെ ടൈറ്റിൽ കാരണം ദാ വരുന്നു നമ്മുടെ ടൈറ്റിൽ.

0: യെസ് അങ്ങനെ ടൈറ്റിലൊക്കെ കയറിയ സ്ഥിതിക്ക് നമ്മള് നമ്മുടെ ആദ്യത്തെ ആരാണ് നമുക്ക് പാട്ട് പാടി അയച്ചു തന്നതെന്ന് ഞാൻ അറിയാം. അച്ഛേ, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു സൽമീത്തയാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ പാട്ടായ സൽമീത്തയുടെ പാട്ട് ഒന്ന് കേട്ടിട്ട് വരാം. ദാ വരുന്നു സൽമീത്തയുടെ പാട്ട്.
1: ഏതോ ജന്മകൽപ്പനയിൽ, ഏതോ ജന്മവീതികളിൽ ഇന്നും നീ വന്നോ. ഒരു നിമിഷം, ഈ ഒരു നിമിഷം വീണ്ടും നമ്മളൊന്നായി. ഏതോ ജന്മകൽപ്പനയിൽ, ഏതോ ജന്മവീതികളിൽ.
0: സൂപ്പർ ആയിട്ട് ഉണ്ടായിരുന്നു. ഇനി നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് നമ്മുടെ ഷംസുദ്ദീൻ ഇക്ക കീബോർഡിൽ വായിച്ചിട്ട് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതൊന്ന് കേട്ടോക്കാം.

0: സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും പാട്ട് പാടിയവർ എല്ലാരും തകർത്തിട്ടുണ്ട്, അവർക്കുള്ള നല്ലൊരു കൈയടി ഞാൻ തന്നെ ഇവിടെ കൈയടിക്കുകയാണ് കേട്ടോ. അപ്പൊ എന്തായാലും പതി എനിക്ക് ഇവിടുന്ന് ടാറ്റ പറയാനുള്ള സമയമായിട്ടുണ്ട്. സമയം 5 മണിയാകുമ്പോൾ ഇത്രയും നേരം റേഡിയോ കഫേയിൽ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആർജെ അപർണയാണ്. കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരു വലിയ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ടാറ്റ പറയുകയാണ്. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: റേഡിയോ മാക് ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
2: 5 o'clock. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

ചെന്നൈയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ. കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചിൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല.
2: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
3: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൂർ.
1: സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മെഗ എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 78 2773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: കൊച്ചി
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

കാറ്റുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

0: രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.
1: അമ്മതൻ മണിക്കുട്ടൻ
2: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമീസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
0: കനം കുറഞ്ഞ പുരികങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചിൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122. 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. തിരുവല്ല ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്തെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.
4: Radio MacFast 90.4. Time check.
2: 6 o'clock.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നേതൃവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
0: റേഡിയോ 90.4.

കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോ ബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ മഞ്ഞാടി തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ മഞ്ഞാടി തിരുവല്ല.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

കൊച്ചി. റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.

0: അർജന്റീന ഓസ്ട്രിയ പോരാട്ടം. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ചയ്ക്ക് നിയമസഭയിൽ ഇന്ന് തുടക്കമായി. വിശദാംശങ്ങളിലേക്ക്.
1: ബജറ്റിന്മേലുള്ള ചർച്ചയുടെ ആദ്യ ദിവസം പ്രതിപക്ഷ വാക്കൌട്ടിന്
0: മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ചയ്ക്ക് നിയമസഭയിൽ ഇന്ന് തുടക്കമായി. വിശദാംശങ്ങളിലേക്ക്.
1: ബജറ്റിന്മേലുള്ള ചർച്ചയുടെ ആദ്യ ദിവസം പ്രതിപക്ഷ വാക്കൌട്ടിന്
0: മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ചയ്ക്ക് നിയമസഭയിൽ ഇന്ന് തുടക്കമായി. വിശദാംശങ്ങളിലേക്ക്.
1: ബജറ്റിന്മേലുള്ള ചർച്ചയുടെ ആദ്യ ദിവസം പ്രതിപക്ഷ വാക്കൌട്ടിന്
2: മേഘാലയ രാജ്യയോഃ കൃതെ അതിവൃഷ്ടേഃ പൂർവാനുമാനം പ്രകടിതം. അപി ച
0: ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ സ്വകാര്യ സർക്കാർ ആശുപത്രികളും പങ്കാളികളാകുമെന്ന് അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. കൊച്ചിയിലെ തേവര പേരണ്ടൂർ കനാൽ തീരത്തെ പി ആന്റ് ടി കോളനി നിവാസികളുടെ പുനരധിവാസത്തിനായി മുണ്ടംവേലിയിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയം
3: ആകാശവാണി. ഇപ്പോൾ സമയം 6:30. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
4: I'm looking for a life insurance policy that has a low premium, gives a good bonus, and is truly trustworthy.
5: Go for PLI.
6: Along with government employees, all professionals, graduates, and diploma holders can avail the benefits of the PLI policy. PLI is backed by the trust of Postal Department. Contact your nearest post office today or log into indiapost.gov.in.
7: ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനോ?
8: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
7: ഇത്തരം പബ്ലിക് പോർട്ടൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
8: കണ്ടില്ലേ?
7: അപ്പൊ നിക്കും, ഞാൻ പേ ചെയ്യാം.
9: നോ സിഗ്നൽ.
7: നീ എന്ത് ചെയ്യും? ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
8: ഏയ് മണ്ടത്തരം നിർത്ത്.
7: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ. അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ. RBI പറയുന്നു
8: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു പത്മ പുരസ്കാരങ്ങൾ നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. 65 പേർക്ക് കൂടി പുരസ്കാരം ഏറ്റുവാങ്ങും. സംസ്ഥാനത്ത് പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് നിയമസഭയിൽ തുടക്കമായി. പകർച്ചവ്യാധി പ്രതിരോധ വിഷയത്തിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കായിക ഫിറ്റ്നസ് സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനായി കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തിരുവനന്തപുരത്തെത്തും. സംസ്ഥാനത്ത് ശനി ഞായർ ദിവസങ്ങളിലെ വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയതായി KSEB. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കും. 8 ജില്ലകളിൽ നിന്ന് മഞ്ഞജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഓസ്ട്രിയ പോരാട്ടം. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ,

0: നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ചയ്ക്ക് നിയമസഭയിൽ ഇന്ന് തുടക്കം. നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ചയ്ക്ക് നിയമസഭയിൽ ഇന്ന് തുടക്കം. ഇതിഹാസ താരം മെസ്സിയായിരിക്കും ശ്രദ്ധാകേന്ദ്രം. ലോകകപ്പിലെ ഏറ്റവും കൂടുതൽ ഗോൾ റെക്കോർഡ് കുറിക്കുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് കാൽപന്ത് ആരാധകർ. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: 6-ാം ലോകകപ്പ് കളിക്കുന്ന 38-കാരനായ മെസ്സി ഒരു ഗോൾ കൂടി നേടിയാൽ ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമാവും. ഇപ്പോൾ ജർമ്മൻ താരം മിറോസ്ലാവ് ക്ലോസയ്ക്കൊപ്പം 16 ഗോളുകൾ നേടി മെസ്സി ചരിത്ര നേട്ടത്തിനടുത്താണ്. അൾജീരിയക്കെതിരെ അർജന്റീന മികച്ച വിജയം നേടിയെങ്കിലും ടീമെന്ന നിലയിൽ വേണ്ട ഒത്തിണക്കം പ്രകടമായിട്ടില്ല. കിട്ടുന്ന അവസരങ്ങളെല്ലാം മുതലാക്കുകയും എതിരാളികൾക്ക് മേൽ കടുത്ത സമ്മർദ്ദം സൃഷ്ടിക്കുകയും ചെയ്യുന്ന കേളി ശൈലിയാണ് ആസ്ട്രിയയുടേത്. ശാരീരിക ക്ഷമതയിലും താരം മിറോസ്ലാവ് ക്ലോസയ്ക്കൊപ്പം 16 ഗോളുകൾ നേടി മെസ്സി ചരിത്ര നേട്ടത്തിനടുത്താണ്. അൾജീരിയക്കെതിരെ അർജന്റീന മികച്ച വിജയം നേടിയെങ്കിലും ടീമെന്ന നിലയിൽ വേണ്ട ഒത്തിണക്കം പ്രകടമായിട്ടില്ല. കിട്ടുന്ന അവസരങ്ങളെല്ലാം മുതലാക്കുകയും എതിരാളികൾക്ക് മേൽ കടുത്ത സമ്മർദ്ദം സൃഷ്ടിക്കുകയും ചെയ്യുന്ന കേളി ശൈലിയാണ് ആസ്ട്രിയയുടേത്. ശാരീരിക ക്ഷമതയിലും താരം മിറോസ്ലാവ് ക്ലോസയ്ക്കൊപ്പം 16 ഗോളുകൾ നേടി മെസ്സി ചരിത്ര നേട്ടത്തിനടുത്താണ്. അൾജീരിയക്കെതിരെ അർജന്റീന മികച്ച വിജയം നേടിയെങ്കിലും ടീമെന്ന നിലയിൽ വേണ്ട ഒത്തിണക്കം പ്രകടമായിട്ടില്ല. കിട്ടുന്ന അവസരങ്ങളെല്ലാം മുതലാക്കുകയും എതിരാളികൾക്ക് മേൽ കടുത്ത സമ്മർദ്ദം സൃഷ്ടിക്കുകയും ചെയ്യുന്ന കേളി ശൈലിയാണ് ആസ്ട്രിയയുടേത്. ശാരീരിക ക്ഷമതയിലും
0: ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: വാളാട്ടവും കുടിപതികളുടെ തേങ്ങയേറും കലശപൂജയും നാളെയാണ്. അത്തം ചതുശതം സമർപ്പിക്കുന്നതോടെ ഭഗവാൻ സ്ഥായീഭാവമായ തപശ്ചര്യയിലേക്ക് എത്തുമെന്നാണ് വിശ്വാസം. ഉച്ചശീവേലിക്കിടെ ഏഴിലക്കാർ ദേവതകളെയെല്ലാം തിരികെ ആവാഹിച്ച് വാളുകളിൽ ലയിപ്പിക്കുന്നതാണ് വാളാട്ടം. പുരുഷന്മാർക്ക് തൃക്കലശാട്ട് വരെ അക്കരെ കൊട്ടിയൂരിൽ ദർശനം നടത്താം. സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിലേക്കുള്ള പ്രവേശനം ശനിയാഴ്ചയോടെ അവസാനിച്ചിരുന്നു.
0: കീം പരീക്ഷാ ഫലപ്രഖ്യാപനം മാറ്റിവെച്ചു. CBSE +2 പുനർ മൂല്യനിർണയ പരീക്ഷാ ഫലം വന്നതിനെ തുടർന്ന് മാർക്ക് വിവരങ്ങൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിനുള്ള തീയതി നീട്ടണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആശങ്ക അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഫലപ്രഖ്യാപനം മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമു പത്മ പുരസ്കാരങ്ങൾ നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. 65 പേർ കൂടി പുരസ്കാരം ഏറ്റുവാങ്ങും. സംസ്ഥാനത്ത് പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് നിയമസഭയിൽ തുടക്കമായി. പകർച്ചവ്യാധി പ്രതിരോധ വിഷയത്തിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കായിക ഫിറ്റ്നസ് സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനായി കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തിരുവനന്തപുരത്തെത്തും. സംസ്ഥാനത്ത് ശനി ഞായർ ദിവസങ്ങളിൽ വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയതായി KSEB. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മത്സ്യബന്ധനത്തിനും വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഓസ്ട്രിയ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമോട്ടിൽ സിൽക്സ് കൊച്ചി. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻ അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
0: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗമുണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. Agencies, Thiruvalla, Crompton Paste, Kirloskar, V-Guard Pump Setugal, Crompton Fans, Syntex Water Tanks, Kelachandra PVC Pipes, Mikachina Plumbing Materials തുടങ്ങിയവ ഹോൾസെയിൽ ആയും റീറ്റെയിൽ ആയും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.
1: Radio Macross 90.4. Time check.
2: 7 o'clock.

ഹായ് ഹലോ, നമസ്കാരം. ഇഷ്ടമുള്ള പാട്ടൊക്കെ കേൾക്കാനായിട്ട് ഇതാ സമയമായിട്ടുണ്ട് കേട്ടോ. സമയം 7 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ. ഈ ഒരു ടൈമിൽ ഇനി അങ്ങോട്ടുള്ള സമയം കൂടി ഉണ്ടാകുന്നത് ഞാനാണ്. ഞാൻ ആർജി അപർണയാണ്. അപ്പം എന്തെങ്കിലും പാട്ടൊക്കെ കേൾക്കാനായിട്ട് എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ് എനിക്കറിയാം. ഇഷ്ടമുള്ള പാട്ടൊക്കെ കേൾക്കാനായിട്ട് വിളിക്കാം ടു ദ നമ്പർ 04692730333. 0469793333. ഇതാണ് നമ്മുടെ നമ്പർ. ഇതിലേക്ക് വിളിച്ചിട്ട് ഏത് പാട്ടാണ് കേൾക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞാൽ മതി, ഞാനതിവിടെ പ്ലേ ചെയ്ത് തന്നിരിക്കും. ഓക്കെ. അപ്പം എന്തായാലും കുറേ പേര് ഇവിടെ മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും പാട്ടിലേക്ക് പോകാൻ തുടങ്ങുന്ന സമയമാണ്. ആദ്യം തന്നെ നമുക്ക് യൂത്ത് മൂവിയിലെ ഒരു പാട്ട് കേട്ടിട്ട് വരാം. ആ ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത്, ഒരു കുഞ്ഞുപാട്ടാണ്, ആ ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് പാട്ടാണ് വേണ്ടത് എന്ന് ആലോചിച്ച് കണ്ടുപിടിച്ചിട്ട് വിളിക്കാൻ മറക്കരുത്. വിളിക്കേണ്ട നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയാം. 04692730333. അപ്പോ ഇതാ വരുന്ന പാട്ട് കേട്ടോണ്ടേ ഇരിക്കൂ. റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്. കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ June 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.
6: പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളൊക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ യാത്ര തുടരുകയാണ്. നമ്മുടെ സോങ്സ് ഓൺ ഡിമാൻഡിന്റെ കൂടെയുള്ളത് ഞാൻ RJ അപർണയാണ് കേട്ടോ. നമ്മുടെ കൂടെ നമ്മുടെ ഫസ്റ്റ് കോളർ ചെയ്യുന്നുണ്ട്. ആരാണ് എന്ന് നമുക്ക് നോക്കിക്കളയാം. ഹലോ
7: ഹലോ,
6: ഇതാരാണ്?
7: സൂര്യ,
6: തിരുമൂലപുരം. സൂര്യ ചേട്ടൻ, എന്തുണ്ട് വിശേഷം? ഹലോ എന്താണ് അവിടെ ഭയങ്കര ഒച്ചയും ബഹളവും ഒക്കെ കേൾക്കുന്നത്? ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ചാണ് വിളിക്കുന്നത്.
7: എനിക്ക് ഒരു പാട്ട് വേണമായിരുന്നു.
6: ഏത് പാട്ടാ വേണ്ടത്?
7: നല്ല ഒരുപാട് പാട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വന്നപ്പോഴേക്കും ഒന്നും അങ്ങോട്ട് ഓർക്കുന്നില്ല. എനിക്ക് മെല്ലെ മെല്ലെ മുഖപടത്തിൽ എന്നുള്ള ആ പാട്ട്.
6: ഓക്കെ, ഭാര്യയ്ക്ക് വേണ്ടിട്ടാണോ ഈ ഒരു പാട്ട്?
7: ഭാര്യയ്ക്കും പിന്നെ കേട്ടോണ്ടിരിക്കുന്ന എല്ലാ ചേട്ടന്മാർക്കും. പിന്നെ ഒരു ജായൻ ചേട്ടൻ മുത്തൂറില്ലേ, പിന്നെ ഒരു എന്താ സുമേഷ് ബായ്പൂര്, സുമേഷ സുനിലോ ഈയിടെ,
6: അനിൽ ചേട്ടൻ
7: കണ്ണൂർ, എന്തോ
6: അനിലാണോ, അനിൽ ചേട്ടനാണോ?
7: ആ അങ്ങനെ ഈയിടെ കണ്ണൂര് ഒക്കെ ഉത്സവത്തിനൊക്കെ പോയെന്നൊക്കെ പറഞ്ഞ്
6: കൊട്ടിയൂർ ഉത്സവത്തിന് പോയെന്ന് പറഞ്ഞത് അനിൽ ചേട്ടൻ.
7: അനിൽ
6: ചേട്ടൻ
7: ചേട്ടനും പിന്നെ പിന്നെ കേട്ടോണ്ടിരിക്കുന്ന എല്ലാ ആന്റിമാർക്കും ചേച്ചിമാർക്കും
6: എല്ലാവർക്കും കൊടുത്തേക്കാം. ഓക്കെ
7: ഓക്കെ,
6: വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. അപ്പൊ എന്തായാലും നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്ന പാട്ട് മെല്ലെ മെല്ലെ മുഖപടം എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. എല്ലാവർക്കും വേണ്ടി ഇവിടെ ഡെഡിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ട്. നമ്മൾ വിളിച്ചത് സൂര്യൻ ചേട്ടനായിരുന്നു. അപ്പൊ എന്തായാലും സൂര്യ ചേട്ടൻ ആവശ്യപ്പെട്ട ആ ഒരു പാട്ടിലേക്ക് പോവാ കേട്ടോ. ഭയങ്കര രസമുള്ള പേരാണല്ലേ. അപ്പോൾ നമുക്ക് പാട്ടിലേക്ക് പോകാം. ഇതാ വരുന്ന പാട്ട് കേട്ടോണ്ടായിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളൊക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. കൂടെയുള്ളത് ഞാൻ ആർ ജെ അപർണയാണ്. സമയം 7 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് എൻ്റെ കൂടെ അടുത്തൊരു കോളർ ഉണ്ട്. ആരാണ് എന്ന് നമുക്ക് നോക്കിക്കളയാം. ഹലോ, ഗുഡ് ഈവനിങ് അനിൽ ചേട്ടൻ. അതെ, ഇത് കുറച്ചു മുമ്പ് ഒരു വിഷസ് ഒക്കെ കിട്ടിയായിരുന്നു, കേട്ടായിരുന്നു? ഓക്കെ, അപ്പൊ ഏത് പാട്ടാ ചേട്ടന് വേണ്ടത്? പറഞ്ഞോ.
2: ഞങ്ങളെ ജംഗ് സ്കൂളിൽ എല്ലാ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും പിന്നെ അതേപോലെ നമ്മളെ ജലറാണി പിന്നെ മിനി ചേച്ചി മിനി ചേച്ചി മിനി റജി
1: വീണ്ടും വിളിക്കുക. അനിൽ ചേട്ടനായിരുന്നു നമ്മളെ വിളിച്ചത്. അപ്പൊ അനിൽ ചേട്ടൻ നല്ലൊരു പാട്ടാണ് കേട്ടോ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൊറേ പേരുടെ പേരെടുത്ത് ഡെഡിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. അവർക്കെല്ലാം ഉള്ള പാട്ടാണ് വരുന്നത്. അതിനു മുമ്പ് ഒരു മെസ്സേജ് ഉണ്ട് കേട്ടോ, അതിലേക്ക് നമുക്ക് വേഗം പോകാം. ഉറങ്ങാൻ നേരം നമ്മളെ സ്നേഹിക്കുന്നവർ നമുക്ക് തരുന്ന സ്നേഹ സമ്മാനമാണ് ഗുഡ് നൈറ്റ് ആശംസകൾ. എന്നും എപ്പോഴും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥനയോടെ നേരുന്നു. ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ് എന്ന് പറഞ്ഞിട്ടുണ്ട് പി കെ വേണുഗോപാൽ. വേണുഗോപാൽ ചേട്ടനാണ് കേട്ടോ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേട്ടനും നല്ലൊരു ശുഭരാത്രി ഞാനും അങ്ങോട്ട് തരാണ്. അടുത്തൊരു മെസ്സേജ് ഷംസുദ്ദീനിക്കാണ് പ്രോഗ്രാം കേൾക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അടുത്തൊരു മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട്, അയച്ചിട്ടുള്ളത് നമ്മുടെ ഞാനാ നാരായണൻ ചേട്ടനാണ് കേട്ടോ. ഗുഡ് നൈറ്റ്, ശാന്തമായ മനസ്സോടെ സുഖമായി ഉറങ്ങുവാൻ സ്നേഹത്തോടെ നേരുന്നു. ശുഭരാത്രി, സുഖനിദ്ര എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും നാരായണ ചേട്ടനും നല്ലൊരു ശുഭരാത്രി ഞാൻ അങ്ങോട്ട് തന്നുകൊണ്ട് നമ്മുടെ അനിൽ ചേട്ടൻ ആവശ്യപ്പെട്ട പാട്ടിലേക്ക് പോവുകയാണ്. ദാവരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളൊക്കെയാണ് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ പാട്ടൊക്കെ കേട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെ അടുത്തൊരാളുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ഇതാരാണ്?
1: ഷാജു മടത്തുംപടി.
0: ഷാജു മടത്തുംപടി. ഷാജു ചേട്ടൻ, എന്നുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. ചായയൊക്കെ കുടിച്ചായിരുന്നോ? കുടിച്ചു. അപ്പൊ ഒരു പാട്ട് കേൾക്കാം. ഏത് പാട്ടാ വേണ്ടത്? ഇഷ്ടാണ് ഈ ഒരു പാട്ട്? നല്ല ഇഷ്ടമാണ്. അപ്പൊ ഡെഡിക്കേഷൻ ഉണ്ടോ? അതെ അതെ, നല്ല പാട്ടാണ്. നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. ഡെഡിക്കേഷൻ ഉണ്ടോ? കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി കൊടുത്തേക്കാട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. നമ്മളെ വിളിച്ചത് ഷാജു ചേട്ടനായിരുന്നു. ചേട്ടൻ ആവശ്യപ്പെട്ട് ആ ഒരു പാട്ടിലേക്കാണ് പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും വേണ്ടി ഇതാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടിരിക്കൂ. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്ക രോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിൻടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ട ഗാനങ്ങളൊക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ സോങ്സ് ഓൺ ഡിമാൻഡ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം 7 മണി കഴിഞ്ഞ് 31 മിനിറ്റ് ആകുമ്പോൾ ഒരു ചെറിയ ക്ലൈമറ്റ് അപ്ഡേറ്റ് പറയാനുണ്ട് കേട്ടോ. ചേ, ഭയങ്കര ആറ്റിറ്റ്യൂഡിൽ വന്നതാണ് ക്ലൈമറ്റ് അപ്ഡേറ്റ് പറയാനായിട്ട്. ഓക്കെ, എന്തായാലും ഒരു ചെറിയ ക്ലൈമറ്റ് അപ്ഡേറ്റ് പറയാനുണ്ട്. വേറൊന്നുമില്ല, മഴ വരുന്നുണ്ട്. മഴ അങ്ങ് കുറേ ദൂരെ നിന്ന് മഴ നമ്മളീ തേടി എത്തുന്നുണ്ട്. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ഈ ജില്ലകളിലൊക്കെ ഒറ്റപ്പെട്ട ഇടിമിന്നലോടുകൂടിയ നേരിയ മഴയ്ക്കും അതുപോലെ തന്നെ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട നേരിയ മഴയ്ക്ക് മാത്രമാണ് സാധ്യത. അപ്പോൾ ഈ ഒരു ജില്ലകളിൽ, അതായത് കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ്, ഇത്രയും ജില്ലകളിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് എന്നൊരു അറിയിപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നേലും അനാവശ്യ യാത്രകളൊക്കെ ഒഴിവാക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് കുറച്ച് ലേറ്റായിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചിരിക്കുന്നവരാണെങ്കിൽ ദാ മഴ വരുന്നുണ്ട്, വേഗം വീട്ടിൽ കയറിക്കോളൂ കേട്ടോ. അപ്പോൾ ഇന്നേലും നമ്മുടെ കൂടെ അടുത്തൊരു കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം. അപർണ,
0: നമസ്കാരം. ഇത് ആരാണ്?
1: ഇത് കണ്ണൂർ ജില്ലയിൽ നിന്നും ആനന്ദൻ തിലാനൂര്.
0: കണ്ണൂർ ജില്ലയിൽ നിന്ന് ആനന്ദൻ തിലാനൂർ. ആനന്ദൻ ചേട്ടൻ, അവിടെ മഴ വരുന്നു എന്നാണ് ഒരു അറിയിപ്പ് കിട്ടിയത്.
1: അത് അതായത് ഞാനിങ്ങനെ അപർണ അതിങ്ങനെ പറയുമ്പോ നമ്മുടെ കണ്ണൂർ ഉൾപ്പെടുത്തുന്നുണ്ടോ എന്ന് ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. അവസാനമാണ് കണ്ണൂരിന്റെ പേരും കേട്ടത്.
0: കണ്ണൂരും കാസർഗോഡും അങ്ങ് അവസാനം വന്നൊക്കെ അല്ലേ?
1: അതെ അതെ അതെ. ഞാനിങ്ങനെ വെച്ച് കണ്ണൂര് ഒഴിവാക്കിയത് നോക്കുമ്പോ അതും അതിൽ പെട്ട്.
0: ഇല്ല, കണ്ണൂരുണ്ട് കേട്ടോ.
1: ഓ, ആയിക്കോട്ടെ. എന്തായാലും മഴക്കാലല്ലേ, അത്യാവശ്യം ബുദ്ധിമുട്ടില്ലാതെ ഒന്ന് പെയ്ത് പോയിക്കോട്ടെ.
0: പാവം, പെയ്ത് പോയിക്കോട്ടെ. ഏത് പാട്ടാ വേണ്ടത്?
1: വാർ സിംഗിൾ മറ്റേ ഡ്രീംസ് എന്ന സിനിമയിലെ ഒരു പാട്ടില്ലേ, ആ പാട്ട് കുറച്ചായി ഒന്ന് കേട്ടിട്ട് അപർണ.
0: അപ്പൊ നമുക്ക് കേട്ടോളാം.
1: ഒന്ന് കേട്ട് കളയാം. ഈ പാട്ട് സ്പെഷ്യൽ ഡെഡിക്കേഷൻ ഉണ്ട്.
0: പറഞ്ഞോ.
1: ഇന്ന് എന്റെ ഏട്ടന്റെ മകൻ അബിയുടെ ജന്മദിനമാണ്. അപ്പം അവന് വേണ്ടി ഞാൻ ഈ പാട്ട് സമർപ്പിക്കുന്നു.
0: അബി
1: അബി
0: ഓക്കെ. നമ്മളെ വിളിച്ചത് ആനന്ദൻ ചേട്ടനായിരുന്നു. ആനന്ദൻ ചേട്ടന്റെ ബ്രദറിന്റെ മോൻ അബിയുടെ പിറന്നാളാണ്. അപ്പൊ ഒരു ഗിഫ്റ്റ് ആയിട്ട് ഒരു പാട്ട് ഇവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ഒരു പാട്ടിലേക്കാണ് നമ്മള് പോകുന്നത്. ഇതാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കേട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളൊക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ് കേട്ടോ. നമ്മുടെ കൂടെ അടുത്തൊരു കോളർ ഉണ്ട്, ആരാണ് എന്ന് നമുക്ക് നോക്കി കളയാം. ഹലോ, നമസ്കാരം വീണ ചേച്ചി, എന്നാണ് വിശേഷം? സുഖമായിരിക്കുന്നോ? വന്നും പോയൊക്കെ നിക്കുന്നു. ഓക്കെ, ഏത് പാട്ടാ വേണ്ടത് അപ്പൊ?
2: എനിക്ക് വേണ്ട പാട്ടാ, എനിക്കൊരു പാട്ട് ഭയങ്കര ഇഷ്ടായി.
1: തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം കേട്ടോ. ഡെഡിക്കേഷൻ ഉണ്ടോ?
2: ഡെഡിക്കേഷൻ അനിൽ ചേട്ടൻ, കവിൽ ചേട്ടൻ, ചേച്ചി, ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും, പിന്നെ അപർണ കുട്ടിക്ക്.
1: താങ്ക് യു ചേച്ചി. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം കേട്ടോ.
2: ശരി,
1: ഓക്കെ. വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കാം. നമ്മളെ വിളിച്ചത് വീണ ചേച്ചിയായിരുന്നു. ചേച്ചി ആവശ്യപ്പെട്ട പാട്ടിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. പക്ഷേ അതിന് മുമ്പ് ഒരു മെസ്സേജ് ഉണ്ട്, മെസ്സേജിലേക്ക് പോകാം. അപർണകുട്ടി കുമരകം ടീമിന്റെ ഒരു സന്ധ്യാവന്ദനം. നല്ല നല്ല പാട്ടുകൾ കേട്ട് കൂടെയുണ്ട്. ആനന്ദൻ പറഞ്ഞ അബിക്ക് ബർത്ത്ഡേ ആശംസകൾ. നമ്മുടെ കൂട്ടുകാരായ ഒയേക്കും നാനയ്ക്കും വേണുഗോപാൽ ചേട്ടനും സജി എടത്തുവയ്ക്കും അപർണകുട്ടിക്കും സൗഹൃദവാണി ഗ്രൂപ്പിലെ എല്ലാവർക്കും കേട്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു ശുഭരാത്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ശിവചേച്ചിക്കും അതുപോലെ തന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾക്കും നല്ലൊരു ശുഭരാത്രി ഞാനും അങ്ങോട്ട് തരുവാണ് കേട്ടോ. അതുപോലെ തന്നെ അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. മനസ്സിൻ്റെ ദുഃഖങ്ങളും വേദനകളും മറക്കാനായി ദൈവം കനിഞ്ഞു നൽകിയ വരദാനമാണ് ഉറക്കം. ഉറക്കം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ രാത്രി നല്ല സ്വപ്നങ്ങൾ കണ്ടുറങ്ങാൻ സാധിക്കട്ടെ. നാളെ സന്തോഷം നിറഞ്ഞ നല്ലൊരു പുലരി കാണാനും കാണുന്നത് വരെ എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്നേഹപൂർവ്വം ശുഭരാത്രി. ഹായ് അപ്പൂസ് കുട്ടി, ഗുഡ് ഈവനിങ്. അമൃത കാർത്തികുട്ടി, ദീപക്കുട്ടി, ആദ്യത്തെ കോള് വിളിച്ച ചേട്ടനും ആ സോങ് ഡെഡിക്കേഷൻ റേഡിയോ ഫാമിലിക്കും അതുപോലെ തന്നെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വീണക്കുട്ടി സൂപ്പർ എന്നും പറഞ്ഞിട്ടുണ്ട്. അനിൽ ചേട്ടനാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അനിൽ ചേട്ടനും ഒരിക്കൽ കൂടി നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നമുക്ക് വീണ ചേച്ചി ആവശ്യപ്പെട്ട പാട്ടിലേക്ക് പോവാം. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: മറ്റൊരാളുണ്ട്, ആരാണ് എന്ന് നമുക്ക് നോക്കിക്കളയാം. ഹലോ,
1: ഗുഡ് ഈവനിങ്.
0: ഗുഡ് ഈവനിങ്, നമസ്കാരം. ഇത് ആരാണ്?
1: ഓക്കെ,
0: മുഹമ്മദ് ഗ. ചായ കുടിച്ചായിരുന്നോ? അതെ, അതിനു മുമ്പ് ഒരു പാട്ട് കേൾക്കണം അല്ലേ? ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് തുടർന്നുള്ള ഡെഡിക്കേഷൻ
0: ഉണ്ടോ?
1: കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും
0: തീർച്ചയായിട്ടും എല്ലാവർക്കും വേണ്ടി കൊടുത്തേക്കാട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. നമ്മൾ വിളിച്ചത് മുഹമ്മദിക്കായിരുന്നു. ഈ ആവശ്യപ്പെട്ട ആ ഒരു പാട്ട് എല്ലാവർക്കും വേണ്ടി കൊടുത്തോളാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും വേണ്ടി നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. എന്താ വരുന്ന പാട്ട്? കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: 90 മിനിറ്റുകൾ, ഒരു പന്ത്, നിരവധി സ്വപ്നങ്ങൾ. ഓരോ ആഴ്ചയും ലോക ഫുട്ബോളിൽ എഴുതപ്പെടുന്നത് വെറും മത്സരഫലങ്ങളല്ല, വികാരങ്ങളുടെ, തന്ത്രങ്ങളുടെ, അതിജീവനങ്ങളുടെ കഥകളാണ്. ആ കഥകളെ അടുത്തറിഞ്ഞ് മത്സരങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്ന് കണ്ടതും കേട്ടതുമായ ഫുട്ബോൾ വിശേഷങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരവും പ്രമുഖ പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജിനോൾ ഫക്കീസ് പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം. കേൾക്കാം റേഡിയോ മൈക്ഫാസ്റ്റ് 90.4 എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 8:30. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
2: പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളൊക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ് കേട്ടോ. അങ്ങനെ എനിക്ക് ഇവിടുന്ന് ടാറ്റ പറയാനുള്ള സമയമാകുമ്പോൾ അങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ ലാസ്റ്റ് കോളർ നമ്മളോടൊപ്പം ചേർന്നുണ്ട്. ആരാണ് എന്ന് നോക്ക് നോക്കിക്കളയാം. ഹലോ,
3: ഹലോ,
2: നമസ്കാരം, ഗുഡ് ഈവനിങ്. ഇതാരാണ്?
3: ഇത് തിരുവല്ല ചുമത്രയിൽ നിന്നും.
2: ചുമത്രയിൽ നിന്ന് ഇതാരാണ്?
3: ഗീതാ
2: വിശ്വനാഥൻ. ഇത്രയും നല്ല പേരുണ്ടായിട്ടാണ് അത് പറയാത്തത്.
3: പറയുമല്ലോ, ഇടയ്ക്ക് പറയും,
2: ഇടയ്ക്ക് പറയുന്നു.
3: എല്ലാരും എന്നെ
2: അതെ ചുമത്ര എന്ന് കേൾക്കുമ്പോ ആദ്യം മൈൻഡിലേക്ക് വരുന്ന പേര് ഇതാണല്ലോ അല്ലേ? അല്ലേ, ഓക്കെ. ഏത് പാട്ടാ വേണ്ടത്?
3: എനിക്ക് ഇന്ന് നിന്നിഷ്ടം എന്നിഷ്ടം എന്ന സിനിമയിലെ ഇളം മഞ്ഞിൽ കുളിരുമായ.
2: ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ?
3: ഡെഡിക്കേഷന് അവർണമോൾക്കും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി.
2: ഓക്കെ ചേച്ചി, അപ്പൊ എന്തായാലും താങ്ക് യു ചേച്ചിക്ക്. നല്ലൊരു
3: ശുഭരാത്രി. ഗുഡ് നൈറ്റ്.
2: ഗുഡ് നൈറ്റ്. താങ്ക് യു ചേച്ചി. ചേച്ചിക്ക് നല്ലൊരു ശിവരാത്രി തന്നുകൊണ്ട് ഞാൻ ഇവിടെ ടാറ്റ പറയുകയാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ ലാസ്റ്റ് വിളിച്ചത് ഗീത ചേച്ചി ആയിരുന്നു. ഗീത ചേച്ചി ആവശ്യപ്പെട്ട പാട്ടിലേക്കാണ് പോകുന്നത്. അതിനു മുമ്പ് നമ്മുടെ ഗിരീഷ് ഏട്ടൻ എരമല്ലൂരിൽ നിന്ന് നമുക്ക് പതിവ് പോലൊരു ശിവരാത്രി ഇവിടെ തന്നിട്ടുണ്ട്. ചേട്ടനും ഫാമിലിക്കും നല്ലൊരു ശിവരാത്രി ഞാനും അങ്ങോട്ട് തരുകയാണ് കേട്ടോ. അപ്പൊ എന്തായാലും പതിയെ ഞാൻ ഇവിടെ ടാറ്റ പറയുകയാണ്. ഇന്ന് വിളിച്ച എല്ലാവർക്കും, മെസ്സേജ് എല്ലാവർക്കും നല്ലൊരു ശിവരാത്രി പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് മീ ആർജെ അപർണ സൈനിങ് ഓഫ് ഫ്രം സോങ്സ് ഓൺ ഡിമാൻഡ്. കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്തോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൂർ.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
4: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസായാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.
5: Radio Macfast 90.4 Time Check.
6: 8 o'clock.
7: Geo Agencies Thiruvalla, Crompton Base, Kirloskar, V-Guard Pump Setugal, Crompton Fans, Syntex Water Tanks, Kelachandra PVC Pipes, Mikachina Plumbing Materials തുടങ്ങിയവ ഹോൾസെയിൽ ആയും റീറ്റെയിൽ ആയും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

ഹിമാലയയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012-58-6661.
0: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
2: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
3: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 രുചിക്കൂട്ട്, കൂടെയുള്ളത് ദീപ. ഇന്നത്തെ രുചിക്കൂട്ടിൽ ഞാൻ പറയാൻ പോകുന്നത് നല്ല തേങ്ങാപ്പാലിലൊന്ന് മുട്ട മോളി നമുക്ക് ഉണ്ടാക്കിയാലോ, എഗ് മോളിയുടെ ഒരു റെസിപ്പിയാണ് പറയാൻ പോകുന്നത്. അതായത് തേങ്ങാപ്പാലിൽ ഇങ്ങനെ കുളിച്ചു കിടക്കും, അതാണ് നമ്മളുടെ ഈ ഒരു റെസിപ്പിയുടെ പ്രത്യേകത. പഴുത്ത തക്കാളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ചേർത്ത് നല്ല കൊഴുപ്പുള്ള തേങ്ങാപ്പാലിൽ വേവിച്ചെടുത്ത എഗ് മോളി, അപ്പത്തിനൊപ്പം, നൂലപ്പത്തിനൊപ്പം, ചപ്പാത്തിക്കൊപ്പം, ഇതിനൊക്കെ കഴിക്കാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പൊ ചേരുവകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. 4 മുട്ട പുഴുങ്ങിയത്, 2 സവാള, 3 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ഓരോ ടേബിൾ സ്പൂൺ വീതം അരിഞ്ഞത് അല്ലെങ്കിൽ ചതച്ചെടുക്കുക. തേങ്ങാപ്പാൽ 1 കപ്പ്, അത് ആദ്യം 2 പാല് വേണം, പിന്നെ 1 പാല് 1/2 കപ്പ്. തക്കാളി 1 എണ്ണം നീളത്തിൽ അരിഞ്ഞത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ നമുക്ക് കുറച്ച് മസാല കൂട്ട് വേണം, കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പു, ആവശ്യത്തിന് വെളിച്ചെണ്ണ, കറിവേപ്പില, ഉപ്പ്. ഇത്രയാണ് നമുക്ക് ഈ എഗ് മോളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ചേരുവകൾ. 4 മുട്ട, സവാള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി, തേങ്ങാപ്പാല്, 1/2 പാലും 2/2 പാലും വേണം, പിന്നെ തക്കാളി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മസാലക്കൂട്ട്, പട്ട, ഏലക്ക, ഗ്രാമ്പു, വെളിച്ചെണ്ണ, കറിവേപ്പില, ഉപ്പ്. അപ്പൊ ആദ്യം നമ്മളൊരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ പട്ടയും ഏലക്കയും ഗ്രാമ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ടാലും മതി, നമ്മൾ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ അതിന്റെ സത്ത് കുറച്ച് സമയം എടുക്കുമല്ലോ ഇതൊന്ന് ആയി വരാനായിട്ട്. അപ്പൊ നമ്മളൊന്ന് ചതച്ചെടുക്കുക. പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി സവാളയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക. സവാള ബ്രൗൺ കളർ ആവരുത്, ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. സാധാരണ നമ്മൾ നല്ല ബ്രൗൺ കളർ ആവുമ്പോഴാണ് എടുക്കുന്നത്, പക്ഷെ നമ്മൾ എഗ് മോളിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരുപാട് സവാള ഇങ്ങനെ കരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നമുക്കറിയാലോ അതൊന്ന് സോഫ്റ്റ് ആയാൽ മതി. ഇനി ഇതിലേക്ക് പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് പച്ചമണം മാറുന്നതുവരെ നന്നായിട്ടൊന്ന് ഇളക്കുക. അത് കഴിഞ്ഞിട്ട് തക്കാളി ചേർത്തിട്ട് കുറച്ച് സമയം, അതായത് തക്കാളി ഒന്ന് വാടി വരുന്ന ടൈം ആകുമ്പോഴേക്കും, ആദ്യം എപ്പോഴും നമ്മൾ 2 പാലാണല്ലോ ഒഴിച്ചു കൊടുക്കുന്നത്, അപ്പൊ ആദ്യം 2 പാൽ ഒഴിക്കുക. 2 പാലൊഴിച്ച് ഇത് ചെറുതായിട്ട് തിളച്ചു വരുമ്പോഴേക്കും പുഴുങ്ങി പകുതിയാക്കി മുറിച്ച് മുട്ടകളുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് ഈ 2 പാലിൽ കിടന്ന് നന്നായിട്ട് കുറുകി വരുമ്പോഴേക്കും നമ്മൾ ഈ 1 പാല് ചേർത്ത് കൊടുക്കാം. 1 പാൽ ഒഴിച്ചിട്ടൊന്ന് ജസ്റ്റ് ചൂടാക്കിയാൽ മതി, സ്റ്റൗ അപ്പൊ തന്നെ ഓഫ് ചെയ്തേക്കണം. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും മുകളിലൊന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അപ്പം ചപ്പാത്തിക്കൊക്കെ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം ഇതുപോലെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള എഗ് മോളി എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ആയിരിക്കും. സാധാരണ നമ്മൾ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കാറുണ്ട്, പക്ഷെ ഇതുപോലെ തേങ്ങാപ്പാലിൽ കിടന്നിട്ടല്ലെങ്കിൽ നല്ല കുറുകിയ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമ്മളൊരു മുട്ട ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് വേറെ ആയിരിക്കും. ഒന്നാമത് നമ്മൾ തേങ്ങാപ്പാലിൽ എന്ത് കറി വെച്ചാലും അതിന്റെ ടേസ്റ്റ് ബാക്കിയുള്ള മസാലകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരിക്കും അല്ലേ. അപ്പൊ അതുപോലെ തന്നെയാണിത്. എന്തായാലും രാവിലേക്ക് ഇനിയിപ്പോ അപ്പോ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു എഗ് മോളിയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇന്നത്തെ രുചിക്കൂട്ട് എന്തായാലും ഇവിടെ പൂർണ്ണമാകുമ്പോൾ. കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺഡ്, റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി. എവരിവൺ കുക്കാനി ഹാപ്പിലി.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ. വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയയില്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ പേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിൻടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

അതെ, തലമുടി വളരെ നന്നായിട്ട് പൊട്ടിപ്പോകുന്ന പോലെ തോന്നിയിട്ടുണ്ടോ? പകുതി വെച്ചിങ്ങനെ മുറിഞ്ഞു പോകുന്ന പോലെ. എങ്കിലേ നിങ്ങൾക്കുള്ള ഒരു സിമ്പിൾ ട്രിക്ക് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. വെൽക്കം ടു ചമയം വിത്ത് മീ ആർ ജെ അപർണ. നമ്മുടെ മുടി കൊഴിച്ചിലിനേക്കാൾ ഏറ്റവും ഭീകരനായ ഒരു പ്രശ്നമാണ് മുടി പൊട്ടിപ്പോവുക എന്ന് പറയുന്നത്. മുടിയുടെ ആരോഗ്യം ക്ഷയിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കൽ പ്രൊഡക്റ്റും ഒക്കെ കാരണമാണ് ഈ മുടി പകുതി അളവിൽ വെച്ചിട്ട് പൊട്ടിപ്പോകുന്നത്. ഇങ്ങനെ ക്രമാതീതമായിട്ട് പൊട്ടിപ്പോകുന്നത് നമ്മുടെ മുടിയുടെ കരുത്ത് കുറയാനും അതുപോലെ തന്നെ ഉള്ളു കുറയാനും ഒക്കെ കാരണമാകും. ഇങ്ങനെ മുടി പൊട്ടിപ്പോകുന്നതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മുടി സ്റ്റൈൽ ചെയ്യാൻ പറ്റാതെ വരും. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് പ്രശ്നം ഈ മുടി പൊട്ടിപ്പോകുന്നത് കൊണ്ട് ഉണ്ട്. അപ്പൊ ഇതിനൊക്കെയായിട്ട് വളരെ സിമ്പിളായിട്ട് ചെറുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം നമ്മുടെ വീട്ടിലുണ്ട്. എന്താണെന്നല്ലേ, ഇത് വീട്ടിലെ അടുക്കളയിലൊന്നും കാണുന്ന ഐറ്റമല്ല. ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങുക, ആ പറമ്പിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് കാണാൻ സാധിക്കും. എന്താണ് ആള് എന്നല്ലേ, ബ്രഹ്മിയാണ് കേട്ടോ. നമുക്കറിയാം ബ്രഹ്മിയിൽ ഒരുപാട് ഒരുപാട് നല്ല നല്ല ഗുണങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ തലയോട്ടിക്ക് ഒരുപാട് തണുപ്പേകുന്ന ഒരു ഐറ്റമാണ് ഈ ബ്രഹ്മി എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് മുത്തശ്ശിമാരെ എണ്ണയൊക്കെ കാശുമ്പോൾ ഈ ബ്രഹ്മി അതിൽ ആഡ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ ബ്രഹ്മി ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മുടെ മുടി പൊട്ടിപ്പോകുന്നത് ചെറുക്കുക എന്നല്ലേ ഇപ്പൊ ആലോചിക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം, ബ്രഹ്മി മാത്രമല്ല നമുക്ക് വേണ്ടത്, ചെമ്പരത്തി. ചെമ്പരത്തി എന്ന് പറയുമ്പോൾ നല്ല അഞ്ചതിലുള്ള ചുവന്ന ചെമ്പരത്തി ഇല്ലേ, അതാണ് കേട്ടോ വേണ്ടത്. പൂക്കളാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഈ മൂന്ന് ഐറ്റമാണ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് വെള്ളമില്ലാതെ അരച്ചെടുക്കുക. ഈ പാക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ തലയോട്ടിയിൽ തേച്ച് മസാജ് ചെയ്ത് കൊടുക്കുക. ഒപ്പം മുടിയുടെ അറ്റം വരെ തേച്ച് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. കൂടാതെ ഇതൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ നമ്മൾ വാഷ് ചെയ്യുന്നതിലും ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. വെറും വെള്ളത്തിൽ ആദ്യം കഴുകരുത്, നല്ല കഞ്ഞിവെള്ളം, അതായത് തലേദിവസത്തെ കഞ്ഞിവെള്ളം എടുത്ത് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കഞ്ഞിവെള്ളത്തിലാണ് വാഷ് ചെയ്യേണ്ടത് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് മൈൽഡായിട്ടുള്ള ഒരു ഷാമ്പു ഉപയോഗിച്ച് തല കഴുകാൻ മറക്കരുത്. കാരണം കഞ്ഞിവെള്ളമൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ തലയിൽ ഒരു സ്മെൽ ഉണ്ടാകും. അപ്പോൾ ഡെയിലി ഓഫീസിലൊക്കെ പോകുന്നവരാണ് അല്ലെങ്കിൽ കോളേജിൽ പോകുന്നവരാണെങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും വീക്കെൻഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇത് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നത് ഒരുപാട് തണുപ്പൊക്കെ അടിക്കുമ്പോൾ പ്രശ്നമുള്ളവരാണ് നിങ്ങളെങ്കിൽ, പെട്ടെന്ന് പനി വരുന്നവരാണെങ്കിൽ, അങ്ങനെയുള്ളവർ ഇത് ഒന്ന് ഒഴിവാക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം ഈ ബ്രഹ്മി എന്ന് പറയുന്നത് നമ്മുടെ തലയ്ക്ക് വളരെ തണുപ്പ് തരുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് ബ്രഹ്മി ഉപയോഗിക്കുമ്പോൾ തണുപ്പടിച്ചാൽ പനി വരും എന്നുറപ്പുള്ളവരാണെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ അത്രയുള്ളൂ മുടി പൊട്ടിപ്പോകുന്നതിന് ഒരു പരിഹാരമാണ് ഞാൻ ഇന്ന് പറഞ്ഞു തന്നത്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇന്നത്തെ ചമയത്തിന്റെ എപ്പിസോഡിൽ നിന്ന് പതിയെ ഞാൻ ടാറ്റ ബൈ ബൈ പറയാണ്. ഇത്രയും നേരം ചമയത്തിൽ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആർ ജെ അപർണയാണ്. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: സിൽക്സ് 1924 പുളിമൂട്ടിൽ സിൽക്സ്
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി
2: ഏജൻസീസ് തിരുവല്ല ക്രോംപ്ടൺ പേസ് കിർലോസ്കർ വി ഗാർഡ് പമ്പ് സെറ്റുകൾ ക്രോംപ്ടൺ ഫാൻസ് സിംടെക്സ് വാട്ടർ ടാങ്ക് കേളചന്ദ്ര പി വി സി പൈപ്പ്സ് മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ് മിതമായ വില മികച്ച വിൽപ്പനാനന്തര സേവനം ജിയോ ഏജൻസീസ് കാവേരി ബിൽഡിംഗ് ദീപാ ടവറിന് സമീപം തിരുവല്ല

ആറുപതിറ്റാണ്ട് നീണ്ടു നിന്ന അഭിനയ ജീവിതത്തിൽ 2500 സിനിമകൾ, മലയാളികളുടെ പ്രിയങ്കരിയായ നടി, മലയാളത്തിന്റെ സ്വന്തം സുകുമാരി. നമസ്കാരം, ഓർമ്മയിലേക്ക് സ്വാഗതം. ഓർമ്മയിൽ ഇന്ന് മലയാളികളുടെ പ്രിയങ്കരിയായ നടി സുകുമാരി. ഓർമ്മയിൽ നിങ്ങളോടൊപ്പമുള്ളത് ഞാൻ ആർജെ അപർണ. 10 വയസ്സിൽ ഒരിരവ് എന്ന തമിഴ് ചിത്രത്തിലെ ഗാനരംഗത്തിലൂടെയാണ് സുകുമാരിയമ്മ ആദ്യം സിനിമയിലേക്ക് എത്തുന്നത്. പത്മിനിക്കൊപ്പം ഷൂട്ടിംഗ് കാണാനെത്തിയ സുകുമാരിയമ്മയെ സംവിധായകൻ നീലകണ്ഠൻ അഭിനയിക്കാൻ ക്ഷണിക്കുകയായിരുന്നു. തസ്കര വീരനായിരുന്നു സുകുമാരിയമ്മയുടെ ആദ്യ മലയാള ചിത്രം. ആ സിനിമയിലെ വില്ലനായിരുന്ന കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ ജോഡിയായിട്ടാണ് ചിത്രത്തിൽ സുകുമാരിയമ്മ അഭിനയിച്ചത്. ഈ ഒരു കഥാപാത്രം സുകുമാരിയമ്മയെ തേടിയെത്തുകയായിരുന്നു. ചിത്രത്തിൽ ആദ്യം കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ ജോഡിയായി അഭിനയിക്കാൻ നിശ്ചയിച്ചിരുന്ന നായിക ആ സമയം എത്താൻ സാധിക്കാതെ വരികയും ആ ഒരു സ്ഥാനത്തേക്കായിരുന്നു സുകുമാരിയമ്മ എത്തിപ്പെട്ടത്. ബോയിങ് ബോയിങ്ങിലെ യന്ത്രമനുഷ്യനെ പോലെ ജോലി ചെയ്യുന്ന, മദ്യപിച്ച് നൃത്തം വയ്ക്കുന്ന ഡിക്കാമായി, ശങ്കരമംഗലത്തിലെ വെസ്റ്റേൺ പാട്ടുകളുടെ ആരാധകയായ, എല്ലായ്പ്പോഴും വൃത്തിയായി ഒരുങ്ങി നടക്കുന്ന രേവതിയമ്മ, വന്ദനത്തിലെ കർക്കശക്കാരിയായ മാഗി ആന്റി, അക്കരെ അക്കരയിലെ വാടകക്കാരായ യുവാക്കളെ മുൾമുനയിൽ നിർത്തുന്ന ഹൗസ് ഓണർ, തലയണ മന്ത്രത്തിലെ പരദൂഷണവും പരിഷ്കാരവും അലങ്കാരമായി കൊണ്ടു നടക്കുന്ന സുലോചന തങ്കപ്പൻ, അങ്ങനെ അങ്ങനെ സുകുമാരി അനശ്വരമാക്കിയ എത്രയെത്ര വേഷങ്ങൾ. മലയാള സിനിമയിൽ 60 വർഷം പൂർത്തിയാക്കിയ നടിയായിരുന്നു സുകുമാരിയമ്മ. എണ്ണമറ്റ കഥാപാത്രങ്ങൾ 6 പതിറ്റാണ്ടിലേറെ 6 ഭാഷകളിലായി നീണ്ടു. സുകുമാരി എന്ന നടിയെ ഓർക്കുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് പാവപ്പെട്ട അമ്മ, സഹോദരി വേഷങ്ങളല്ല, മറിച്ച് പ്രേക്ഷകരുടെ മനസ്സിൽ തെളിയുന്നത് നല്ല തൻ്റെ ഇടമുള്ള, മിടുക്കുള്ള, ഉറച്ച

0: ശബ്ദമുള്ള കലഹിക്കുന്ന കഥാപാത്രങ്ങളാണ്. നാടൻ വേഷങ്ങളും മോഡേൺ വേഷങ്ങളും ഒരുപോലെ വഴങ്ങുന്ന അഭിനേത്രിയായിരുന്നു സുകുമാരിയമ്മ. ഒരു നർത്തകി കൂടി ആയതുകൊണ്ടായിരിക്കണം കണ്ണുകൾ കൊണ്ടുള്ള വിവിധ ഭാവങ്ങൾ സൃഷ്ടിക്കാൻ ഒരു പ്രത്യേക കഴിവ് സുകുമാരിക്കുണ്ടായിരുന്നു. നായികയും ഉപനായികയും ചേച്ചിയും അമ്മയും മുത്തശ്ശിയുമൊക്കെയായി അവർ തിരശീലയിലും കാണികളുടെ മനസ്സിലും നിറഞ്ഞു നിന്നു. സിനിമയെ ജീവവായു പോലെ കാണുന്ന വളരെ ചുരുക്കം നടിമാരിൽ ഒരാളായിരുന്നു സുകുമാരിയമ്മ.
1: ആണും പെണ്ണുമായിട്ട് ഒന്നേ ഉള്ളൂ, എന്നാലും ഒരു സ്വൈരം കൊടുക്കുവോ? അതില്ല. എന്നാ സ്നേഹക്കുറുണ്ടോ? അതൊട്ടില്ലേ. താനും ഇപ്പൊ എന്താ, നാട്ടുകാരെ മെക്കിട്ട് കയറ്റം കഴിഞ്ഞ പിന്നെ വീട്ടിലാ? ഓ, ഓരോരുത്തരുടെ സ്വഭാവം.
2: അയ്യോ, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളമ്പേ.
1: ഇങ്ങനെ ധൃതി പിടിച്ചാൽ എങ്ങനെ? എല്ലാത്തിനും ഞാൻ ഒരാളല്ലേ ഉള്ളൂ. ആ ജോലിക്കാരി പെണ്ണ് പോയിട്ട് രണ്ടു ദിവസമായി. ഇനി എന്നാണ് ഇങ്ങോട്ട് എഴുന്നള്ളതെന്ന് അറിയില്ല. ശാരിയാണെങ്കിൽ ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെയാ. അവളെ കെട്ടുന്നവൻ ആഹാരം ഹോട്ടലിൽ നിന്ന് കഴിക്കേണ്ടി വരും. എപ്പ നോക്കിയാലും ഒരു പുസ്തകം വായന. ഇങ്ങനെ ഉണ്ടോ ഒരു പഠിപ്പ്?
2: അവൾ ഊണ് കഴിച്ചോ?
1: അതെങ്ങനെയാ കഴിക്കുക? തല്ലാനും കൊല്ലാനും ചെന്ന അവൾ മുറി കിടന്ന് കരയുന്നുണ്ട്.
2: നീ അവളെ ഒന്ന് വിളിച്ചേ.
1: എന്നെ കൊണ്ട് വയ്യ, ഞാൻ രണ്ടു പ്രാവശ്യം ചെന്ന് വിളിച്ചു നോക്കി. അവക്ക് തലവേന അത്രേ.
2: ശരി ശരി, നിനക്കിത് ചോറ് വേണ്ടേ? മോളെ എന്നെ ചൂട് കഴിച്ച്.
1: മോളെ, അച്ഛൻ വിളിച്ചത് കേട്ടില്ലേ? അപ്പോഴത്തെ ദേഷ്യം കൊണ്ടല്ലേ അച്ഛൻ എന്തോ പറഞ്ഞത്. മോള് വാ, നീ ചെന്നില്ലെങ്കിൽ അച്ഛൻ ഊണ് കഴിക്കില്ല. എന്റെ മോള് വാ.
0: ആയിരത്തി തൊള്ളായിരത്തി 1940 ഒക്ടോബറിൽ തിരുവനന്തപുരം പൂജപ്പുരയിലെ മാധവൻ നായരുടെയും സത്യഭാമ അമ്മയുടെയും മകളായിട്ടാണ് സുകുമാരിയമ്മയുടെ ജനനം. 4 സഹോദരിമാരും ഒരു സഹോദരനും അടങ്ങുന്ന കുടുംബം. തിരുവിതാംകൂർ സഹോദരിമാർ എന്നറിയപ്പെട്ടിരുന്ന ലളിത, പത്മിനി, രാഗിണിമാരുടെ കുടുംബത്തിൽ പിറന്ന സുകുമാരിക്ക് അഭിനയം വരസിദ്ധി പോലെയായിരുന്നു. സുകുമാരി 7 വയസ്സിലാണ് മദ്രാസിലേക്ക് എത്തുന്നത്. ഇവിടെ വെച്ചാണ് കഥകളി, ഭരതനാട്യം തുടങ്ങിയ നൃത്തകലകൾ പഠിക്കുന്നത്. 1951 നീലകണ്ഠൻ സംവിധാനം ചെയ്ത ഒരിരവ് എന്ന തമിഴ് ചിത്രത്തിലൂടെ 10 വയസ്സിലാണ് സിനിമാ ലോകത്തേക്ക് ചേക്കേറിയത്. ലളിത, പത്മിനി, രാഗിണിക്കൊപ്പം ഒട്ടേറെ തമിഴ് നാടകങ്ങളിലും അവർ അഭിനയിച്ചിരുന്നു. MGR, ശിവാജി ഗണേശൻ, ജമിനി ഗണേശൻ, സത്യൻ, പ്രേം നസീർ, മോഹൻലാൽ, മമ്മൂട്ടി, കുഞ്ചാക്കോ ബോബൻ തുടങ്ങിയ മലയാളത്തിലെ പഴയ പുതിയ തലമുറകൾക്കൊപ്പം സുകുമാരി അഭിനയിച്ചിട്ടുണ്ട്. ഒട്ടേറെ പുരസ്കാരങ്ങളും ഈ മഹാനടിയെ തേടിയെത്തി. 2003 രാജ്യം അവരെ പത്മശ്രീ നൽകി ആദരിച്ചു. 1991 തമിഴ്നാട് സർക്കാരിന്റെ കലയിലാമണി പുരസ്കാരവും സുകുമാരിയമ്മയെ തേടിയെത്തി. മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും 4 തവണ സുകുമാരിയമ്മയ്ക്ക് ലഭിച്ചു. 2011 സുകുമാരിയമ്മ ദേശീയ പുരസ്കാരത്തിന്റെ നെറുകയിലെത്തി.
3: ഗുഡ് മോർണിംഗ്.
4: മോർണിംഗ്.
3: ഒടുവിൽ കമ്മിറ്റി ചില സുപ്രധാന തീരുമാനങ്ങൾ എടുത്തേക്കിയാ. കോളനിയിലെ കാര്യങ്ങളെ പറ്റി മിസ് മാധവൻ അറിയാലോ. ഐഡിയ മുന്നോട്ട് വെച്ചത് ഞാൻ തന്നെയാ. 10 രൂപ വെച്ച് മിസ് മാധവനും കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും. ശമ്പളം കൊടുക്കാനാ?
4: ആർക്ക്?
3: കോളനി കാവലിന് ഒരു ഗൂർക്കയെ നിർത്തുന്നുള്ള എന്റെ അഭിപ്രായം എല്ലാരും അംഗീകരിച്ചിരിക്കുകയാണ്.
4: കാവലോ? അതിന് മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ.
3: കൂടുതൽ സംഭവിക്കുന്നതിന് മുമ്പ് ഒരു തയ്യാറെടുപ്പ് നല്ലതല്ലയോ?
4: എനിക്ക് വിരോധമൊന്നുമില്ല, പക്ഷെ 10 രൂപ പ്രശ്നം എന്നെ ഒഴിവാക്കിയേക്ക്, ബുദ്ധിമുട്ടാണ്.
3: മാസത്തിൽ വെറും 10 രൂപ കൊടുത്തിടായോ?
4: അതുകൊണ്ട് പ്രയോജനം എന്തെങ്കിലും വേണ്ടേ? ഈ കാവലിന്ന് എന്റെ ഓഫീസ് അവോയ്ഡ് ചെയ്തേക്ക്.
3: മിസ് മാധവൻ, അങ്ങനെ നിങ്ങൾ മാത്രം മാറി നിൽക്കുന്നത് ശരിയാവത്തില്ല. 50 വീട്ടുകാർ ചേർന്ന് 500 രൂപ ഗൂർക്കയ്ക്ക് കൊടുക്കാനാണ് തീരുമാനം. അതിലും കുറച്ച് ശമ്പളത്തിന് നല്ലൊരു ഗൂർക്ക ഇക്കാലത്ത് എവിടുന്ന് കിട്ടാനാ?
4: ഗൂർക്കകളായിട്ട് എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. ഈ 500 രൂപയുടെ ഗൂർക്കയെ കിട്ടിയോ?
3: ഇപ്പൊ പഴയതുപോലെയല്ല, ഗൂർക്കകൾക്കൊക്കെ വലിയ ക്ഷാമം. പത്രത്തിലൊരു പരസ്യം കൊടുത്താലോ എന്ന് ആലോചിക്കുക. അപ്പോ മിസ് മാധവൻ സാരിക്കില്ലേ?
4: ഇല്ല. ഞാനീ കോളനിയിലെ താമസക്കാരനല്ലോ. അത് വേണ്ട, അത് ശരിയാവില്ല.
3: കുറച്ച് ബോർഡ് കണ്ടാ തോന്നുന്നില്ല ആദ്യത്തിനും വലിയ ദാരിദ്ര്യം ഉണ്ടെന്ന്.
4: ആ ഇവിടെ കുറച്ച് ദാരിദ്ര്യമുണ്ട്. ഇയാളൊന്ന് നേരത്തെ ഫിറ്റായോ?
3: സംസ്കാരമല്ലാത്ത മനുഷ്യൻ ഏതോർത്തി പ്രേമിച്ചെന്നും പറഞ്ഞ ഈ പരാക്രമം. ഇവനെയൊക്കെ പറ്റിച്ചുണ്ട് ആ പെണ്ണ് ഓടിപ്പോയതിൽ എന്താ തെറ്റ്?
4: ആ ചേച്ചി ഓഫീസിൽ വന്നപ്പോ ഞാൻ സ്വല്പം മൂഡ് ഔട്ട് ആയിട്ടിരിക്കുന്നു. ഗൂർഖക്ക് കൊടുക്കാൻ 10 or 20 rupees ഞാനും തന്നേക്കാം. പക്ഷേ ഒരു ഗൂർഖനെ വേണമെന്നുണ്ടോ? സാധാരണ വാച്ച്മാൻ പോരെ?
3: പറ്റില്ല പറ്റില്ല പറ്റില്ല, ഗൂർഖ തന്നെ വേണം.
4: നല്ല ആരോഗ്യമുള്ള ഒരു മലയാളി പോരെ. എന്താ ചേച്ചിയല്ലേ?
0: ദീർഘമായ നൃത്തരംഗത്തിലൂടെയാണ് ഒരു ഇരവ് എന്ന ചിത്രത്തിൽ സുകുമാരിയമ്മ പ്രത്യക്ഷപ്പെട്ടത്. 1957 ആറു ഭാഷകളിൽ പുറത്തിറങ്ങിയ തസ്കര വീരനിൽ ആദ്യമായി ശ്രദ്ധേയ കഥാപാത്രത്തെ അവതരിപ്പിച്ചു. ഇതേ വർഷം തന്നെ മലയാള സിനിമയായ കൂടപ്പിറപ്പിലും അഭിനയിച്ചു. ആദ്യകാല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളിലും പിന്നീട് പുതിയ ചിത്രങ്ങളായ ചേട്ടത്തി, കുസൃതിക്കുട്ടൻ, കുഞ്ഞാലിമരക്കാർ, തച്ചോളി ഒതേനൻ, യക്ഷി, കരിനിഴൽ എന്നിവയിലും സുകുമാരിയമ്മ അഭിനയിച്ചു. അഭിനയിക്കുന്ന ഭാഷകളിലെല്ലാം തന്നെ തനിയെ ഡബ് ചെയ്യുന്ന അപൂർവം താരങ്ങളിൽ ഒരാളായിരുന്നു സുകുമാരിയമ്മ. മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമായി ഒട്ടേറെ ചിത്രങ്ങളിൽ സുകുമാരിയമ്മ പ്രവർത്തിച്ചിട്ടുണ്ട്. പിൽക്കാലത്ത് പ്രിയദർശന്റെ ചിത്രങ്ങളിൽ ഹാസ്യവേഷങ്ങളും ചെയ്തു. ഈ വേഷങ്ങൾ വളരെയേറെ ശ്രദ്ധ നേടിയതായിരുന്നു. പൂച്ചയ്ക്കൊരു മൂക്കുത്തി, ഓടരുതമ്മാവ ആളറിയാം, ബോയിങ് ബോയിങ്, വന്ദനം തുടങ്ങിയ ചില കഥാപാത്രങ്ങളും അവരെ പ്രേക്ഷകരുടെ പ്രീതി നേടാൻ സഹായിച്ചു. അക്കാലത്ത് ബാലചന്ദ്രമേനോൻ, അടൂർ ഗോപാലകൃഷ്ണൻ എന്നിവരുടെ ചിത്രങ്ങളിലും സുകുമാരി ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തു. 6 പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന അഭിനയ ജീവിതത്തിൽ തെന്നിന്ത്യൻ ഭാഷകളിൽ 2500+ ചിത്രങ്ങൾ സുകുമാരിയമ്മ അഭിനയിച്ചു. ചലച്ചിത്രങ്ങൾ കൂടാതെ നാടകങ്ങളിലും ടെലിവിഷൻ സീരിയലുകളിലും സുകുമാരിയമ്മ തന്റെ സ്ഥാനം ഉറപ്പിച്ചിരുന്നു. സിനിമയ്ക്കൊപ്പം തന്നെ 1000+ നൃത്ത പരിപാടികളിലും ഈ അതുല്യ പ്രതിഭ സാന്നിധ്യമറിയിച്ചു. 2010 നമ്മ ഗ്രാമം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു. 2003 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. 1974, 1979, 83, 85 വർഷങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ സഹനടിക്കുള്ള അവാർഡും നേടി.
5: ആരാണാവോ മനസ്സിലായില്ല.
1: അമ്മച്ചി ഞാൻ തന്നെയാ, മംഗളത്തെ രേവതി അമ്മ.
5: സമാധാനായി, പേരെങ്കിലും മാറ്റില്ല. എന്തൊരു കോലാണോ ഇത്?
1: എന്താ ഒരു കുഴപ്പം
5: അറിയാഞ്ഞിട്ട് ചോദിക്ക, എന്താ ഭാവം?
1: ഇവിടെയൊക്കെ എല്ലാരും ഇങ്ങനെയാ. ആ പിന്നെ ഞാൻ ക്ലബിലെ മെമ്പറായി.
5: ക്ലബ്
1: വിമൻസ് ക്ലബ്. താമസിക്കാതെ അവിടുത്തെ സെക്രട്ടറി ആവുകയും ചെയ്യും. പിന്നെ നിങ്ങൾക്കുള്ള ഉടുപ്പൊക്കെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ വേഷമൊക്കെ മാറ്റി നല്ല ടിപ് ടോപ്പായിട്ട് ഡ്രസ് ചെയ്ത് നിൽക്കണം. ഇത് സിറ്റിയാണ്, എത്ര പണം ഉണ്ടെങ്കിലും ഗമ ഇല്ലെങ്കിലേ ആരും വകവയ്ക്കില്ല.
5: എന്നെ കൊണ്ട് ഇട്ടൊക്കെ പറ്റു.
1: എനിക്ക് സമയമില്ല, ഡാൻസ് ക്ലാസ് പോണം.
5: ഡാൻസ് ക്ലാസ്സോ? ഈ പ്രായത്തിലോ?
1: ഏയ്, ഇത് വേറെ ഡാൻസ്. ബെസ്റ്റ്. ഇതാണ് ലേറ്റസ്റ്റ് ഇംഗ്ലീഷ് ഡാൻസ്. ബെസ്റ്റ്. ഇത് അറിയുന്നിടത്തൊരു ഫാഷനാണ്.
5: അപ്പൊ അരങ്ങേറ്റം കെട്ടിയോ നെഞ്ചത്തായിരിക്കും.
1: അല്ലെങ്കിൽ ഞാൻ നന്നാവണം, നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ. ചെലപ്പാ ഇതൊക്കെ കൊണ്ടൊന്ന് മുകളിൽ വെക്ക്. കല്യാണി നമുക്ക് പോവാം.
0: ചിരിച്ചും കരഞ്ഞും കരയിച്ചും മലയാള സിനിമയുടെ ചേച്ചിയും അമ്മയും ഒക്കെയായി മാറിയ സുകുമാരി എന്ന അഭിനയ പ്രതിഭ 2013 March 26 ഈ ലോകത്തോട് വിട വാങ്ങുന്നത്. വീട്ടിലെ പൂജാമുറിയിലെ വിളക്കിൽ നിന്ന് തീപടർന്ന് പൊള്ളലേറ്റ സുകുമാരി 1 മാസത്തോളം ചെന്നൈയിൽ ചികിത്സയിലായിരുന്നു. കയ്യിലും കാലിലും നെഞ്ചിലുമൊക്കെ പൊള്ളലേറ്റ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയവേ ഹൃദയാഘാതത്തെ തുടർന്നാണ് സുകുമാരിയമ്മ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയത്. മലയാളികളുടെ മനസ്സിൽ നിന്ന് മായാത്ത ഒരുപിടി കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച സുകുമാരിയമ്മയുടെ ജീവിതത്തിലൂടെയായിരുന്നു ഇന്നത്തെ ഓർമ്മയുടെ യാത്ര. ഓർമ്മയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും നേരം കൂടെയുണ്ടായിരുന്നത് ഞാൻ ആർജി അപർണ. കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ മെക്ഫേസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.
4: പിള്ളേരെ ഒരു നല്ല നില എത്തിക്കാൻ വേണ്ടി 50 തേങ്ങ ഇന്ന് തന്നെ അടിച്ചേക്കാവുന്ന നേരിയായിരുന്നു.
3: അല്ല ഇപ്പൊ എന്താ അവർക്കൊരു കുറവ്? എന്താ അവർക്കൊരു കുറവെന്ന്?
4: കുറവൊന്നും ഉണ്ടായിട്ടല്ല, എന്നാലും അവർ കുറച്ചുകൂടെ ഗൗരവമായിട്ട് അവരുടെ ജീവിതത്തെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ വേണ്ടി
3: എത്ര കാലം കൊണ്ട് നിങ്ങളോട് ഇത് പറയാ മനുഷ്യ, ഇപ്പഴെങ്കിലും നിങ്ങളുടെ തലയിൽ ഇതൊന്ന് കേറിയല്ലോ. എന്തോന്ന്,
4: എന്ത് കാര്യ നീ പറഞ്ഞു വരുന്നേ?
3: പ്രഭാവനും പ്രദീപിനും ഓരോ കല്യാണം ആലോചിക്കാൻ
4: രണ്ടുപേർക്കും കൂടെ ഒരു പെണ്ണ.
3: ഷോ അല്ല മനുഷ്യ, രണ്ടുപേർക്കും ഓരോന്ന്. നിങ്ങൾ എന്താ ഈ ആലോചിച്ചോണ്ടിരിക്കുന്നത്? വേഗം പോയി ഒരു ജോസിനെ കാണണം.
4: വെയിലൊന്ന് ആറിട്ടെങ്ങാനും പോകാ എന്റെ പൊന്ന് കുഞ്ഞമ്മേ.
3: ഏ, നിങ്ങളോട് ഞാൻ ആയിരം തവണ പറഞ്ഞിട്ടുണ്ട് എന്നെ ഈ കുഞ്ഞമ്മ കുഞ്ഞമ്മന്ന് വിളിക്കരുതെന്ന്. ആളുകൾ കേട്ടാ തെറ്റിദ്ധരിക്കും. ഇന്നാലും ബോംബെന്നെ സുനന്ദയും അവളെ ഭർത്താവോട് വന്നപ്പോ അയാൾ അവളോട് ചോദിച്ചു ഞാൻ നിങ്ങളുടെ കുഞ്ഞമ്മയാണോന്ന്.
4: ഞാൻ ഇന്നും ഒരു കാര്യം ചെയ്യാം, കുഞ്ഞമ്മ വിളിക്കണം. സുഭദ്രാന്ന് തുടങ്ങി നേരത്തേക്കാണ്.
5: അപ്പോഴും കുഴപ്പമാ, സുഭദ്ര കുഞ്ഞമ്മേന്ന് വിളിച്ചാലും ആള് തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് അച്ഛൻ അമ്മയെ സുഭദ്ര എന്ന് വിളിച്ചാൽ മതി.
4: വിളിച്ചാളാ.
5: രണ്ടുപേരും ഒന്ന് മാറിയാൽ അങ്ങോട്ടൊന്ന് പോണം.
4: ഇവൻ എന്റെ മോനാണെന്ന് എനിക്ക് സംശയമുണ്ട്. ഇപ്പൊ
3: അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ.
4: അല്ലെങ്കിൽ പിന്നെ എനിക്കില്ലാത്ത ഈ കൊട്ടൽ എങ്ങനെ ഇവനുണ്ടായി?
5: എനിക്ക് കിട്ടിയതേ ഇവിടുത്തെ പാരമ്പര്യമല്ല, എന്റെ അമ്മയുടെ പാരമ്പര്യമാണ് എന്റെ സിദ്ധി.
3: അങ്ങനെ പറഞ്ഞുകൊടുക്കാ മോനെ, എന്റെ മുത്തച്ഛനെ കൊട്ടാരത്തിലെ ആസ്ഥാന വിദ്വാനായിരുന്നു.
5: കേളകത്ത് കിട്ടുള്ളിക്കുറിപ്പ് കേട്ടിട്ടുണ്ടോ?
4: ആർക്കറിയാം, എങ്ങനെയാണ് വിവരമുണ്ടായിട്ട്?
3: മുത്തച്ഛനെ മഹാരാജാവിന്റെ കയ്യിൽ നിന്ന് കാപ്പും വളയും നേരിട്ട് വാങ്ങിയിട്ടുള്ള മൃദംഗ വിദ്വാനാ.
4: അങ്ങേര് കാപ്പും വളയും വാങ്ങി, ഇവരെന്ത് കോപ്പ വാങ്ങിയേ?
5: സമയം വരുമ്പോ വാങ്ങിച്ചോളൂ.
3: അതവ സമയം വരുമ്പോ വാങ്ങിച്ചോളൂ. നിങ്ങളെ പോലെ ഒരു പണിയും ചെയ്യാതെ 24 മണിക്കൂറും വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടി ഇരിക്കുകയല്ല അവൻ.
5: അമ്മ ഒരു കാര്യം ചെയ്യും, ഇതെല്ലാം അച്ഛനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. അങ്ങനെയെങ്കിലും ഒരു വിവരം ഉണ്ടാവട്ടെ.
4: പോടാ
3: മോനെ പ്രഭാര, നീ വേഗം പോയി ആ ജോഷിനെ ഉടനെ ഇങ്ങോട്ട്
4: അയക്കണം. പോയി കോപ്പ് മണി വാങ്ങിച്ചോണ്ട് വാ.
3: മോനെ പ്രദീപേ, നിനക്ക് ഇന്ന് ബാങ്കിൽ പോണ്ടേ? സമയമില്ലേ?
5: ഇന്ന് ടി വിയിൽ ക്രിക്കറ്റ് മാച്ചുള്ളതുകൊണ്ട് അവധി എടുത്തിരിക്കാമേ.
4: പിന്നെ സുഹൃത്തെ, എനിക്ക് കുറച്ച് കാപ്പി വേണം.
3: എല്ലാം അടുക്കളയിൽ വെച്ചിട്ടുണ്ട്, എടുത്തു പോയി കഴിച്ചോണം. അവിടെ ഒരുത്തൻ പെണ്ണും പഴക്കവും ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് ഹനുമാൻ സേവ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ വരണം? എന്തൊരു കിടപ്പ മനുഷ്യത്. നിങ്ങൾ ആരെങ്കിലും ചത്തുപോയോ?
4: ഇതുവരെ ഇല്ല, ഒന്നര കൊല്ലത്തിനകം നടക്കും.
3: ഇതിനെ കൊണ്ട് ഞാൻ തോറ്റു. ഇതിന് നല്ല ഒരാലോചന ഇനി വരാനില്ല. മാധവ മേനൻ എന്ന് പറഞ്ഞ ആരാ ഇങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കാണ്ട്? എഴുന്നേറ്റ് ചെന്ന് ഇതിന് നല്ല ഒരു പരിഹാരം നോക്കു മനുഷ്യ.
4: ഞാൻ ആലോചിച്ചിട്ട് ഒരു മാർഗ്ഗം കാണുന്നുള്ളൂ.
3: എന്തോന്ന്?
4: ഒരു കൊല്ലം കാത്തിരിക്കുന്നതിന്റെ വിഷമം സഹിക്കാതിരിക്കാൻ ഇപ്പഴേ വല്ല വിഷവും കഴിച്ചങ്ങ് ചാകുക.
3: ചുമ്മാതല്ല നിങ്ങളെ ആളുകള്.
4: മക്ക തമ്പി വിളിക്കുന്ന എന്നെയാ? അത് നിന്റെ മൂത്ത മോനാ പ്രകാവരൻ.
3: നിങ്ങളെയും വിളിക്കാറുണ്ട്.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
3: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ സ്കിൻട്രല്ല കോസ്മറ്റോളജി സെന്ററിൽ മുടികൊഴിച്ചിലിനുള്ള പി ആർ പി ട്രീറ്റ്മെന്റ്, കെമിക്കൽ പീലിംഗ്, ഹൈഡ്രാഫേഷ്യൽ തുടങ്ങിയ സ്കിൻ റിജുവിനേഷൻ ചികിത്സകളും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: 90.4 റേഡിയോ മാക്ഫാസ്റ്റ്.
1: ക്ഷത്രിയാണാം ഗണം കാമ്യം, കർത്തവ്യം ത്യജ ഭീരുതം.

0: 90.4 റേഡിയോ മാക്ഫാസ്റ്റ് നാട്ടുകാർക്ക് കൂട്ടായി.
1: നിലമഴ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
2: 10 o'clock. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കോസ്മെറ്റിക് ഗൈനക്കോളജി വിഭാഗത്തിൽ സ്ത്രീകളിലെ സ്വകാര്യ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, ലോകോത്തര ചികിത്സാ സജ്ജീകരണങ്ങൾ.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൂർ.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്.
5: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വലുതുണ്ടാവോ?
6: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
7: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: സീറോ ഡെലിവറി
3: യെസ്. അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
4: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
3: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
4: ഫോൺ 7012-58-6661.
3: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
5: ഗുഡ് ഈവനിംഗ് പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കളെയും സ്വീറ്റ് ഡ്രീംസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടെയുള്ളത് ആർജെ അമൃത കാർത്തിക. നമ്മള് പലപ്പോഴും നമ്മുടെ ആ പഴയ നാട്ടിലേക്ക്, പഴയ ഗ്രാമത്തിലേക്ക് യാത്ര പോകാറുണ്ടല്ലേ. ഇന്നും ഒരുപാട് ഓർമ്മകൾ ആ ഗ്രാമവുമായി ബന്ധപ്പെട്ട് നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. അന്നത്തെ ചായക്കടകളും ഇടവഴികളും എല്ലാം അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ശരിക്കും ഈ ചായക്കടയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അന്ന് അത് വെറും നമുക്കൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സ്ഥലമായിരുന്നില്ല അല്ലേ. ഒരു നാടിൻ്റെ വാർത്താ കേന്ദ്രവും സൗഹൃദങ്ങളുടെ സംഗമ വേദിയും ഒക്കെയായിരുന്നു ജോലി കഴിഞ്ഞ് അവിടെ ഒത്തുകൂടിയത്. രാഷ്ട്രീയം മുതൽ സിനിമ വരെ, ആ നാട്ടിലെ വിശേഷങ്ങൾ മുതൽ ലോക കാര്യങ്ങൾ വരെ എല്ലാം അവിടെ ചർച്ച ചെയ്യും അല്ലേ. ഒരു ഗ്ലാസ് ചായ മണിക്കൂറുകൾ നീളുന്ന സംഭാഷണങ്ങൾക്ക് കാരണമാകാറുണ്ടായിരുന്നു. അങ്ങനെ ആ ചായക്കടയെപ്പറ്റി ഒരുപാട് കഥകൾ നമുക്കുണ്ടല്ലേ.

പണ്ടത്തെ ചില നേരങ്ങൾ നമുക്കൊരുപാട് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ചില ദിവസങ്ങളിൽ സ്കൂൾ വിട്ട് വരുന്ന ആ ഒരു സമയമുണ്ടല്ലോ, അത് ചിലപ്പോൾ ഉച്ചയ്ക്കായിരിക്കും. സ്കൂളിന് അവധിയായ ദിവസങ്ങളിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വീടും പരിസരവും ഒരു പ്രത്യേക നിശബ്ദതയിലേക്ക് കിടക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ചാൽ മതി. മരങ്ങളുടെ നിഴലിൽ കാറ്റു വീശുന്ന ശബ്ദവും ദൂരപക്ഷികളുടെ കരച്ചിലും റേഡിയോയിൽ മന്ദമായി ഒഴുകുന്ന പാട്ടുകളും, അങ്ങനെ സമയം തന്നെ പതുക്കെ നീങ്ങുന്നത് പോലെ തോന്നുന്ന ഒരു സമയം. ഇന്ന് ഓരോ നിമിഷവും നോട്ടിഫിക്കേഷനുകളും സ്ക്രീനുകളും നിറഞ്ഞിരിക്കുമ്പോൾ അന്നത്തെ ആ നിശബ്ദത എത്ര വലിയൊരു ആഡംബരമായിരുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടല്ലേ.

90.4 Radio Macfast. Radio Macfast. Nattukarku good night. മറ്റൊരു കാര്യം, പണ്ടൊക്കെ ഈ അതിഥികളെ വീട്ടിൽ വരുന്നത് വലിയൊരു ആഘോഷമായിരുന്നു. ഇന്ന് പല സന്ദർശനങ്ങളും മുൻകൂട്ടി നിശ്ചയിച്ചവയാണല്ലേ. എന്നാൽ ഒരു കാലത്ത് ബന്ധുക്കളോ സുഹൃത്തുക്കളോ അപ്രതീക്ഷിതമായി വീട്ടിലെത്തുന്നത് വലിയൊരു സന്തോഷം തന്നെയായിരുന്നു. പെട്ടെന്നുള്ള ചായയും പലഹാരവും ഒക്കെ തയ്യാറാക്കുന്നതും പിന്നെ നമ്മുടെ കുട്ടികൾക്ക് കളിക്കൂട്ടുകാരെ കിട്ടുന്ന സന്തോഷവും മുതിർന്നവർക്ക് സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്ന സമയവും പിന്നെ ആ സന്ദർശനങ്ങൾ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന അരസമായിട്ടുള്ള സമയങ്ങളല്ലേ. ഫോണിൽ സംസാരിക്കുന്നതിനേക്കാൾ നേരിൽ കണ്ടുമുട്ടിയിരുന്ന ആ കാലത്ത് വീടുകൾക്ക് ജീവനും ചിരിയും കൂടുതലുണ്ടായിരുന്നു എന്ന് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന വലിയ

90.4 റേഡിയോ മാക്ഫാസ്റ്റ് നാട്ടുകാർക്ക് കൂട്ടായി. ഇപ്പോ ഈ വൈദ്യുതി പോവുക എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു അസൗകര്യമായിട്ടൊക്കെ തോന്നും. പക്ഷേ ഒരു കാലത്ത് വൈദ്യുതി പോയാൽ കുടുംബം മുഴുവൻ ഒരുമിച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു അത്. ഒരു മെഴുകുതിരിയോ മണ്ണെണ്ണ വിളക്കോ തെളിച്ച് എല്ലാവരും വരാന്തയിലോ മുറ്റത്തോ ഒക്കെ ഇരിക്കും. ആരെങ്കിലും പഴയ കഥകളൊക്കെ പറയും. കുട്ടികളൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ചില സമയങ്ങളിൽ പാട്ടുകളും നല്ല നല്ല കഥകളും ഒക്കെ ആയിട്ട് നമ്മളിരിക്കും. ഇരുട്ടിനെ ഭയക്കാതെ അതിനെ ഒരു ആഘോഷമാക്കിയിരുന്ന ആ രാത്രികൾ ഇന്നും നമ്മുടെയൊക്കെ മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട്. ശരിക്കും പലപ്പോഴും ആലോചിച്ചു പോകുന്ന വലിയൊരു ആഗ്രഹമുണ്ട്, വീണ്ടും ആ കുട്ടിക്കാലത്തിലേക്കൊന്ന് പോയാൽ, അല്ലെങ്കിൽ പോയിരുന്നെങ്കിൽ എന്നല്ലേ. പക്ഷെ ഒരിക്കലും സാധിക്കാത്ത വലിയൊരാഗ്രഹം തന്നെയാണ് നമുക്കതൊക്കെ. എന്നാൽ ഈ ഓർമ്മകൾ നമ്മളെ വീണ്ടും ആ കുട്ടിക്കാലത്തിലേക്ക് തിരിച്ചുകൊണ്ട്

പറയാനുള്ളത് കത്തിൻ്റെ കാര്യമാണ്. നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ടല്ലേ നമുക്ക് വരുന്ന കത്തുകളെക്കുറിച്ച്. ഒരു കത്ത് വരിക എന്നത് ഒരുപാട് വികാരങ്ങൾ കൊണ്ടുവരുന്ന ഒരു വലിയ സംഭവമായിരുന്നല്ലേ. പോസ്റ്റ്മാൻ്റെ സൈക്കിൾ ശബ്ദം കേൾക്കുമ്പോൾ ആളുകൾ പ്രതീക്ഷയോടെ പുറത്തേക്ക് നോക്കും. കത്ത് തുറന്ന് വായിക്കുന്നതും വീണ്ടും വീണ്ടും വായിക്കുന്നതും സൂക്ഷിച്ചു വെക്കുന്നതും ഒരു ചടങ്ങ് പോലെയായിരുന്നു. ഇന്നത്തെ മെസ്സേജുകൾ സെക്കൻഡുകൾക്കകം എത്തുന്നുണ്ടെങ്കിലും വർഷങ്ങൾ കഴിഞ്ഞിട്ടും സൂക്ഷിച്ചു വെക്കാൻ ആളുകളെ പ്രേരിപ്പിച്ചിരുന്നത് ആ കയ്യെഴുത്ത് കത്തുകളായിരുന്നു. അങ്ങനെ അങ്ങനെ എത്ര പറഞ്ഞാലും തീരാത്തത്ര ഓർമ്മകൾ നമ്മുടെ മനസ്സിലിങ്ങനെ ഒളിഞ്ഞുകിടപ്പുണ്ടല്ലേ. ഇനിയും ആ പഴയ കാലത്തിലേക്ക് ഒന്ന് പോയെങ്കിലോ അല്ലെങ്കിൽ ഒന്ന് പോയാലോ എന്ന് ആഗ്രഹിച്ചാലോ എത്താത്തത്ര ദൂരത്തിൽ അതങ്ങനെ കിടക്കുകയാണ്. പക്ഷേ ഈ ഓർമ്മകൾ അതെന്നും നമ്മളോടൊപ്പമുണ്ട്, നമ്മൾ മരിക്കുന്നിടത്തോളം കാലം. ഇന്ന് ഈ ഓർമ്മകൾ നിങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ട് സ്വീറ്റ് ഡ്രീംസിൽ നിന്ന് ഇവിടെ പറയുന്നു ആർ ജി അമൃത കാർത്തിക. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്.

റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം അവസാനിക്കുന്നു. നാളെ രാവിലെ 5:45 അടുത്ത പ്രക്ഷേപണം ആരംഭിക്കും. ഏവർക്കും ശുഭരാത്രി.